പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 PM, പുനഃപ്രക്ഷേപണം എല്ലാ

വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 24 2026 സെപ്റ്റംബർ 9 ബുധനാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആരോടും ഒന്നും ഒരിക്കലും വിശദീകരിക്കാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഒരുവിധ വിശദീകരണത്തിന്റെയും ആവശ്യമില്ല. എന്നാൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർക്കും വിശ്വസിക്കാത്തവർക്കും മാനിക്കാത്തവർക്കും നിങ്ങളുടെ ഒരുവിധ വിശദീകരണം കൊണ്ടും അവരുടെ മനസ്സിലെ വിലയിരുത്തൽ

0: ഒരിക്കലും മാറുകയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് സന്തോഷമായി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുക. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് ജേണി, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

നക്ഷത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 9. മലയാള ലിപിക്ക് ആദ്യമായി ഒരു അച്ചുകൂടും സംഭാവനയായി ലഭിച്ചതും സോവിയറ്റ് യൂണിയനിൽ നിന്ന് തജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ചടയൻ ഗോവിന്ദന്റെ ചരമദിനവുമൊക്കെ ഒരു സെപ്റ്റംബർ 9. സെപ്റ്റംബർ 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 9. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബ്രെയ്ലി മദ്രാസിലെത്തി മലയാള ലിപിക്ക് ആദ്യമായി ഒരു അച്ചുകൂടം സംഭാവന ചെയ്തത് 1816 സെപ്റ്റംബർ 9. സർ CPA വിമർശിച്ചതിന് മലയാള മനോരമ പത്രം നിരോധിച്ചത് 1938 സെപ്റ്റംബർ 9. പത്രാധിപരായിരുന്ന KC മാമൻ മാപ്പിളയെ ജയിലിലടക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് തജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 സെപ്റ്റംബർ 9. ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് ദുബായ് മെട്രോ ഓടിത്തുടങ്ങിയത് 2009 സെപ്റ്റംബർ 9. അലിഗ മുഹമ്മദ് ഓറിയന്റൽ കോളേജ് അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റിയായി പുനർനാമകരണം ചെയ്തത് 1920

0: സെപ്റ്റംബർ 9 1857 ഒന്നാം സ്വാതന്ത്ര്യയുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനായുള്ള ആവശ്യം മുൻനിർത്തി ബ്രിട്ടീഷ് സർവകലാശാലകളിൽ കൂടുതൽ പരിശീലനം നൽകുന്നതിനു വേണ്ടിയായിരുന്നു ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഉത്തര കൊറിയ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ പരീക്ഷണം നടത്തിയത് 2016 എന്നീ ദിവസമായിരുന്നു. പരീക്ഷണത്തിനോടൊപ്പം റിക്ടർ സ്കെയിലിൽ 5.3 രേഖപ്പെടുത്തിയ കൃത്രിമ ഭൂചലനവും അനുഭവപ്പെട്ടു. ഇസ്രായേൽ പലസ്തീൻ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1993 എന്നീ ദിവസമായിരുന്നു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇസ്രായേലിനെ നിയമാനുസൃത രാജ്യമായി അംഗീകരിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ചടയൻ ഗോവിന്ദൻ അന്തരിച്ചത് 1998 സെപ്റ്റംബർ 9. രണ്ടാം ലോക മഹായുദ്ധത്തിനെതിരെ അണിനിരക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം നടത്തിയപ്പോൾ ഇദ്ദേഹം ചെറുപ്രായത്തിൽ പാർട്ടിയിൽ ഇതിനായി പങ്കെടുത്തു. കൊളച്ചേരിയിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട കർഷക സംഘവുമായി ബന്ധപ്പെട്ടാണ് ഗോവിന്ദൻ പൊതുപ്രവർത്തനം തുടങ്ങിയത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഡാറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 7th ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
2: ഫിൻടെക് രംഗത്തെ പ്രധാന നേട്ടമായി UPI വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 2400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി അറിയിച്ചു. നിലവിൽ 11 രാജ്യങ്ങളിൽ ഇന്ത്യൻ UPI സേവനം ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പണമയക്കൽ വഴി ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിന് ഫിൻടെക് സംവിധാനങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കുകയെന്നത് പുതിയ ലക്ഷ്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പാദത്തിൽ രാജ്യം കൈവരിച്ച ശ്രദ്ധേയമായ GDP വളർച്ചയെ പ്രശംസിച്ച പ്രധാനമന്ത്രി ആഗോള സംഘർഷം, അനിശ്ചിതത്വം, ഊർജ്ജ ചരക്ക് വിതരണ ശൃംഖലയിലെ സമ്മർദ്ദം എന്നിവയ്ക്കിടയിലും ഇന്ത്യ 7.8% വളർച്ച കൈവരിച്ചത് ലോകത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പറഞ്ഞു. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നിർമ്മിച്ച് രാജ്യം പുതിയ ഉൽപ്പാദന ഭാവി കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി വഡോദരയിൽ പറഞ്ഞു. അത്യാധുനിക ഇലക്ട്രോണിക്സ് മുതൽ വൻകിട കപ്പൽ നിർമ്മാണം വരെ മേഖലകളെ ഉൾക്കൊള്ളുന്ന സമ്പൂർണവും സ്വയം പര്യാപ്തവുമായ വിതരണ ശൃംഖല രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയാണെന്ന്, 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു.
1: അത്യാധുനിക ട്രെയിൻ, മെട്രോ കോച്ചുകൾ സ്വന്തമായി നിർമ്മിച്ച ഇന്ത്യ ആഗോള ഉൽപ്പാദന കേന്ദ്രമായി ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 50,000-ലധികം റെയിൽവേ കോച്ചുകളും 2.5 ലക്ഷം വാഗണുകളും പുതുതായി കൂട്ടിച്ചേർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അലിരാജ്പൂരിലെ വിദൂര ഗോത്ര മേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ടാണ്ട റോഡ് വഡോദര പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് 9,700 കോടിയിലധികം രൂപയുടെ 3 റെയിൽവേ വികസന പദ്ധതികൾക്കും 1,780 കോടി രൂപയുടെ 3 ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയേകിയത് പങ്കിട്ട സാംസ്കാരിക നാഗരിക ബന്ധങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിവേഗ സാമ്പത്തിക പരിവർത്തനത്തെക്കുറിച്ച് പരാമർശിച്ച രാജ്നാഥ് സിംഗ് ആഗോള വളർച്ചയിൽ രാജ്യം 16%-ൽ സംഭാവന നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. റോയൽ ഓസ്ട്രേലിയൻ നേവിയിലെയും ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോയൽ ന്യൂസിലാൻഡ് നേവിയിലെ ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ സൈനിക പരിശീലന ഉദ്യോഗസ്ഥരുമായും അഡ്മിറൽ ആശയവിനിമയം നടത്തും. ന്യൂസിലാൻഡിൽ റോയൽ ന്യൂസിലാൻഡ് നേവിയിലെയും പ്രതിരോധ സേനയിലെയും ഉന്നത നേതൃത്വവുമായി കൃഷ്ണ സ്വാമിനാഥൻ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലെ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാത ഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോ ഓർഡിനേറ്റർമാരുമായും പ്രോഗ്രാം ഓഫീസർമാരുമായും സംസ്ഥാനതല ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 8th ക്ലാസ് വരെ കുട്ടികൾക്കാണ് PM പോഷൺ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി ഇത് വിപുലീകരിക്കുന്നതിലൂടെ മുഴുവൻ സ്കൂൾ കുട്ടികൾക്കും പോഷകാഹാരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അംഗീകാരം ലഭിക്കാതെ കിടന്ന 1,700 നിയമനങ്ങൾ കണ്ടെത്തി 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗീകാരം നൽകിയതായി ഷംസുദ്ദീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും

0: 6 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈയാഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ഇ അബ്ദുൾ ഗഫൂർ. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാ 2026 ലക്ഷ്യം. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ തുടർ പരിചരണം ഉറപ്പാക്കുന്നതിനും ആരംഭിച്ച ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ പുറത്തിറക്കിയ ഗിഫ്റ്റ് കാർഡുകൾ ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് പഞ്ചസാര കൈമാറിയ സംഭവത്തിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ 7 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കീർത്തി നിർമ്മൽ എന്ന കമ്പനിക്കാണ് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ഇതര പഞ്ചസാര കൈമാറിയത്. ഡിപ്പോയിലെ മാവേലി സ്റ്റോർ കസ്റ്റോഡിയൻ രജീഷ് രവീന്ദ്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ദേശീയപാതയിലൂടെ അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിൽ കർശന നടപടിക്ക് തുടക്കമായി. ഇതിന് പ്രത്യേക ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 അപകടങ്ങൾ ഇല്ലാതാക്കുക യും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുമായി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അപകട സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിലവിലെ ദേശീയപാതയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സൂചക ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. വെളിച്ചത്തിന്റെ അപര്യാപ്തത പരിശോധിച്ച് ഈ മാസം 13 മുൻപ് റിപ്പോർട്ട് നൽകാനും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ ചെയർമാനും ജില്ലാ പോലീസ് മേധാവി കൺവീനറുമായുള്ള ഡിസ്ട്രിക്ട് ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത്.
0: അഹമ്മദാബാദിൽ ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ ടോമൻ കുമാർ ശ്യാം സുന്ദർ സ്വാമി സഖ്യം ഇറാൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം കരസ്ഥമാക്കി. റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്യൻ സഖ്യത്തെ തോൽപ്പിച്ച് സ്വർണം സ്വന്തമാക്കി. വനിതകളുടെ റിക്കർവ് ടീം ഇനത്തിൽ ഭാവന പൂജ സഖ്യവും W1 മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വാതി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യവും വെള്ളി മെഡൽ നേടി. വ്യക്തിഗത W1 വിഭാഗത്തിൽ റഷ്യയുടെ എലീന ക്രൂട്ടോവയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സ്വാതി വെങ്കല മെഡലും സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ ജപ്പാനിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ സംഘത്തിന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, കായിക സെക്രട്ടറി ഹരിരഞ്ജൻ റാവു, ഷെഫ് ഡി മിഷൻ സഹദേവ് യാദവ് എന്നിവർക്കൊപ്പം ഡോക്ടർ മാണ്ഡവ്യ കായിക താരങ്ങളുടെയും സപ്പോർട്ട് സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അനാച്ഛാദനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് 50 ലക്ഷം രൂപയും വെള്ളി നേടുന്നവർക്ക് 30 ലക്ഷവും വെങ്കലം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും നൽകുമെന്ന് മന്ത്രി OJ ജിനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളരിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മുൻകൂറായി നൽകും. സ്വർണം നേടുന്നവരുടെ പരിശീലകർക്ക് 5 ലക്ഷവും വെള്ളി നേടുന്നവരുടെ പരിശീലകർക്ക് 3 ലക്ഷവും വെങ്കലം നേടുന്നവരുടെ പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ 42 പോയിന്റുമായി കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ 1st. 40 പോയിന്റുകളോടെ ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയനാണ് തൊട്ടുപിന്നിൽ. ഇന്ത്യ റിസർവ്ഡ് ബറ്റാലിയൻ വനിതാ വിഭാഗം ഇതാദ്യമായാണ് പോലീസ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ആര്യാന സബ്ലങ്ക ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതന ആശയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും അടിസ്ഥാനമാക്കി ഫിൻടെക് മേഖലയിൽ രാജ്യം മികച്ച മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി +2 വരെയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ.

0: പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക ആർച്ചറി പാരാ സീരീസിൽ ഇന്ത്യ 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മണിപ്പൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. INA രക്തസാക്ഷി സ്മാരക സമുച്ചയത്തിലും INA യുദ്ധ സ്മാരക സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. INA മ്യൂസിയവും ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. ഇംഫാലിലെ സൈനിക സ്കൂളിൽ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി വൈകുന്നേരത്തോടെ അദ്ദേഹം അരുണാചൽ പ്രദേശിൽ എത്തി. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPIയെ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ UPI സംവിധാനം നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് കി ഫിൻടെക് സ്റ്റോറി അദ്ഭുത രഹീ ഹൈ ഔർ ഇസ്കാ ഏക ബഡാ ചാമ്പ്യൻ ഹൈ ഹമാരാ UPI. മൈനെ പിച്ചലേ സാൽ ഭീ ഇസ്കി ചർച്ച കി തീ ലേക്കിൻ യേ ഇത്നി ബഡി ട്രാൻസ്ഫോർമേഷൻ ഹൈ കി ജബ് ഭീ ഫിൻടെക് കി ചർച്ച ഹോഗി തോ വോ UPI കെ ബിനാ അധൂരി ഹീ ഹോഗി.
0: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ ഇന്ന് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രപരമാണെന്നും സംസ്കാരം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമാണെന്നും കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവെ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തിനിടയിലെ പാലമാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹമെന്നും ശ്രീ സിംഗ് പറഞ്ഞു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാജ്യരക്ഷാമന്ത്രി കൊളംബോയിലെത്തിയത്. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറിക്ക് കീഴിലുള്ള നവീകരിച്ച നെഹ്റു പ്ലാനറ്റേറിയം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ആശയവിനിമയം ശക്തമാക്കാനും വാനശാസ്ത്ര ബോധവൽക്കരണം വളർത്താനുമാണ് പ്ലാനറ്റേറിയം നവീകരിച്ചത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും ജിജ്ഞാസയും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് PMML ഡയറക്ടർ അശ്വിനി ലോഹാനി പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അരുണാചൽപ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ബീഹാർ, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ജാർഖണ്ഡ്, നാഗാലാന്റ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_ TVM X ഹാൻഡിലും

0: ലക്ഷ്യമാണ്.
1: അമേരിക്കയും ഇറാനും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിന് തുടർച്ചയായി ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബഹ്റൈൻ, കുവൈറ്റ് തുറമുഖങ്ങൾക്ക് സമീപമുള്ള കപ്പലുകൾ ഉടൻ ഒഴിയണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം സൈനികരുമായി ആശയവിനിമയവും നടത്തും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിവര കൈമാറ്റം, പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: ദ്വിപക്ഷീയ വാർത്ത ബഹുത് സാറേ രാജനേതാവ് സാത്ത് ഹമാരെ പ്രധാനമന്ത്രി കി ഹോഗി ജബ് ബ്രിക്സ് കെ ലിയെ വഹാ ആയെങ്കിൽ കോൺ കോൺ സബ് ദ്വിപക്ഷീയ വാർത്ത കിസ് സമയ ഹോഗാ ഇസ്കെ ബാരേ മേ ആപ്കോ വിസ്തൃത ജാൻകാരി ഭീ ദി ജായേഗി താക്കി ആപ് ലോഗ് പ്രസ് കെ മാധ്യമ സേ ഉസ്കോ കവർ കർ സക്തെ ഹൈ. ജഹാൻ തക് റഷ്യ ഓർ യുക്രൈൻ കി ജോ സംഘർഷ് ചൽ റഹി ഉസ്കി ബാരേ ബാത് ഹൈ. യേ മുദ്ദ ഭീ ബഹുത് സാറേ മുദ്ദേ ജബ് ദ്വിപക്ഷീയ വാർത്ത ഹോംഗേ തോ ബഹുത് സാറേ മുദ്ദേ ഊപ്പർ ഉഠ് കെ ആയെങ്കി ഓർ ഉസ്മേ ഏക് യേ മുദ്ദ ഭീ രഹേഗാ.
1: ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 6 തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ദാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള 503 അംഗ ഇന്ത്യൻ സംഘത്തിന് ന്യൂഡൽഹിയിൽ ഗംഭീര യാത്രയയപ്പ്. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും ചേർന്ന് ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്തു. സമ്മർദ്ദങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി താരങ്ങളോട് ആഹ്വാനം ചെയ്തു. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവീന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൾ ദേവി കസാഖിസ്ഥാൻ താരത്തെയും നേരിടും. കോമ്പൌണ്ട് മിക്സഡ് ടീം വെങ്കല പോരാട്ടത്തിൽ ശീതൾ ദേവി തോമർ കുമാർ സഖ്യം ഇറാഖിനെ നേരിടും. നിലവിൽ ഇന്ത്യ 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യനും 1 സീഡുമായ അരുണ സെബലങ്കയും അമേരിക്കൻ താരം ഫ്രാൻസിസ് തിയഫോയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ തോൽപ്പിച്ചാണ് സെബലങ്കെ മുന്നേറിയത്. പുരുഷ വിഭാഗത്തിൽ സ്വന്തം രാജ്യക്കാരനായ അലക്സ് മിഷേൽസനെ കീഴടക്കിയാണ് തിയഫോ സെമി ഉറപ്പിച്ചത്. ഉത്തർപ്രദേശിൽ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സംസ്ഥാന വിഹിതത്തിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. ഇതോടെ വർക്കർമാർക്ക് മാസം 12,000 രൂപയും ഹെൽപ്പർമാർക്ക് 6,000 രൂപയും ലഭിക്കും. പ്രതിമാസ വേതനത്തിൽ വർക്കർമാർക്ക് 4,000 രൂപയുടെയും ഹെൽപ്പർമാർക്ക് 2,000 രൂപയുടെയും വർദ്ധനവാണ് വരുത്തിയത്. യൂറോപ്പിന് നേരെ റഷ്യയ്ക്ക് ആക്രമണ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രതിനിധികൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെന്നും ഉടൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ മുന്നേറ്റമില്ലെന്നും യുദ്ധം വർഷങ്ങൾ നീണ്ടേക്കാമെന്നും US വിലയിരുത്തുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാടിനോട് യോജിക്കുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിലെ 4 പ്രമുഖ നഗരങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും എണ്ണ വ്യോമസേനാ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സൌദി സഖ്യസേനാ വക്താവ് അറിയിച്ചു. യമനിൽ സൌദി ആക്രമണം നടത്തിയെന്ന ഹൂതികളുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോരാട്ടം രൂക്ഷമായത്. ഇന്ത്യയുടെ ഫിൻടെക് മേഖല പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ചൈന സൈനിക കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് പൂർത്തിയായതായി വിദേശകാര്യ മന്ത്രാലയം. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും.

0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ലോകപ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279836.
2: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Music with Radio Santhanam 90.4 FM.
3: Radio Santhanam 90.4 FM il ippol kelkam aksharamudra ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഈ അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളുമായി അക്ഷരമുദ്രയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളെയും നിരവധിയായ ലേഖനങ്ങളെയും ആത്മകഥയെയും ഒക്കെ കുറിച്ചും വളരെ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് അറിവ് പകരുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത് ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ കുറേയധികം വിശേഷങ്ങളാണ്. ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിലെ ഏതാനും കുറച്ച് ഭാഗങ്ങളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചാപ്ലിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ചാപ്ലിൻ ലോക സിനിമയിലേക്ക് നടന്നുകയറിയ നിമിഷങ്ങളെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ചാർലി ചാപ്ലിൻ കുട്ടിക്കാലത്ത് തന്നെ അഭിനയം ആരംഭിച്ചു. നിശബ്ദ സിനിമാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണല്ലോ നമ്മുടെ ചാർലി ചാപ്ലിൻ. ശബ്ദ സിനിമകളുടെ പ്രാരംഭകാലത്ത് അതിലേക്ക് ചുവടുമാറ്റാൻ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ചാപ്ലിൻ. ചാപ്ലിൻ്റെ മാസ്റ്റർ പീസുകളൊക്കെ ആ കാലഘട്ടത്തിൽ വളരെയധികം ഹിറ്റായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ മനുഷ്യരെ കുടുകുടെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 കഴിഞ്ഞിട്ടും ലോകത്തിന് ഇന്നും ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ തന്നെയാണ് അല്ലേ? നമുക്ക് പൊട്ടിച്ചിരിയുടെ പര്യായമായി ചാപ്ലിനെ വിശേഷിപ്പിക്കാം. ചാപ്ലിനോളം നമ്മുടെ ലോകത്തെ ചിരിപ്പിച്ച മറ്റൊരാളുണ്ടോ? നമുക്ക് ചിരിയുടെ പര്യായമായി ചാപ്ലിൻ്റെ പേര് ചേർത്ത് വയ്ക്കാം അല്ലേ? ചാപ്ലിൻ തീർത്ത പൊട്ടിച്ചിരികൾ പുതുതലമുറയെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. മോഡേൺ ആംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അങ്ങനെ കുറേയധികം സിനിമകൾ. മറ്റ് പല ഹാസ്യതാരങ്ങളെപ്പോലെയും കഠിനമായ ജീവിതവും വേദനകൾ നിറഞ്ഞ ബാല്യവുമൊക്കെയാണ് ചാപ്ലിൻ്റെ ഈ ഹാസ്യത്തിന് പിന്നിൽ എന്ന് ചാപ്ലിൻ തന്നെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സുള്ളപ്പോഴാണ് ചാപ്ലിൻ ആദ്യമായി അരങ്ങിലെത്തിയത്. ഒരു സ്റ്റേജ് ഷോയുടെ ഇടയിൽ മാതാവായ ഹന്നായ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടപ്പോഴാണ് പാടാനാകാതെ തൻ്റെ മാതാവ് വേദിയിൽ സ്തബ്ധയായി പോയത് ചാപ്ലിനെ വളരെയധികം വിഷമത്തിലാക്കി. അങ്ങനെയാണ് ചാപ്ലിൻ ആ വേദിയിലേക്ക് കടന്നു വന്നത്. വളരെ അവിചാരിതമായിരുന്നു ചാപ്ലിൻ്റെ ആ രംഗപ്രവേശം. അങ്ങനെ ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസ താരം അന്ന് അവിടെ ജനിക്കുകയായിരുന്നു. നാം ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് അല്ലേ? കറുത്ത തൊപ്പിയും നീളൻ വടിയും വലിയ പാൻസും മുറിമീശയും ഒക്കെ ചേർന്ന ചാപ്ലിനെ കണ്ടാൽ തന്നെ ചിരി വരുന്ന ഒരു രൂപമായി നമുക്ക് തോന്നും അല്ലേ? ചാപ്ലിൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ട്രാമ്പ് എന്ന കഥാപാത്രത്തിൻ്റെതാണ് ഈ വേഷവും രൂപവും എന്നൊക്കെ തന്നെ നമ്മിൽ എത്ര പേർക്കറിയാവുന്ന കാര്യമാണ്. ഇതിഹാസ തുല്യമായ രീതിയിൽ ചാപ്ലിൻ എത്തിയതിനു പിന്നിൽ ഈ കഥാപാത്രത്തിൻ്റെ വളരെ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. വളരെ ഗൗരവതരമായ കാര്യങ്ങളെ ഏറെ നർമ്മഭാവത്തോടെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ചാപ്ലിൻ്റെ കഴിവ് വളരെ വലുതാണ്. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച അഡോൾഫ് ഹിറ്ററെ പരിഹസിച്ചുകൊണ്ട് 1940 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അതുമാത്രം മതി അദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളുന്ന ഹാസ്യാത്മകമായ ആ ഒരു മികവിനെ നമുക്ക് വിലയിരുത്താൻ. കഥ, തിരക്കഥ, സംഗീത സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയിൽ ചാപ്ലിൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. 2 തവണയാണ് ചാപ്ലിനെ തേടി ഓസ്കാർ അവാർഡ് എത്തിയത്. ചാപ്ലിനും ജ്യേഷ്ഠനായ സിഡ്നിക്കും അത്യന്തം സങ്കടകരമായ കാര്യമായിരുന്നു തൻ്റെ അമ്മയുടെ മാനസിക രോഗം. ഇടയ്ക്കിടയ്ക്ക് തങ്ങളെ അനാഥരാക്കിക്കൊണ്ട് അമ്മ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുമായിരുന്നു. സമ്പന്നമായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ചാപ്ലിൻ ഓർക്കുന്നുണ്ടായിരുന്നു. നിറയെ ഭക്ഷണമുള്ള ഒരുപാട് മുറികളുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ചാപ്ലിനും സിഡ്നിയും അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയതോടെ അനാഥമാക്കപ്പെട്ട
ആ ഒരു കുടുംബം ഒരു ഒറ്റമുറിയിലേക്ക് മാറുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഈ ആത്മകഥയിലെ കുറച്ചൊരു ഭാഗം ഞാൻ വായിക്കാം. തൊഴിൽ കേന്ദ്രത്തിലേക്ക് താമസം മാറുന്നതിലെ അപമാനത്തെപ്പറ്റി ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും ബോധവാന്മാരായിരുന്നു. അത് കൂടുതൽ രസകരവും ഇടുങ്ങിയ ഒറ്റമുറിയിലെ താമസത്തിൽ നിന്നൊരു മോചനവുമാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരു മാറ്റമായിരുന്നു. പക്ഷേ വിഷാദനിർഭരമായ ആ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. തൊഴിൽ കേന്ദ്രത്തിന്റെ കവാടം കടക്കുന്നതുവരെ ഞാൻ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അവിടെ വെച്ച് വളരെ നിസ്സഹായമായ ഒരു പരിഭ്രാന്തി എന്നെയും ജ്യേഷ്ഠനായ സിഡ്നിയെയും ബാധിച്ചു. കാരണം ഞങ്ങൾക്ക് അമ്മയുമായി വേർപിരിയേണ്ടി വന്നു എന്ന നടുക്കുന്ന സത്യം ഞാനും സിഡ്നിയും തിരിച്ചറിഞ്ഞു. അമ്മയ്ക്ക് സ്ത്രീകളുടെ വിഭാഗത്തിലേക്കും ഞങ്ങൾക്ക് മറ്റൊരു ഭാഗത്തുള്ള കുട്ടികളുടെ വിഭാഗത്തിലേക്കുമായിരുന്നു പോകേണ്ടിയിരുന്നത്. പിന്നീട് പരസ്പരമുള്ള ആദ്യ സന്ദർശന ദിവസത്തെ ഹൃദയഭേദകമായ വേദനയോടെ ഞാൻ എത്ര നന്നായി ഓർക്കുന്നുവെന്നോ എന്നാണ് ചാപ്ലിൻ തന്റെ ആത്മകഥയിൽ പറയുന്നത്. തൊഴിൽ കേന്ദ്രത്തിലെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അമ്മ സന്ദർശക മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോഴുണ്ടായ നടുക്കം എന്റെ മനസ്സിൽ മാറുകയില്ല. എത്ര നിസ്സഹായതയും സംഭ്രമവുമായിരുന്നു അമ്മയുടെ മുഖത്ത് അന്ന്. ഒരാഴ്ച കൊണ്ട് അമ്മ വളരെയധികം മെലിയുകയും പ്രായമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളെ കണ്ട മാത്രയിൽ ആ മുഖം പ്രകാശിച്ചു. ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും തേങ്ങി തേങ്ങി കരഞ്ഞു. ഞങ്ങളുടെ വിഷമം അമ്മയെ വല്ലാതെയാക്കി. വലിയ കണ്ണുനീർത്തുള്ളികൾ അമ്മയുടെ കവിളിലൂടെ അങ്ങനെ ഒലിച്ചിറങ്ങി. ഒടുവിൽ അമ്മ സംയമനം വീണ്ടെടുക്കുകയും ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരുവരത്തെ ബെഞ്ചിലിരിക്കുകയും ചെയ്തു. അമ്മ മടിയിൽ വെച്ചിരുന്ന ഞങ്ങളുടെ കൈകളെ മൃദുവായി തഴുകിക്കൊണ്ടേയിരുന്നു. അധികം താമസിയാതെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരുമെന്നും പറഞ്ഞു. മുടി പറ്റ വെട്ടിയ ഞങ്ങളുടെ തലയിൽ അവർ സാന്ത്വനപൂർവ്വം വിരലോടിച്ചു. തൻ്റെ പുറംകുപ്പായ കീശയിൽ നിന്നും തേങ്ങാമിഠായിയുടെ ഒരു സഞ്ചി അമ്മ എടുത്തു തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. നേഴ്സുമാരിലൊരാളുടെ കുപ്പായ കൈകളിൽ ലേസ് തുന്നിപ്പിടിപ്പിക്കുന്ന ജോലിയിൽ നിന്നും കിട്ടിയ പ്രതിഫലം കൊണ്ട് തൊഴിൽ കേന്ദ്രത്തിലെ കടയിൽ നിന്നും അമ്മ അന്ന് വാങ്ങിയതായിരുന്നു അത്. സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം അമ്മ എത്ര പ്രായമായിരിക്കുന്നു എന്ന് സിഡ്നി ദുഃഖപൂർവ്വം എന്നോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

90.4 FM. Stay tuned. അക്ഷരമുദ്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തിരികെ എത്താം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ കൃതികളുടെ ഒരവലോകനമാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോക സിനിമയിലെ അതുല്യ പ്രതിഭയായ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൻ്റെ അവലോകനമാണ്. ചാപ്ലിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ ആത്മകഥയിൽ ചാപ്ലിൻ വേദനയോട് കുറിച്ചുവെച്ച കുറേയധികം കാര്യങ്ങളെ ശ്രോതാക്കളിലേക്ക് ഈയൊരു പ്രോഗ്രാമിലൂടെ എത്തിക്കുന്നുണ്ട്. ദി ട്രാമ്പ് എന്ന അനശ്വര കഥാപാത്രത്തിലൂടെ ജീവിതവിധകളെ നർമ്മത്തിൽ ചാലിച്ച് ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഹാസ്യനടനും സംവിധായകനുമൊക്കെയായി തീർന്ന ചാർലി ചാപ്ലിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പുതുതലമുറയിലെ നിരവധി പേർ ചാപ്ലിൻ്റെ സിനിമകളെ ഇന്നും നെഞ്ചോട് ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരേ തമാശ ആവർത്തിക്കുമ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരേ സങ്കടമോർത്ത് നാം വീണ്ടും വീണ്ടും കരയുന്നത് എന്തിനാണ് എന്നാണ് ചാർലി ചാപ്ലിൻ ചോദിച്ചത്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ തൻ്റെ ആത്മകഥയെ കുറിച്ച് കുറേ കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. സമ്പന്നമായ ഒരു ബാല്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് അനാഥമായ തൻ്റെ കുടുംബവും ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ കഷ്ടപ്പെടുന്ന തൻ്റെ അമ്മയുമൊക്കെ ചാപ്ലിൻ്റെ മനസ്സിൽ ഒരു വേദനയായി ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. വിഷാദത്തിൻ്റെ ആവരണത്തിലായിരുന്നെങ്കിലും സിഡ്നിയും ഞാനും തൊഴിൽ കേന്ദ്രത്തിലെ ജീവിതവുമായി വേഗം തന്നെ പൊരുത്തപ്പെട്ടു എന്ന് ചാപ്ലിൻ പറയുന്നു. അവിടുത്തെ സംഭവങ്ങൾ കൂടുതലായി ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നീണ്ട ഊണുമേശയിലെ ഉച്ചഭക്ഷണം ഹൃദ്യവും കാത്തിരിക്കാൻ തക്കതുമായിരുന്നു.

അവളിൻ ഓർക്കുന്നു. അല്പദിവസങ്ങൾ കഴിഞ്ഞ് എന്നെക്കാൾ പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിക്കാരനുമായ ഒരു കുട്ടി വരികയും അവൻ എന്റെ സ്ഥാനം അവഹരിക്കുകയും ചെയ്തു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത് എന്നൊരു വിചിത്രമായ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തു. 3 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളെ ലാമ്പത്തിലെ ആ തൊഴിൽ കേന്ദ്രത്തിൽ നിന്നും അനാഥരും അശരണരുമായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ഹാൻവെൽ സ്കൂളിലേക്ക് അയച്ചു. അത് അന്ന് ലണ്ടനിൽ നിന്നും 12 മൈൽ അകലെയായിരുന്നു. കുതിരകളെ പൂട്ടിയ ബേക്കറി വാനിലുള്ള യാത്ര ആവേശവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. എന്തെന്നാൽ ഹാൻവെല്ലിന്റെ ചുറ്റുപാടുമുള്ള ദേശം അക്കാലത്ത് ചെസ്റ്റ്നട്ട് മരങ്ങളുടെ നിരകളായിരുന്നു. വിളഞ്ഞുവരുന്ന ഗോതമ്പ് പാടങ്ങൾ, ഫലസമൃദ്ധമായ തോട്ടങ്ങൾ എന്നിവയാൽ വളരെ മനോഹരമായി അവിടം കാണപ്പെട്ടു. പിൽക്കാലത്ത് മഴ കഴിഞ്ഞുള്ള ഗ്രാമപ്രദേശങ്ങളുടെ സമൃദ്ധമായ ആ ഒരു സൗരഭ്യം എന്നിലെപ്പോഴും ഹാൻവെല്ലിന്റെ ഓർമ്മകൾ പകർത്തിയിരുന്നു എന്നും ചാപ്ലിൻ ഇവിടെ ഓർക്കുന്നു. എത്തിയ ഉടനെ അനുമതി ലഭിക്കാനുള്ള വിഭാഗത്തിലേക്കാണ് ഞങ്ങളെ അയച്ചത്. ശരിയായ സ്കൂളിലേക്കുള്ള പ്രവേശനത്തിന് മുൻപുള്ള വൈദ്യപരിശോധനയും മാനസിക ആരോഗ്യ നിരീക്ഷണവുമാണ് അന്ന് അവിടെ നടന്നത്. 300-400 കുട്ടികളിൽ ഒരാളെങ്കിലും മന്ദബുദ്ധിയായോ അസുഖമുള്ളവനായോ കാണപ്പെട്ടിരുന്നതിനാൽ അത്തരം കുട്ടികൾ സ്കൂളിന് തലവേദന ഉളവാക്കും എന്നുള്ളതുകൊണ്ടാണ് അന്ന് ആ പരിശോധന നടത്തപ്പെട്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്കും ആ സ്കൂളിലെ പ്രവേശനം വിഷയമാകുമായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ദുഃഖവും വളരെ നിരാശയും അനുഭവപ്പെട്ടു എന്നും ചാപ്ലിൻ പറയുന്നു. എന്തെന്നാൽ തൊഴിൽ കേന്ദ്രത്തിൽ വെച്ച് അമ്മ അടുത്തെവിടെയോ ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഹാൻവെലാകട്ടെ മൈലുകളോളം ദൂരത്തിലും പ്രാഥമിക അനുമതി ലഭ്യമായ സിഡ്നിയും ഞാനും ശരിയായ സ്കൂളിലന്ന് പ്രവേശിക്കപ്പെട്ടു. അവിടെ ഞങ്ങൾ തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു. സിഡ്നി മുതിർന്ന കുട്ടികളുടെ വിഭാഗത്തിലേക്കും ഞാൻ ശിശുവിഭാഗത്തിലേക്കുമായിരുന്നു പോയത്. വ്യത്യസ്ത കെട്ടിടങ്ങളിൽ ഉറങ്ങിയിരുന്നതിനാൽ വല്ലപ്പോഴുമേ ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നുള്ളൂ. 6 വയസ്സിൽ അല്പം കൂടുതൽ മാത്രം പ്രായമുള്ള ഞാൻ തനിച്ചായത് എന്നെ അന്ന് വല്ലാതെ അശരണനാക്കി. പ്രത്യേകിച്ച് വേനൽക്കാല സായന്തനത്തിൽ കിടക്കുന്നതിന് മുൻപുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്കായി മറ്റ് 20 കുട്ടികളോടൊപ്പം രാത്രി കുപ്പായം അണിഞ്ഞ് വാടിൻ്റെ നടുക്ക് മുട്ടുകുത്തി നിന്ന് ഉയരമുള്ള ജാലകത്തിലൂടെ അസ്തമയത്തിൻ്റെ ആഴവും നിമ്നോന്നതമായ കുന്നിൻ പ്രദേശവും നോക്കിക്കൊണ്ട് പരസ്പര പൊരുത്തമില്ലാത്ത ഈണത്തിൽ തൊണ്ട തുറന്നു പാടുമ്പോൾ എല്ലാത്തിനോടും എനിക്ക് അന്യഭാവം അന്ന് തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്നെ അതിശയകരമായി സന്തോഷിപ്പിച്ചുകൊണ്ട് 2 മാസത്തിനുള്ളിൽ അമ്മ ഞങ്ങളെ അവിടെ നിന്നും വിടുതൽ ചെയ്യിച്ചു എന്നുള്ളതാണ്. അന്ന് എൻ്റെ മനസ്സിൽ അത്യധികം സന്തോഷമാണ് ഉണ്ടായത്. അങ്ങനെ ലണ്ടനിലേക്കും ലാംബത്ത് തൊഴിൽ കേന്ദ്രത്തിലേക്കും ഞങ്ങൾ വീണ്ടും അയക്കപ്പെട്ടു. അമ്മ സ്വന്തം വസ്ത്രങ്ങൾ അണിഞ്ഞ് ഗേറ്റിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം മാത്രമായിരുന്നു തൻ്റെ മക്കളുടെ കൂടെ ചെലവഴിക്കാൻ അമ്മയ്ക്ക് പെർമിഷൻ കിട്ടിയത് എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏതാനും മണിക്കൂറുകൾ പുറത്ത് ചിലവഴിച്ചതിന് ശേഷം അന്ന് തന്നെ തിരിച്ചെത്താമെന്ന വ്യവസ്ഥയിൽ തൊഴിൽ കേന്ദ്രത്തിലെ അന്തേവാസി എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ കഴിയാൻ അമ്മയ്ക്ക് ഇതുമാത്രമേ മാർഗമുണ്ടായിരുന്നു എന്നുള്ളത് അമ്മ എന്നോടും ജ്യേഷ്ഠനായ സിഡ്നിയോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. തൊഴിൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഞങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ടിരുന്നു. എന്നാലോ അവ മടക്കിത്തന്നത് ഇസ്തിരിയിടാതെയായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അതിനാൽ അമ്മയും സിഡ്നിയും ഞാനുമൊക്കെ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലാണ് അന്ന് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. അതിരാവിലെ ആ സമയത്ത് ഞങ്ങൾക്ക് മറ്റെങ്ങും പോകാനില്ലാതിരുന്നതിനാൽ ഞങ്ങൾ ഏതാണ്ടൊരു മൈൽ അകലെയുള്ള കെന്നിങ്ടൺ പാർക്കിലേക്ക് നടന്നു. സിഡ്നിയുടെ കയ്യിലെ തൂവാലയിൽ കെട്ടിവച്ചിരുന്ന 9 പെൻസ് ഉപയോഗിച്ച് ഞങ്ങൾ 1/2 പൗണ്ട് കറുത്ത ചെറിപ്പഴങ്ങൾ വാങ്ങുകയും അത് തിന്നുകൊണ്ട് പാർക്കിലെ സിമെന്റ് ബെഞ്ചിലിരുന്ന് ആ പ്രഭാതം കഴിച്ചുകൂട്ടുകയും ചെയ്തു. സിഡ്നി ഒരു പത്രത്താൾ ചുരുട്ടിയെടുത്ത് ഏതോ നാരുകൊണ്ട് കെട്ടി ഒരു പന്തുണ്ടാക്കുകയും കുറച്ചു നേരം ഞങ്ങൾ 3 പേരും അതുപയോഗിച്ച് പന്ത് കളിക്കുകയും ചെയ്തു. ഉച്ചയ്ക്കാകട്ടെ ഞങ്ങളൊരു ഭക്ഷണശാലയിൽ പോയി ബാക്കി ഉണ്ടായിരുന്ന പണത്തിൽ നിന്ന് 2 പെനിക്ക് 1 ടീ കേക്കും 1 പെനിക് ബ്ലോട്ടറും മേടിച്ചു. 1/2 പെനി വീതമുള്ള 2 കപ്പ് ചായയും അന്ന് സിഡ്നി വാങ്ങി. തമ്മിൽ അന്നത് പങ്കുവെച്ചു കഴിച്ചു.
അത് കഴിഞ്ഞ് പാർക്കിലേക്ക് തന്നെ മടങ്ങി വരികയും സിഡ്നിയും

ും കളി തുടരുകയും ചെയ്തു. അമ്മയ്ക്കപ്പോൾ തുന്നൽ ജോലിയിൽ ഏർപ്പെടാനുള്ള ഒരു സമയമായിരുന്നു. വൈകുന്നേരം ഞങ്ങളാകട്ടെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് മടങ്ങി. നമ്മൾ ചായ സമയത്ത് തന്നെ എത്തും എന്ന് അമ്മ ലാഘവത്തോടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. തൊഴിൽ കേന്ദ്രത്തിലെ അധികാരികൾക്ക് അന്ന് ഞങ്ങളോട് കടുത്ത അമർഷമുണ്ടായി. അവർക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ വീണ്ടും കഴുകിയെടുക്കേണ്ടി വന്നു എന്നത് വളരെയധികം കോപം ഞങ്ങളോട് അവർക്ക് ജനിക്കാൻ കാരണമായി തീർന്നു. അങ്ങനെ ഞാനും അമ്മയും സിഡ്നിയും തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു എന്നും ചാപ്ലിൻ തന്റെ ഈ ആത്മകഥയിൽ ഓർക്കുന്നുണ്ട്. നിശബ്ദ സിനിമകളുടെ കാലഘട്ടത്തിലായിരുന്നു ചാപ്ലിന്റെ വരവെങ്കിലും ശബ്ദ സിനിമകളിലും അദ്ദേഹം തന്റേതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സെല്ലുലോയിഡുകളിൽ പൊട്ടിച്ചിരിക്കുമ്പോഴും ജീവിതത്തിന്റെ ഫ്രെയിമുകളിൽ ചാർലി ചാപ്ലിൻ കരയുകയായിരുന്നു. ചാപ്ലിന്റെ ഓരോ സിനിമയിലും ജീവിതത്തിന്റെ വഴിത്താരയിൽ അദ്ദേഹം നേരിട്ട കടുത്ത പ്രതിസന്ധികളെ വളരെ അനായാസമായി കൈകാര്യം ചെയ്തിരുന്നതും തരണം ചെയ്തിരുന്നതുമായ നിരവധി കാര്യങ്ങളെയാണ് ചാപ്ലിൻ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്നും പതറാതെ മുന്നോട്ടു പോകണം എന്നൊരു സന്ദേശം ചാപ്ലിന്റെ മിക്ക സിനിമയിലും ഉണ്ടായിരുന്നു. വിഖ്യാത ചലച്ചിത്രകാരനായ ചാപ്ലിനെ ലോകം സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണ് 20th century കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയെ നാം കാണുന്നത്. തന്റേതായ നിലപാടുകളിൽ ഉറച്ചുനിന്ന ചാപ്ലിന് ജീവിതത്തിൽ നിരവധി തിരസ്കാരങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ കടുത്ത വെല്ലുവിളികളെ വളരെ അനായാസമായി ചാപ്ലിൻ തരണം ചെയ്തതാണ് നാം ഈ ആത്മകഥയിൽ കാണുന്നത്. ചാപ്ലിന് അന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് ക്ഷണം ലഭിച്ചു. അദ്ദേഹം മരണം വരെ സ്വിറ്റ്സർലൻഡിൽ തുടർന്നു എന്നുമാണ് ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നത്. മഹാനായ ഈ അത്ഭുത പ്രതിഭ 1977 ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു മരിച്ചത്. ഉറക്കത്തിലുണ്ടായ ഒരു സ്ട്രോക്കാണ് അദ്ദേഹത്തിന്റെ മരണകാരണം. 88th വയസ്സിൽ ചാർലി ചാപ്ലിൻ എന്ന ചിരിയുടെ ചക്രവർത്തി ഈ ലോകത്തോട് ഇടപറഞ്ഞു. കോർഷൻ വേവിലെ കൊച്ചുപള്ളിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അന്ന് സംസ്കരിക്കപ്പെട്ടു. എന്നാലോ അവിടെയും ഒരു വിവാദമുണ്ടായി എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമായിരുന്നു. ചാപ്ലിന്റെ കല്ലറ 2 months ശേഷം തുറന്നതായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അന്ന് അതിൽ നിന്ന് ആരോ തുറന്നെടുത്തിരുന്നു. വൈകാതെ അദ്ദേഹത്തിന്റെ ഭാര്യയെ തേടി നിരവധി അജ്ഞാത ഫോൺ കോൾസ് എത്തി. $650,000 നൽകിയാൽ ചാപ്ലിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഞങ്ങൾ തിരികെ തരാം എന്നുള്ളതായിരുന്നു ആ ഫോൺ കോൾ. പണമായിരുന്നു അവരുടെ ആ ഒരു ഉദ്യമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. പണത്തിനു വേണ്ടിയാണ് തങ്ങൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ അയാളോട് ചാപ്ലിന്റെ ഭാര്യ പക്ഷേ ക്ഷമിച്ചു എന്നും, എന്നാൽ അന്ന് സ്വിസ് പോലീസ് ഇവരെ പിടികൂടി ജയിലിലടച്ചു എന്നും ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വീണ്ടും ചാപ്ലിന്റെ ഭൗതിക ശരീരം ആ കല്ലറയിൽ തന്നെ സംസ്കരിച്ചു. കലുഷിത മനസ്കരായ മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഹാസ്യത്തിന് ഇടമുണ്ടാക്കാം എന്ന ചിന്തയാണ് ചാപ്ലിന്റെ സിനിമകളിലൂടെ ചാപ്ലിനിലൂടെ ലോകം കണ്ടത് എന്ന് നമുക്കറിയാം. ഓരോ പുതിയ തലമുറയും തീർച്ചയായും ചാപ്ലിനെ ഓർക്കും. ഹാസ്യത്തിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് കറുത്ത തൊപ്പിയും മുറിമീശയും അതൊക്കെയുള്ള ചാപ്ലിന്റെ ആ മുഖമായിരിക്കും എന്നും നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ചാർലി ചാപ്ലിൻ തന്റെ ആത്മകഥ എന്ന കൃതിയിലെ വിശേഷങ്ങളാണ്. തന്റെ ജീവിതത്തിലുടനീളം താൻ പിന്നിട്ട വ്യഥകളെയും ദുഃഖങ്ങളെയും സന്തോഷത്തെയും തന്റെ അഭിനയ ജീവിതത്തെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിലാണ് ചാർലി ചാപ്ലിൻ ഈ ആത്മകഥയിൽ എഴുതി വച്ചിട്ടുള്ളത്. ചാപ്ലിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം നേരിട്ട നിരന്തരമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ചൊക്കെ ചാപ്ലിൻ വളരെ ആഴത്തിൽ നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ ചാപ്ലിന്റെ കുറേയധികം വിശേഷങ്ങൾ. ഈ ആത്മകഥയിൽ ചാപ്ലിൻ എഴുതിയിരിക്കുന്ന നാം അറിയേണ്ട നിരവധി വിശേഷങ്ങളുമായി തുടർന്ന് വരുന്ന അക്ഷരമുദ്രയിലൂടെ ഞാൻ നിങ്ങളിലേക്കെത്താം. നിങ്ങളോടൊപ്പം ഞാൻ രജനി ഗിരീഷ് ആയിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: Radio Santhanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. കഴിഞ്ഞ വാരം നടന്ന ടെക് വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച സംസാരിക്കുന്നത്. അതിൽ കുറേ ലോഞ്ചുകളുണ്ട്, AI റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജി അപ്ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ആപ്പുകളുടെ അപ്ഡേറ്റ്സ് ഉണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും

നിങ്ങളെ മെസ്സേജ് വഴി വാട്സാപ്പ് മെസ്സേജ് വഴി അറിയിക്കുക. നിങ്ങൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848558785. ഞാൻ ഒന്നുകൂടെ പറയാം, വാട്സാപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഗൂഗിൾ പിക്സലിൻ്റെ ഒരു ന്യൂസാണ് വരുന്നത്. അതായത് ഓഗസ്റ്റ്, ഈ വരുന്ന ഓഗസ്റ്റ് 12-ാം തീയതി ഗൂഗിൾ പിക്സലിൻ്റെ പുതിയ റേഞ്ച്, അതായത് പിക്സൽ 11 സീരീസ് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള കുറേ ലീക്കുകളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്, ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് പുറത്തിറക്കിയിരിക്കുന്ന ഇവാൻ ബ്ലാസ് എന്ന് പറഞ്ഞ ലീക്കറാണ്. അദ്ദേഹം കുറച്ച് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ്, അതിൻ്റെ കുറച്ച് റെൻഡേഴ്സ് ഒക്കെയാണ് നമുക്ക് വെബ്സൈറ്റ്, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് വഴി പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ ശരിക്കും പിക്സലിന്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും, ഇത്തവണ വരുന്ന പിക്സൽ 11 സീരീസിന്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ശരിക്കും പക്ഷേ ഒരു ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിക്സൽ 10-ൽ നിന്ന് വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ്, ആ ഡിസൈൻ വലിയ ചേഞ്ച് ഇല്ലാതെ തന്നെയാണ് അവർ പിക്സൽ 11 പുറത്തിറക്കിയിരിക്കുന്നത്. ഇതൊന്നും പക്ഷേ ഗൂഗിള് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, കാരണം ഓഗസ്റ്റ് 12-ാം തീയതി അടുത്ത ആഴ്ചയാണ് അതിന്റെ ലോഞ്ച്. അപ്പൊ പക്ഷേ എങ്കിലും ഇദ്ദേഹം ഈ ഇവാൻ ബ്ലാസ് എന്ന് പറയുന്ന ലീക്കർ ഒട്ടുമിക്കവാറും ഗൂഗിളിന്റെ പിക്സലിന്റെ ലീക്സ് വരുന്ന എല്ലാം ഏകദേശം പുറത്തിറങ്ങുന്ന ഫോണുകളുമായിട്ട് ഒരു 99% ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസൈനിന്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡിസൈനിലുള്ള വ്യത്യാസം ഇല്ലായ്മ, പിക്സൽ 10-ുമായിട്ടുള്ള വ്യത്യാസം ഇല്ലായ്മ ശരിക്കും അതേപോലെ തുടരും എന്നുള്ളത് തന്നെയാണ്. ആ ഡിസൈൻ തന്നെ ആയിരിക്കും പുതുതായിട്ട് വരുന്നതിൻ്റെ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ്. പിന്നെ ഇതിൽ ശരിക്കും കളേഴ്സിനെ കുറിച്ച്, അതായത് ആ റെൻഡേഴ്സിന്റെ അകത്ത് പിക്സലിന്റെ ആക്ച്വൽ കളേഴ്സ്, പിക്സൽ ഫോൺസിന്റെ ആക്ച്വൽ കളേഴ്സും അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. അതിന് 3-4 റേഞ്ച് ഓഫ് കളേഴ്സ് ഉണ്ട്. ഞാനത് പറയാം, കോപ്പറിന് അവർ ഡ്യൂൺ എന്നാണ് പറയുന്നത്, ഗ്രീൻ കളറിന് പൈൻ എന്നും, പെയിൽ വൈറ്റ് കളറിന് ലൈറ്റ് ഫോഗ് എന്നും, ഡാർക്ക് കളറിന് മിഡ് നൈറ്റ് ഗേസ് എന്നും. ഇത്രയും കളേഴ്സാണ്, ഇത്രയും കളർ സീരീസ് ആണ് അവർ ഗൂഗിളിന്റെ പുതിയ പിക്സൽ ഫോണിലേക്ക് വരുന്നത്. പിന്നെ നമ്മളിതിന്റെ ഡിസൈൻ വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു 10 Pro ലൈനുമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ക്യാമറയുടെ കേസ് വരുമ്പോൾ ഹോൾ പഞ്ച് ക്യാമറയാണ്, പിന്നെ സിമെട്രിക് ബെസൽസ് ആണ്, 4 സൈഡിലും റൗണ്ടഡ് എഡ്ജസും ഉണ്ട്. പിന്നെ പിക്സൽ ടു ഐ മീൻ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വളരെ കുറവാണ്. പിന്നെ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ്, അത് ആ പിക്സലിൻ്റെ പിക്സൽ 10-ൽ ഉള്ളതുപോലെ തന്നെ ആ ഹൊറിസോണ്ടൽ ബാറൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ സ്പെക്കിലേക്ക് പോകുമ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ് ടെൻസർ G6 ആണ്, പുതിയ 2 നാനോമീറ്ററിലുള്ള പുതിയ ടെൻസർ G6 ആണ്. അത് നേരത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ബാറ്ററിയുടെ കേസ് വരുമ്പോൾ 4850 mAh ആണ് പ്രോ സീരീസിന് വരുന്നത്, 5115 mAh പ്രോ എക്സലിന്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ പാനൽസ് സാംസങ്ങിന്റെ M16 OLED പാനൽസ് ആണ്. മീഡിയ ടെക്കിന്റെ M90 മോഡം, അതാണ് ഏറ്റവും വലിയ ഒരു ചേഞ്ച് വന്നേക്കുന്ന മീഡിയ ടെക്കിന്റെ ആ ഒരു മോഡത്തിലേക്കാണ്. അത് മീഡിയ ടെക്കിന്റെ M90 മോഡമാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് പിക്സൽ 10-നും പിക്സൽ 9-നും ഒക്കെ അവർ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഏറ്റവും വലിയ ചേഞ്ച് ആണ് ഗൂഗിള് ഈ മീഡിയ ടെക്കിന്റെ M90 മോഡം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ചിപ്പ് എന്ന് പറയുന്ന ഒരു ടൈറ്റാൻ M3 സെക്യൂരിറ്റി ചിപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് പോയിന്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കുന്ന പ്രൈസ് 256 GB, അതായത് പ്രോ 256 GB 1.37 lakhs, പ്രോ എക്സലിന്, അതായത് പ്രോ എക്സലിന്റെ 256 GB 1.65 lakhs. എനിക്ക് തോന്നുന്നു ഇത്തവണ ഗൂഗിൾ 256 GB വരെ, മറ്റേ 128 GB ആയിരുന്നു ടോപ്പ് എൻഡ്, ഇപ്പോൾ 256 GB അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വേർഷൻസ് പ്രോയുടെയും എക്സലിൻ്റെയും 2 വേർഷൻസ് ഒരു പക്ഷേ അവൈലബിൾ ആയിരിക്കും, 128 GB 256 GB. പിന്നെ ലോഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓഗസ്റ്റ് 12-ാം തീയതിയാണ്, ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ഇതിൻ്റെ ശരിക്കും ലാസ്റ്റ് പൈപ്പ് ലൈനിലുള്ള ലാസ്റ്റ് ടീസേഴ്സ് ആണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും എന്താ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വർത്ത് നോട്ട് നോട്ട് വർത്തി ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൈൻ സ്റ്റാഗ്നേഷൻ, അതായത് കഴിഞ്ഞ പിക്സൽ 10 നിന്ന് വളരെ സേഫ് ആയിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത് പിക്സൽ 11-ൽ. കാരണം വലിയ ഡിസൈൻ മാറ്റം ഇല്ലാതെ പഴയ അതേ രീതിയിൽ തന്നെ ആ ക്യാമറ ഐലൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് അവർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡം സ്വിച്ച് മീഡിയ ടെക്കിന്റെ, കാരണം അതിൻ്റെ ഒരുപാട് പിക്സലിൻ്റെ എക്സിനോസിന്റെ പ്രശ്നം കാരണം എക്സിനോസ് മോഡത്തിന്റെ ഒരുപാട് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ആ ഫീഡ്ബാക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് അവർ മീഡിയ ടെക്കിന്റെ മോഡത്തിലേക്ക് മാറിയിരിക്കുന്നത്. പിന്നെ ടെൻസർ G6 2 നാനോമീറ്ററിന്റെ എങ്ങനെയായിരിക്കും അതിന്റെ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ചൂടാവുമോ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ അത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ പഴയ ടെൻസർ G5 ആയിട്ട്, അതൊക്കെയാണ് നമുക്കിനി ഫോൺ നേരിട്ട് കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണെല്ലാം നമ്മളുടെ സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പിക്സൽ 11-ന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിവ്യൂ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഗൂഗിൾ പിക്സൽ.

ിനെ കുറിച്ച് ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്, വൺ പ്ലസിന്റെ N6 എന്നൊരു മോഡൽ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ വൺ പ്ലസിന്റെ N6 എന്ന് പറഞ്ഞൊരു ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്പെക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫോൺ, അതായത് ഒരു ബിഗിനേഴ്സ് ഫോണാണ്. ഒരുപാട് സ്പെക്കും കാര്യങ്ങളൊന്നും ഇത് വൺ പ്ലസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ആകെപ്പാടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. അത് കാരണം 7000 mAh ഒരു ബാറ്ററി അവർ ഈ ഫോണിന് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ഫോണിലേക്ക് പ്രൈസിന്റെ പോയിന്റിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ശരിക്കും എടുത്തു പറയത്തക്ക ഒരു സ്പെക് ഇതിനില്ല. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇതിൽ ഇത് 7000 mAh ആണ്. പക്ഷേ ചാർജറിന്റെ കേസിലേക്ക് വരുമ്പോൾ വെറും 15 W ചാർജറാണ് ഈ ഫോണിന്റെ കൂടെ വരുന്നത്. അപ്പോൾ ഈ 15 W ചാർജർ ഈ 7000 mAh ബാറ്ററി എത്ര നേരം കൊണ്ട് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അത്രയും സമയം എടുക്കും. പിന്നെ അത് മാത്രമല്ല 5 W ഒരു റിവേഴ്സ് വയർഡ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ബാറ്ററി പവർ ബാങ്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫോണിനെ യൂസ് ചെയ്യാം, കാരണം അത്രയും ബാറ്ററി ഉള്ളതുകൊണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇതിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും ഈ എൻ സീരീസിൻ്റെ അകത്തുള്ളൊരു സെക്കൻഡ് ഫോണായിട്ടാണ്, എൻ സീരീസിൻ്റെ രണ്ടാമത്തെ ഫോണായിട്ടാണ് ഇവർ ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. N6 വൺ പ്ലസിൻ്റെ N6 തൊട്ട് പുറകെ ആയിട്ടാണ്. അപ്പോൾ എൻട്രി ലെവൽ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഫോണാണത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 19000 രൂപയാണ് 4GB 64GB ഒരു വേരിയൻറ്റിന്. 21000 രൂപ 4GB 120GB. അപ്പോൾ രണ്ടിനും 4GB മെമ്മറിക്കകത്ത് വ്യത്യാസമില്ല, രണ്ടും 4GB ആണ്. സ്റ്റോറേജിന് വേണ്ടി മാത്രമാണ് നമ്മൾ 2000 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 1500 രൂപ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. 6 months നോ കോസ്റ്റ് EMI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൺ പ്ലസ് നേരിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് സെയിൽ ശരിക്കും 4 August സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാം നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 13 MP ഒരു ക്യാമറ മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 5 MP മാത്രമേ ഉള്ളൂ. അതിൽ ശരിക്കും 1080p 30 FPS ഒരു വീഡിയോ എടുക്കാൻ കഷ്ടിച്ച് സാധിക്കും. അൾട്രാ വൈഡ് ഇല്ല, 4K ഇല്ല. പിന്നെ ഡിസ്പ്ലേ വന്നിട്ട് 6.8 inch ഒരു HD+ ഡിസ്പ്ലേ ആണ്. പ്യുർ HD അല്ല, HD+, അതായത് 720p വരെ മാക്സിമം നമുക്ക് ലഭിക്കും. ഒരു LCD പാനലാണ്. 254 PPI ഉള്ള ലാർജ് സ്ക്രീൻ, ലോ ഷാർപ്നെസ്, 120Hz റിഫ്രഷ് റേറ്റ്, 900 nits പീക്ക് ബ്രൈറ്റ്നെസ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള സ്പെക്കുകൾ മാത്രമാണ് ഡിസ്പ്ലേയിലും വരുന്നത്. റാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4GB ആണ്. അതിന് മുകളിലേക്കുള്ള വേരിയന്റുകൾ അവൈലബിൾ അല്ല. അപ്പോൾ ആൻഡ്രോയിഡ് 16 ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന OS. ആൻഡ്രോയിഡ് 16 മിനിമം റാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഭയങ്കരമായ ഒരു പെർഫോമൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ക്യാമറയോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാ ഒരു ബിഗിനർ സ്മാർട്ട് ഫോൺ എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി. പിന്നെ ഈ പ്രൈസിന് നമുക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, MIL സ്റ്റാൻഡേർഡ് 810H എന്ന് പറയുന്നത് ഒരു ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ, അതായത് ഡ്രോപ്പ് ടെസ്റ്റും ഡസ്റ്റിൻ്റെ പ്രശ്നങ്ങളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ തരണം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോണാണിത്. പിന്നെ വേപ്പർ ചേംബർ കൂളിംഗ് ഉണ്ട്. 13280 square mm ഡിസിപ്പേഷൻ ഏരിയ വെച്ചിട്ട് ഒരു പേപ്പർ ചേംബർ വൺ പ്ലസ് ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കാരണം 7000 mAh ബാറ്ററി ആയതുകൊണ്ട്. അത് കൂടാതെ തന്നെ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6360 എപെക്സ് എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ്. സ്വാഭാവികമായിട്ടും മീഡിയ ടെക്കിനുള്ള അതിന് ചൂടാവുന്ന ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പേപ്പർ ചേംബർ അവർ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് 16 OS ആണ് ഇവരുടെ കൂടെ പാക്ക് ചെയ്ത് വിടുന്നത്. അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 ആണ്, അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ട് വർത്തി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കുറേ ഫീച്ചേഴ്സ്. പിന്നെ അതിൻ്റെ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് 214 gram ഉണ്ട്, 8.65 mm തിക്കും ഉണ്ട്. അപ്പം ബാറ്ററി 7000 mAh ആയതുകൊണ്ട് അത്രയും വെയിറ്റും അത്രയും തിക്നെസ്സും നമുക്ക് പ്രതീക്ഷിക്കാം, സ്വാഭാവികമാണത്. പിന്നെ ഇത് ആർക്കാണ്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഈ എൻഡ്യൂറൻസ്, അതായത് ഫോൺ ഈ താഴെ വീണ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ താഴെ വീണ് പൊട്ടുകയും നശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്ക് റഫായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റുന്ന അനുയോജ്യമായ ഒരു ഫോണാണ്. പിന്നെ ക്യാമറയും സ്ക്രീൻ ക്വാളിറ്റിയും ഒന്നും താല്പര്യമില്ല, ഇല്ലാത്ത ഫീൽഡ് വർക്കേഴ്സ്, പിന്നെ അധികം ഇച്ചിരി പ്രായമായ യൂസേഴ്സ്, സെക്കൻഡറി ഡിവൈസ് ബയേഴ്സ്, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 15 വാട്ട്സിന്റെ ചാർജർ, എൻ്റെ കൂടെ 7000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ചാർജർ, ഇത് എത്രത്തോളം നമ്മൾ എത്ര നേരം നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ ചാർജ് ആകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും വന്ന് കിട്ടിയിട്ടില്ല. കാരണം അത്രയും സമയം എടുക്കുന്ന ഒരു ഇതായിരിക്കും അത്. ഈ 15 വാട്ട്സിന്റെ ചാർജിങ് അതായത് 7000 mAh ബാറ്ററിക്ക് ഈ 15 വാട്ട്സിന്റെ ചാർജർ ശരിക്കും അനുയോജ്യമല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് ഒരുപാട് നേരം എടുക്കും. പണ്ടത്തെ പഴയ ചാർജറുകളെ പോലെ തന്നെ നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ കുത്തിയിട്ടാൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു 50-60% എങ്കിലും ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ അത് ശരിക്കും ഒരു ഡീൽ ബ്രേക്കറാണ്. പിന്നെ 720 പാനൽ, ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ HD പ്രോ HD ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ 720p മാത്രമുള്ള ഒരു പാനൽ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കല്ല ഐഡിയ. കാരണം ഈ പ്രൈസ് പോയിന്റ് കൂടെ നോക്കുമ്പോൾ ഏകദേശം 19,000 രൂപ കൊടുക്കുമ്പോൾ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ബാക്കി ഷവമി, ഒപ്പോ അവരൊക്കെ ശരിക്കും നല്ല നല്ല ഫോണുകൾ, നല്ല ഡിസ്പ്ലേ ഉള്ള, നല്ല സ്ക്രീൻ റെസൊല്യൂഷൻ ഉള്ള ഫോണുകൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ OnePlus N6 എങ്ങനെ N6X എങ്ങനെ കണ്ട് കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതാണ് നമുക്ക് OnePlus കുറിച്ചുള്ള വന്നേക്കുന്ന ഒരു ന്യൂസ്. ഇനി അടുത്തത് OnePlus 16 ലോഞ്ചിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സന്ദനം 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം. You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ ഒരു ന്യൂസിനെ കുറിച്ചാണ്. അത് അതിലേക്ക് നമുക്ക് പോവാം. അത് വൺ പ്ലസ് സിക്സ്റ്റീൻ ശരിക്കും ലോഞ്ച് അടുത്തിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ആ കിട്ടിയിരിക്കുന്ന കൺഫർമേഷൻ. അത് ശരിക്കും ഇപ്പോൾ വൺ പ്ലസിൻ്റെ ചൈന ജിയമായ ലിയു ബോയോ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്നാ കൺഫേം ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ, എവിടെ വെച്ചാണ് കൺഫേം ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ, വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ സ്നാപ് ഡ്രാഗൺ ഗെയിമിംഗ് ടെക്നോളജി അവാർഡ്സിൽ വെച്ചാണ് ഇത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ ആഴ്ചയാണ് അത് ശരിക്കും ആ കൺഫർമേഷൻ നമുക്ക് പുറത്ത് കിട്ടിയിരിക്കുന്നത്. അതിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ വരുന്നത് 3 എക്സ്ക്ലൂസീവ് ഗെയിമിംഗ് ടെക്നോളജീസുമായിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൻചേസർ ഗെയിമിംഗ് കോറ്, ഹൈ റിഫ്രഷ് റേറ്റ് ഇ സ്പോർട്സ് ട്രിപ്പിൾ ചിപ്പ് എന്നൊക്കെ പറയുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിമിംഗ് ടെക്നോളജീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഫോൺ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ശരിക്കും ഒരു പെർഫോമൻസ് ഫോൺ തന്നെയാണ്, വൺ പ്ലസ് സിക്സ്റ്റീൻ, വൺ പ്ലസ് ഫിഫ്റ്റീൻ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 165 Hz റിഫ്രഷ് റേറ്റ്

ഉള്ള ഡിസ്പ്ലേ ആയിരിക്കും. സെയിം ആസ് വൺ പ്ലസ് ഫിഫ്റ്റീൻ തന്നെ. കാരണം വൺ പ്ലസ് ഫിഫ്റ്റീന് 165 ഹെർട്സ് ആയിരുന്നു. അതിൽ നിന്നൊരു സ്പെക് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെക് അപ്ഗ്രേഡ് ഇതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം. ചിപ്പ് സെറ്റ് പക്ഷേ ഒഫീഷ്യലി നമുക്ക് നേരത്തെ ലീക്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ അകത്ത് അവർ സ്പെസിഫിക്കലി ഒരു അൺസ്പെസിഫൈഡ് സ്നാപ് ഡ്രാഗൺ എസ്ഒസി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പക്ഷേ 8 Lite ജെൻ 6 അല്ലെങ്കിൽ ജെൻ 5 ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലീക്സുകൾ. പക്ഷെ അതിലേക്ക് ആ ഒരു കൺഫർമേഷൻ വൺ പ്ലസ് നമുക്ക് തന്നിട്ടില്ല ഇതുവരെ. പിന്നെ മാർക്കറ്റിംഗ് പോസ്റ്ററിൻ്റെ അകത്ത് അവർ പല ഡിസൈൻ റിയർ ക്യാമറ മോഡ്യൂളിൻ്റെയും സർക്കുലർ ഐലൻഡിൻ്റെ ഒക്കെ ഡിസ്പ്ലേ എങ്ങനെ ആയിരിക്കും വന്നേക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ പൊസിഷനിങ് ആണ്. ക്യാമറ ശരിക്കും വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ അകത്ത് ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ഐലൻഡ് ആയിരുന്നു. അതിന് പകരം ഇത് പഴയ വൺ പ്ലസ് 13 ഒക്കെ സർക്കുലർ ഐലൻഡിലേക്ക് തന്നെയാണ് തിരികെ പോയിരിക്കുന്നത് വൺ പ്ലസ്. അപ്പം അത് ആ ഒരു ഡിസൈൻ ചേഞ്ച് ആ ഒരു ഡിസൈൻ ഫീച്ചറായിട്ട് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുതിയ വൺ പ്ലസ് 16 അകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിന് പകരം ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 MP ഒരു പ്രൈമറി ക്യാമറയും ഒരു 50 MP സെക്കൻഡറി ക്യാമറയായിട്ടായിരിക്കാം. അത് 200 MP പെരിസ്കോപ്പാണ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന ലീക്സിലെല്ലാം അവർ പറഞ്ഞിരുന്നത്. അപ്പം 200 MP ഒരു പ്രൈമറി ക്യാമറയും 50 MP ഒരു സെക്കൻഡറി ക്യാമറയായിട്ടായിരിക്കും ആ ഒരു ക്യാമറ സെറ്റപ്പിലായിരിക്കും ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലായിരിക്കും വൺ പ്ലസ് 16 പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റെൻഡേഴ്സിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു സെപ്പറേറ്റ് റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ലീക്സിലെല്ലാം സ്നാപ് ഡ്രാഗൺ 8 Lite ജെൻ 6 Pro അല്ലെങ്കിൽ ജെൻ 5 ഒക്കെ ആയിരിക്കും ഇതിന് ചിപ്പ് എന്നുള്ളതാണ്. 9000 mAh വൂപ്പിംഗ് ബാറ്ററി 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ക്യാമറ പ്രൈമറി ക്യാമറയായിരിക്കും അതിന്റെ കൂടെ വരുന്നതെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലോഞ്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും കഴിഞ്ഞ വൺ പ്ലസ് 15 ചൈനയിൽ ആദ്യമേ ലോഞ്ച് ചെയ്തു, എന്നിട്ട് തൊട്ട് പുറകെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. പിന്നെ വൺ പ്ലസ് 15 നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ 8 Lite ജെൻ 5 തന്നെയായിരുന്നു. 3 nm ഒക്ടാ കോർ ആൻഡ്രോയിഡ് 840 GPU G2 Wi-Fi ചിപ്പ് സെറ്റും അങ്ങനത്തെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും വൺ പ്ലസ് 16 തുടരുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഗെയിമിംഗ് പൊസിഷൻ ആണ് ശരിക്കും നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇതിന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ ഗെയിമിംഗ് പൊസിഷൻ ആണ്. കാരണം ഇത്രയും 3 ഡിഫറെന്റ് ഗെയിമിംഗ് ടെക്നോളജി ഉള്ള ഒരു ഫോൺ ശരിക്കും ഇപ്പം മാർക്കറ്റിൽ നിലവിലില്ല. അപ്പോൾ വൺ പ്ലസ് 16 അത്രത്തോളം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിട്ടായിരിക്കും അവർ പുറത്തു കൊണ്ടുവരിക. പിന്നെ ഈ ഡ്യുവൽ വേഴ്സസ് ട്രിപ്പിൾ ക്യാമറ അതാണ് നമുക്ക് മറ്റൊരു നോട്ട് വർത്തി പോയിന്റ്. പിന്നെ 9000 mAh ബാറ്ററി. അത്രയും 9000 mAh 10000 mAh എല്ലാ ഫോണുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൺ പ്ലസ് 16 9000 mAh ബാറ്ററി കാരണം അത്രത്തോളം പവർ ഹംഗ്രി ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയായിരിക്കും ഈ വൺ പ്ലസ് 16 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ 9000 mAh ബാറ്ററി തന്നെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ വൂക്കായി അവരുടെ പിന്നെ വൺ പ്ലസിൻ്റെയും ഓപ്പോയുടെയും വിവോയുടെ ഒക്കെ ഉള്ള പോലെ ഫാസ്റ്റ് ചാർജിങ്ങിന് വൂക്ക് ചാർജേഴ്സ് ഉള്ള ഒരു ഫോൺ തന്നെയായിരിക്കും വൺ പ്ലസ് 16 എന്നും കൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വൺ പ്ലസ് 16 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്തത് IQ Z11 ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ഇടവേള എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐക്യുവിന്റെ C11 എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിന്റെ കുറച്ച് ലീക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ന്യൂസ് ആണ് നമുക്കിപ്പോൾ കയ്യിലുള്ളത്. അതിൽ ശരിക്കും ഐക്യു അവരുടെ വെബ്സൈറ്റിൽ ഒരു ഇൻസ്റ്റഗ്രാമിലും വെബ്സൈറ്റിലും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും 3 binary strings ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ട്വിറ്ററിൻ്റെ അകത്തും ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 3 binary strings ആണ്. അപ്പം അതെന്താണ് ശരിക്കും പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് ഓഡിയൻസിന്റെ സംശയം. പക്ഷേ അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് Z11 തന്നെയാണ്. ഈ ബൈനറി സ്ട്രിങ്സ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്: 0101110010, 00110001, 00110001. ഇങ്ങനെ 3 binary strings ആണ് അവർ കൊടുത്തിരുന്നത്. അപ്പം ഇതിൻ്റെ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ശരിക്കും Z11 തന്നെയാണ് വരുന്നത്. അപ്പം അതൊരു ഒരു കൗതുകകരമായൊരു കാര്യമായിരുന്നു. അപ്പം ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് Z11 ഉടനെ ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഡേറ്റോ അല്ലെങ്കിൽ ചിപ്സെറ്റോ, ക്യാമറയോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഡീറ്റെയിൽസോ ഒന്നും ഒഫീഷ്യലി ഐക്യു അവർ കൺഫേം ചെയ്തിട്ടില്ല. എങ്കിലും നമുക്ക് ചൈനയിൽ ഇത് ഓൾറെഡി ഈ ഫോൺ ലോഞ്ച് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഉൾക്കാഴ്ച ഈ ഫോണിനെ കുറിച്ചുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ചൈനയിൽ മാർച്ചിലാണ് ലോഞ്ച് ആയത്. അപ്പോൾ ഓഗസ്റ്റിൽ ഏത് സമയവും ഇത് ലോഞ്ച് ആകത്തക്ക രീതിയിലാണ് ഐക്യു മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ഇന്റേണലി നമുക്ക് കിട്ടുന്ന ന്യൂസ്. ശരിക്കും സോഴ്സസിൻ്റെ അന്ന് അറിയാൻ പറ്റുന്നത് ലോഞ്ച് വിൻഡോ ശരിക്കും ഒരു 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഓഗസ്റ്റിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻ ദ മിഡ് ക്വാർട്ടറെങ്കിലും മാക്സിമം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ്. പിന്നെ ഇന്ത്യ സ്പെസിഫിക് ചേഞ്ചസ്, ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് അല്ല അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവ് പ്രൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിപ്പ് മീഡിയടെക്കിൻ്റെ മീഡിയടെക് ഡയമൻസിറ്റി 7500 ടെർബോ എന്ന് പറയുന്ന ഒരു സീരിയസ് ചിപ്പാണ് അവർ ഇന്ത്യയിലെത്തിക്കുക. നേരെ മറിച്ച് ചൈനയിൽ അവർ ഡയമൻസിറ്റി 8500 അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് തന്നെയായിരുന്നു. അത് ശരിക്കും ഈ പ്രൈസിങ്ങിൻ്റെ ഇന്ത്യയിൽ അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് കമ്പനി പറയുന്നത്. ഈ ഇന്ത്യ ആയിരിക്കും ശരിക്കും ഡയമൻസിറ്റി 7500 ടർബോ ഫോണിൻ്റെ ആദ്യത്തെ മാർക്കറ്റ്. ശരിക്കും ഐക്യു അത് ടെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐക്യു തന്നെ ആയിരിക്കും ഇന്ത്യയിൽ അത് ടെസ്റ്റ് ചെയ്യുന്നത്.

പിന്നെ അതേപോലെ തന്നെ ഒരു 3D കർവ്ഡ് ഡിസ്പ്ലേ ഇന്ത്യൻ വേരിയന്റിന് ഉണ്ടാവും. അത് ചൈനീസ് വേരിയന്റിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3D കർവ്ഡ് ഡിസ്പ്ലേയുടെ ഒരു ഭംഗി ശരിക്കും ആ ഫോണിന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ചൈന മോഡൽ സ്പെക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 6.83 ഇഞ്ചിൻ്റെ അമോലോഡ് സ്ക്രീനാണ്, 165 Hz. നേരത്തെ വൺ പ്ലസിൻ്റെ കാര്യം പറഞ്ഞ വൺ പ്ലസ് 16 കാര്യം പറഞ്ഞ പോലെ 165 Hz റിഫ്രഷ് റേറ്റ്, 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും എല്ലാം ഉണ്ട്. 100% DCI-P3 കവറേജ് വിത്ത് HDR സപ്പോർട്ട്. അത് ശരിക്കും കളറിൻ്റെ അകത്തൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ്. 16 GB റാം ഉണ്ട്, അപ് ടു 512 GB വരെയുള്ള സ്റ്റോറേജ് ഉണ്ട്. 3 കളർ കോമ്പിനേഷനിലാണ് അത് വരുന്നത്. പിന്നെ അത് ആ കളർ കോമ്പിനേഷൻസ് എല്ലാം അത് ചൈനീസ് വേരിയന്റിൻ്റെ അകത്തുള്ളത് പോലെ തന്നെ ഇന്ത്യൻ വേരിയന്റിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ശരിക്കും ഇതിൻ്റെ അകത്തുള്ള നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ആ ഫ്രെയിമിംഗ്, അതായത് കർവ്ഡ് പാനൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ 3D കർവ്ഡ് പാനൽ ശരിക്കും ചൈനയിൽ കിട്ടാത്തൊരു സാധനം തന്നെയാണ് ഇന്ത്യയിൽ വരുന്നത്. പിന്നെ പ്രൈസിങ് എത്രത്തോളം വരും എന്നുള്ളതാണ്. കാരണം ചിപ്പ് ഈ 7500 ചിപ്പ് ഡൗൺഗ്രേഡ് വന്നതുകൊണ്ട് ഒരു പക്ഷേ ചൈനീസ് വേരിയന്റിനേക്കാൾ വിലക്കുറവായിരിക്കും ഇന്ത്യയിൽ വരുന്നതെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് എന്നത്തേക്കാണ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് ഓഗസ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മിഡ് ഓഗസ്റ്റിൽ ഒരു ലോഞ്ച് ചെയ്യത്തക്ക രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ഇത്രയാണ് നമുക്ക് IQ-നെക്കുറിച്ച്, IQ-ൻ്റെ Z11 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ശരിക്കും IQ-ൻ്റെ ഒരു ലൈനപ്പ് ഈ വർഷം, ഇനി ബാക്കിയുള്ള മാസങ്ങളിൽ ഒരു ഫോണുകളുടെ ഒരു ലൈനപ്പ് തന്നെ ഉണ്ട് ലോഞ്ചിന് വേണ്ടി. അപ്പോൾ അത് വേരിയസ് സെഗ്മെൻറ്റ്സിൽ, അതായത് പ്രീമിയം സെഗ്മെൻറ്റ്, മീഡിയം സെഗ്മെൻറ്റ്, സ്റ്റാർട്ടർ സെഗ്മെൻറ്റ്, അങ്ങനെ പല സെഗ്മെൻറ്റിലേക്കും അവർ ലോഞ്ച് ചെയ്യാൻ, ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ അഗ്രസീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് IQ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ന്യൂസുകളും നമ്മൾ IQ-നെ കുറിച്ച് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമുക്ക് IQ-ൻ്റെ Z11 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്തത് ഇനി നമ്മൾ AI-യിലേക്ക് പോവുകയാണ്. ഇപ്പം ചൈനയിൽ മൂൺ ഷോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി കിമി K3 എന്ന് പറഞ്ഞൊരു മോഡൽ, AI മോഡൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ശരിക്കും ഭയങ്കരമായ ന്യൂസാണ് ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള AI കമ്പനികൾക്കൊക്കെ വലിയൊരു ത്രെട്ടായി മാറുകയാണ് ഈ മൂൺ ഷോട്ടിൻ്റെ കിമി എന്ന് പറയുന്ന, കിമി K3 എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ അതിൻ്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇടപെടൽ എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. അടുത്ത ന്യൂസ് നമുക്ക് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശരിക്കും മൂൺഷോട്ട് എന്ന് പറഞ്ഞ കമ്പനിയും കിമി കേത്രി എന്ന് പറഞ്ഞൊരു മോഡൽ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പൊ അത് ശരിക്കും വലിയൊരോളമാണ് ടെക് ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ജൂലൈ 27 മൂൺഷോട്ട് AI കിമി കേത്രി പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഓപ്പൺ സോഴ്സ് AI ഏജന്റ് ആണ്. ഇത് ശരിക്കും മൂന്നാം ലോകത്ത് ഉള്ള പുതിയ, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള AI ഏജൻസിന്റെ ഇതെടുക്കുകയാണെങ്കിൽ, ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് മൂന്നാമത്തെ പൊസിഷനാണ് കേത്രിക്ക്. ഇപ്പോൾ ശരിക്കും എല്ലാവരും റിവ്യൂ ചെയ്തിരിക്കുന്നവരെല്ലാം കൊടുത്തിരിക്കുന്നത് അത് ക്ലോഡിന്റെ ഫേബിൾ 5, GPT 5.6 ഓൾമാക്സ് എന്നൊക്കെ പറയുന്ന മോഡൽസിന് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ കിമി കേത്രി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാം പെയ്ഡ് ആണ്, പക്ഷേ ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഇത് ചൈനയാണ്, ഈ മൂൺഷോട്ട് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ്. ശരിക്കും ചൈനീസ് ഗവൺമെന്റിന് ഇതിൻ്റെ അകത്ത് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും ഈ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന മോഡൽസ് നമ്മളിപ്പം വേൾഡ് വൈഡ് ഇന്റർനാഷണൽ മോഡൽസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഈ ഗ്യാപ്പ്, ചൈനീസ് മോഡൽസും US മോഡൽസും ഒക്കെ ആയിട്ടുള്ള ഗ്യാപ്പ് അന്തരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം അതിൻ്റെ പെർഫോമൻസിലും അതിൻ്റെ ഫീച്ചേഴ്സിലും അതിൻ്റെ ആക്ടിവിറ്റീസിലും എല്ലാം ആ ഗ്യാപ്പ് വളരെ കുറവാണ് ഇപ്പം ശരിക്കും. കാരണം മൾട്ടിലിംഗ്വൽ ആണ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന മോഡൽസ് ആയാലും US നിന്ന് വരുന്ന മോഡൽസ് ആണ് എല്ലാം മൾട്ടിലിംഗ്വൽ ആണ്. ഈവൻ ഹിന്ദി, അറബിക്, സ്വാഹിലി ഇതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ കമ്പയർ ഈ ശരിക്കും പല രാജ്യങ്ങളും അവരുടെ AI മോഡൽസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിന് കാശ് കൂടുതലാകുന്ന ശരിക്കും അവരുടെ സോഫ്റ്റ്വെയർ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് കോർപ്പറേറ്റ് കമ്പനീസിന് അവർ ഒരുപാട് റെന്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിനായാലും ഗൂഗിളിനായാലും ആമസോണായാലും ആ ഒരു മോഡലാണ്. അതായത് നമ്മൾ അവരുടെ ഇന്ന് സോഫ്റ്റ്വെയർ റെന്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ AI മോഡൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ കിമി കേത്രി ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മോഡലിനെ അവർ മാറ്റിമറിച്ചിരിക്കുകയാണ്. കാരണം ഈ റെക്കറിംഗ് ലൈസൻസ് കോസ്റ്റ് കിമി കേത്രിക്ക് ബാധകമായി വന്നിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, ഹാർഡ്വെയറിൻ്റെ അകത്തുള്ള ഡിപ്പെൻഡൻസ്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹാർഡ്വെയർ ശരിക്കും കൂടുതലാണ്. കാരണം ഒരുപാട് ഇപ്പൊ തന്നെ നമ്മൾ ഈ ഫോണുകളുടെയൊക്കെ വില കൂടുന്ന കാര്യം പറഞ്ഞത് ഈ AI കമ്പനീസ് ഒരുപാട് പൈസ ചിപ്പ് പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ട്, അത് കാരണം ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള GPUസും APUസും ഒക്കെ മേടിച്ചു കൂട്ടുന്നതിൻ്റെ അകത്ത് അവർ മെമ്മറി ഡിവൈസസ് ഒക്കെ മേടിച്ചു കൂട്ടുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാണ്. പക്ഷേ കിമി കേത്രി ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ടെക്നോളജിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം കോസ്റ്റ് വളരെ എഫക്റ്റീവായിട്ടാണ് ഈ കിമി കേത്രി പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഇത്രയും ട്രേഡ് ഓഫ്സ് ഉണ്ടായിട്ട് പോലും പെർഫോമൻസിൻ്റെ അകത്ത് അണുക്കിട വ്യത്യാസം വരുത്താതെ, അതായത് ക്ലോഡായിട്ടും ChatGPT ആയിട്ടും ജെമിനി ആയിട്ടൊക്കെ ഒരു വ്യത്യാസവും വരുത്താതെ തന്നെയാണ് കിമി കേത്രിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കെയിൽ ഓഫ് എക്സ്പോഷർ, അപ്പോൾ $30 billion US ഒക്കെയാണ് ശരിക്കും ഡാറ്റാ സെന്ററിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ്, ഓരോ കമ്പനീസ് കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇപ്പം ശരിക്കും $45 billion അവർ ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രാജ്യം, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ, UAE അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയാണ് പല കമ്പനീസും റെന്റായിട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിന് ഷെയർഡ് സ്പേസിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നത്. നേരെ മറിച്ച് കിമി കേത്രി ഓപ്പൺ സോഴ്സ് മോഡൽസിൻ്റെ അകത്ത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചർ ഉള്ളതിൻ്റെ അകത്തെല്ലാം ശരിക്കും ഫ്രീ ആയിട്ടുള്ള അത് ഡാറ്റാ സെന്റേഴ്സ്, അതായത്

0: ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസസിങ് പവേഴ്സ് ഉള്ള ഒരുപാട് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കിമി K3 ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മൾട്ടി ലിങ്കുൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ലിങ്കുൽ ആൻഡ് മൾട്ടി മോഡലാണ്. ശരിക്കും പല ലാംഗ്വേജസ്, ഈവൻ ഹിന്ദി, അറബിക്, സ്വാഹിലി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ക്ലൗഡിൻ്റെ ഫേബിൾ ഫൈവിലും ചാറ്റ് GPT ഫൈവിലും ഒരു പരിധിവരെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ അത്രത്തോളം പ്രോപ്പർ അല്ലെങ്കിൽ പോലും കിമി K3 ഹിന്ദിയൊക്കെ വളരെ പ്രോപ്പറായിട്ട് തന്നെയാണ് നമുക്ക് ലാംഗ്വേജ് ട്രാൻസിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പലരും പറയുന്നത് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും അത്രയും, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ഇപ്പോൾ ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈവേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ്ഓൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പൊതുവേ ഉള്ള വിശ്വാസം. പക്ഷേ കിമി K3 ആ ഒരു വിശ്വാസം തകർത്തിരിക്കുകയാണ്. കാരണം അങ്ങനത്തെ ഒരു ഒരു വിധത്തിലുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ സ്പൈവെയർ ഒന്നും ഇല്ലെന്ന് കിമി K3 കമ്പനി, മൂൺ പാരന്റ് കമ്പനിയായ മൂൺ ഷോട്ട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സോവറിൻ AI ഇൻഡെക്സിൽ ശരിക്കും 139 പ്രൊജക്ടുകളും, അതായത് 56 രാജ്യങ്ങളിൽ നിന്നുള്ള 139 പ്രൊജക്ടുകൾ ഓൾറെഡി കിമി K3 വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ശരിക്കും മെറ്റയുടെ ലാമ, ഡീപ് സീക്ക് അങ്ങനെയുള്ള കമ്പനീസ് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് മൂൺ ഷോട്ടിൻ്റെ കിമി K3 ചെയ്യുന്നതായിട്ട് ഈ ഈ പ്രൊജക്ടുകളിലെല്ലാം വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ഒരു ടെസ്റ്റിമോണിയലായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഹ്യൂഗോ ഷാവസിൻ്റെ ഒരു ഒരു കീ ലൈൻ ഇതാണ്, ബെഞ്ച് മാർക്ക് പൊസിഷൻ ഈ കിമി K3 നോക്കുകയാണെങ്കിൽ ശരിക്കും ബാക്കിയുള്ള ബിൽഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാതെ. കാരണം ഗവൺമെൻറ്സ് പോലും ഈ കിമി K3 ആവശ്യകത അവർ മനസ്സിലാക്കിയിട്ട് പല ഗവൺമെൻറ്സും ഇപ്പോൾ കിമി K3 ട്രാൻസ്ഫർ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ, കാരണം അത് ശരിക്കും ക്ലോഡിനും ശരിക്കും ChatGPT വലിയൊരു ത്രെട്ടായി മാറുകയാണ്. കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൊജക്ടുകളാണ്, ശരിക്കും ഗവൺമെൻറ് പ്രൊജക്ടുകളാണ് ഈ കിമി K3 മാറുന്നത്. അപ്പൊ അത് ഒരു വലിയൊരു ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കി, എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ പല കമ്പനീസിനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കിമി K3 കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ നമുക്കത് ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പം ശരിക്കും ഇതിന്റെ എഫക്ട്സ്, അതായത് ഇപ്പൊ നമ്മൾ കിമി K3 മാത്രമല്ല, നമ്മൾ ക്ലോഡിന്റെ ആയാലും, നമ്മൾ നേരത്തെയൊക്കെ പറയുകയുണ്ടായി AI വ്യാപകമായ യൂസേജ് ഒരുപാട് റിസോഴ്സിനെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ റിസോഴ്സ് ഹംഗ്രി ആയിട്ടുള്ള പ്രൊജക്ട്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഷോർട്ടേജസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം തന്നെ നമുക്ക് ഒരുപാട് ഷോർട്ടേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഷോർട്ടേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ മൈനിങ് ഒരുപാട് ആവശ്യം വരും. അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മുടെ സന്തുലാവസ്ഥ ഒരുപാട് ബാധിക്കും എന്നൊക്കെ ഉള്ളത് വാഗ്ദാനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ കിമി K3 ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടർ മോഡൽ സിസ്റ്റംസ്, അല്ലെങ്കിൽ AI ഇത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ മോഡലിൽ ഇറക്കാൻ പറ്റും എന്നുള്ളത് ചൈന കാണിച്ചു തരുന്നത്. അപ്പൊ അത് തന്നെ വലിയൊരു ഒരു ഒരു ഇന്നോവേറ്റീവ് ഫീച്ചറിലേക്ക് പോകുന്ന ഒരു കാര്യം. ബാക്കിയുള്ള കമ്പനികളും അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന മോഡലുകളൊക്കെ ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പൺ സോഴ്സ് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ ആൾക്കാർക്ക് ശരിക്കും AI ഉപയോഗം, അല്ലെങ്കിൽ AI കൊണ്ടുള്ള ഉപയോഗം വളരെ കൂടുതലായി മാറാൻ ചാൻസസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് മൂൺഷോട്ട് കിമി K3 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അപ്പോൾ ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ തീരെയാണ്. അടുത്ത ആഴ്ച പുതിയ കുറെ ന്യൂസുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8848585785. അപ്പോൾ അടുത്ത ടെക് ബൈറ്റ്സിലേക്ക് കാണാൻ വരെ ഞാൻ അനൂപ് സൈനിങ് ഓഫ്. ബൈ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ച.

പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ലോട്ടറി
2: ഒന്നല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്.

അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒത്തിരി ഒത്തിരി നല്ല നിമിഷങ്ങളുമായി നിങ്ങളോടൊപ്പം കൂടിച്ചേരുന്നത് ഞാൻ ബീന ഗൗരയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. പ്രീത ടീച്ചർ ചിരിക്കുന്നു, രാവിലെ തന്നെ എൻ്റെ പേര് തന്നെയാണല്ലോ ആദ്യം പറഞ്ഞതെന്ന്. ശരിയാണ്, കാരണം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇങ്ങനെ പ്രീത ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്കും പ്രീത ടീച്ചറുടെ ആ ഒരു പേര് ഓടി വന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ഒരു 1.5 മണിക്കൂർ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാനും പ്രീത ടീച്ചറുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. ടീച്ചറേ,
1: ഗുഡ് മോർണിംഗ് ബീന. അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആദ്യം തന്നെ ഒരു നല്ല ഒരു വെരി വോം ഗുഡ് മോർണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ്, ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷമാണ് വന്നത്. അപ്പോൾ എന്നെ ഒരുപാട് പേര് തിരക്കിയെന്ന് ബീന പറഞ്ഞു. അപ്പോൾ തിരക്കി എല്ലാവർക്കും ഒരുപാട് സന്തോഷം കേട്ടോ, തിരക്കാത്തവർക്കും സന്തോഷം.
0: അതെ, അപ്പോൾ തിരക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തിരക്കിക്കോളൂ, കുഴപ്പമില്ല,
1: ഇന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, നമുക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം.
0: അപ്പോൾ ടീച്ചർ ഇങ്ങനെ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഈ ഒരാഴ്ചത്തെ വർത്തമാനമുണ്ട് ടീച്ചറുടെ കയ്യിൽ.
1: അതെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് ഇനിയിപ്പോൾ റേഡിയോ സാന്ത്വനത്തിലെ നമ്മുടെ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം തുടങ്ങും. അപ്പോൾ അത് കേൾക്കാം, ആരൊക്കെയാണ് ഇന്ന് വർത്തമാനം പറയാനായിട്ട് വന്നിരിക്കുന്ന കിലിക്കാമ്പെട്ടികൾ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്, ഞാനും ബീന ഗുവേരിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ബീന, നമുക്കൊരു ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് പോകണം.
0: ഉറപ്പായിട്ടും.
1: അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഓരോ പ്രായത്തിലുള്ളവർക്കും ഓരോ തരത്തിലുള്ള പോസിറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതി എന്ന് വിചാരിക്കും, അല്ലേ? നമ്മൾ വലുതായി ഒരു പ്രാരാബ്ധക്കാരൊക്കെ ആയി മാറുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാ ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ എന്ത് ഇന്നസെൻ്റ് ആയിട്ട് ഓടിച്ചാടി നിങ്ങളൊന്ന് കളിച്ചാൽ മതിയായിരുന്നു.
0: പ്രായം കൂടുംതോറും നമ്മുടെ സ്വപ്നങ്ങൾ ചെറുതായിക്കൊണ്ടിരിക്കും, കാരണം ചെറിയതിലേക്ക് പോകും, അല്ലെ? അപ്പൊ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളും വലുത് വലുതായിട്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയ കുട്ടിയാകാനുള്ള സ്വപ്നങ്ങളും.
1: നമുക്കൊരു മെച്ചൂറിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു 50s അല്ലെങ്കിൽ 60s വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡ് ആണ്. നമുക്ക് പണമൊന്നും വേണ്ട, നമുക്ക് പണം വേണ്ട എന്ന് പറയുന്ന എല്ലാവരും ഇല്ല, പക്ഷെ എന്നാലും മെജോറിറ്റി ആൾക്കാരെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവരെല്ലാവരും മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിൽ

0: കൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യമൊക്കെ പറയുന്നതിന് ബീന, ഞാൻ ഇന്നത് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, അതായത് നമ്മുടെ കേരളത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി നമ്മൾ കുറേ വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അവരെന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയ മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പം അവർ മറ്റാരുമല്ല, ഒന്ന് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസും, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ മെഗാസ്റ്റാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുമാണ് അല്ലേ. അപ്പം അവർ രണ്ടുപേരും നമുക്ക് തന്ന പാഠങ്ങളെന്ന് പറയുന്നത്, അവരുടെ ഒരു പാഷൻ അവരെങ്ങനെയാണ് വളർത്തിക്കൊണ്ടു വന്നത്, ഇപ്പോഴും ആ ഒരു മേഖലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ യേശുദാസിനെ നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് ഒരു പൊതുവേദിയിൽ, ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടത്, ഒരു പൊതുവേദിയിൽ വന്ന് അദ്ദേഹം പാട്ട് പാടുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ വളരെ ചെറുപ്പക്കാരനായിട്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഒരുങ്ങി മമ്മൂട്ടി ഫോട്ടോസ് ഒക്കെ ആഘോഷിച്ചതും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അവർക്ക് രണ്ടുപേരുടെയും പ്രായം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അല്ലെ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു പ്രായത്തിലും അവരത്രയും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് അവരുടെ ആ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു തൻ്റെടവും അതുപോലെ തന്നെ അവരുടെ ഒരു ലക്ഷ്യബോധവും ഒക്കെ അവർക്കുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ, എത്ര പ്രായം ചെന്നാലും അവരുടെ ഒരു പാഷൻ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പ്രായമാകുന്നത് ശരിക്കും നമ്മൾ എത്ര വർഷം ജീവിച്ചു എന്നുള്ള ഒരു കണക്കെടുപ്പല്ല, എത്ര ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു ജീവിതം കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വിഖ്യാതനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള വോൾട്ട് ഡിസ്നിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഒരു സംരംഭകൻ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗീകാരം, അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 26 ഓസ്കാർ പുരസ്കാരങ്ങളാണ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 59 നോമിനേഷൻസ് ഒക്കെയാണ് അദ്ദേഹം നേടിയത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും ഇന്നും ഭേദിക്കാനാവാത്തൊരു നേട്ടമാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഡോക്ടർ എം ലീലാവതി. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബുധനാഴ്ച 99 പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു ലീലാവതി ടീച്ചർ. അപ്പം അവർ 98 വയസ്സിൽ ഭാരത ലോകം എന്ന മഹാഭാരത പഠന ഗ്രന്ഥം എഴുതി മലയാളികളെ വിസ്മയിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും ഒരു ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിൻ്റെ അവസാന രചനാഘട്ടത്തിലാണ് നമ്മുടെ ഡോക്ടർ എം ലീലാവതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു പ്രായത്തിലും അല്ലേ ആ ഒരു എഴുതാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ഇനി എനിക്കൊന്നും വേണ്ട, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, ഇനി സുഖമായിട്ട് ടി വി ഒക്കെ കണ്ട് കിടന്ന് ഉറങ്ങി കൊച്ചു പിള്ളേരെയൊക്കെ കളിപ്പിച്ച് ഇങ്ങനെ നടക്കാം എന്നുള്ളതല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്ന നിരവധി നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ അവരിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടുള്ള ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മളുടെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ ഈ കലണ്ടറിൽ നോക്കി ആ അയ്യോ എനിക്ക് ഒരു വയസ്സും കൂടി കൂടി ഇനിയിപ്പം എനിക്ക് എല്ലാം നിർത്തി വെക്കാം എന്നുള്ളതല്ല.
1: ടീച്ചർ പറയുന്നത് പോലെ ചിലരുണ്ട്, എനിക്ക് പ്രായം കൂടി, എനിക്ക് ഇനിയിപ്പം ഉറക്കെ ചിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിടത്ത് ചെന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, അവരുടെ കൂടെ കളിക്കാൻ പറ്റില്ല, അങ്ങനെ ആ ഒരു ചിന്താഗതിയുമായി നടക്കുന്ന ചിലരുണ്ട്, എനിക്ക് പ്രായം കൂടിപ്പോയി എന്നുള്ളത്. പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ് അല്ലെ. പ്രായം എന്ന് പറയുന്നത് നമ്മളാണ് വിചാരിക്കേണ്ടത്, നമ്മുടെ പ്രായം എത്രയാണെന്നുള്ളത്. നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും നമ്മുടെ പ്രായവും അല്ലെ. അപ്പം നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഏത് പ്രായത്തിലാണോ നിൽക്കുന്നത് ആ പ്രായമായിരിക്കും നമുക്കുള്ളത്. അപ്പം നമ്മൾ കൊച്ചുകുട്ടികളെടുത്ത് ചെല്ലുമ്പോൾ, ടീച്ചർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നത്, എൻ്റെ മകനെ പഠിപ്പിച്ച ഒരു ടീച്ചറെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു, ആക്സിഡൻ്റലി കണ്ടതാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് അവനെ പഠിപ്പിച്ച ആ ഒരു ടീച്ചർ, അന്ന് ഞാൻ ചെന്ന് കാണുമ്പോഴും കുഞ്ഞിനെ കൊണ്ടുവന്ന് ആക്കുമ്പോഴും, ഇപ്പോൾ 13 ആ സമയത്തും ആ ടീച്ചർ അതുപോലെ തന്നെയാണ് ഇരുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് കണ്ടപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നു. അപ്പം ഞാൻ ആ ടീച്ചറോട് തമാശയ്ക്ക് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും ഇടപഴകുന്നത് ഈ കുഞ്ഞു കുട്ടികളോടൊപ്പമാണ്. അപ്പോൾ ആ കുട്ടികളോടൊപ്പം ഇടപഴകുമ്പോൾ ഞാനും അതായി മാറുകയാണ്. അപ്പോൾ എൻ്റെ പ്രായവും ഞാനും ഒക്കെ ആ ഒരു കുഞ്ഞു ലോകത്തിലേക്ക് പോകുമ്പോൾ അതേ രീതിയിൽ ഞാൻ എന്നും ഉണ്ടാവും. എല്ലാവരും ചോദിക്കുന്നതാണെന്ന് അത്,
0: കാരണം ടീച്ചേഴ്സിനുള്ള ഒരു പ്രത്യേകതയാണ്. ടീച്ചർ ആയിരുന്നോണ്ട് എനിക്കറിയാം, ഓരോ വർഷവും നമുക്ക്
1: ടീച്ചർ എപ്പോഴും യൗവനത്തിലാണ് നിൽക്കുന്നത്.
0: പ്രായമായ കുട്ടികള് ഫൈനൽ ഇയറിലെത്തിയ കുട്ടികൾ പോകുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഫസ്റ്റ് ഇയർ കുട്ടികളെ വരും. അപ്പോൾ അവർ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് നമ്മളിന്ന് ചെറുപ്പമാകാനും പിന്നെ അവരുടെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ച്

0: എന്താ ചെറുപ്പമൊക്കെ ആയിട്ട് നടന്നാലേ നമുക്ക് അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ അല്ലേ. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ, പിന്നെ അവരുടെ കാര്യങ്ങളാണ് നമ്മളെല്ലാം കേൾക്കുന്നത്, അവരുമായിട്ടാണ് നമ്മൾ മിംഗിൾ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തിലേക്ക് നമ്മളൊരിക്കലും വയസ്സായി എന്നൊരിക്കലും നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ഈ സ്കൂളിലും കോളേജിലുമുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഈ പഠിച്ചു കഴിഞ്ഞ് പോകുന്നവർക്ക് പിന്നെ അധ്യാപകരായിട്ട് തിരിച്ചു വരാത്തവർക്ക് ഈ ആഘോഷങ്ങളൊക്കെ മിസ്സാവും. ഇപ്പോൾ ഓണം, നമ്മളിപ്പോൾ ഓണം സെലിബ്രേറ്റ് ചെയ്തു അല്ലേ. അപ്പം ടീച്ചർമാർക്കെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഓണം സെലിബ്രേഷനാണ് പിള്ളേരുമായിട്ട്. പക്ഷേ ഈ പിള്ളേർ ഫൈനൽ ഇയർ കഴിഞ്ഞ് പോകുന്ന പിള്ളേർക്ക് പിന്നെ ഓണം സെലിബ്രേഷൻ കോളേജിൽ ഇല്ല.
1: ഇല്ല,
0: പക്ഷെ ടീച്ചർമാരിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേ,
1: അതെ, അവരിങ്ങനെ അവിടെ അവിടുന്ന് റിട്ടയർ ആവുന്നത് വരെ അവർക്ക് ആഘോഷങ്ങളെല്ലാം അവർക്കുണ്ട് അല്ലേ, എല്ലാ കുട്ടികളോടൊപ്പവും. പക്ഷേ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ കുട്ടികൾ വരുന്നു എന്നുള്ളൊരു ചിന്താഗതിയൊന്നും അവർക്കില്ല. ഈ വരുന്ന കുട്ടികളൊക്കെയും അവർക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പൊ അല്ലാതെ കുട്ടികൾ മാറിപ്പോകുന്നു എന്നുള്ളതിലല്ല, ടീച്ചേഴ്സ് എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്.
0: അതെ അതെ. അപ്പം പിന്നെ നമുക്ക് പറയാനുള്ള നമ്മുടെ ശ്രോതാക്കളോട് ഇന്ന് നമുക്ക് ഈ കഥകളൊക്കെ നമ്മൾ പറഞ്ഞത് ഈ ജെൻസി എന്നൊക്കെ വിളിച്ച് നമ്മളിപ്പോൾ ഈ വിളിക്കുന്നവരില്ലേ, അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായമൊന്നും അല്ല, അതൊരു മാനസികാവസ്ഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ജെൻസി കുട്ടികൾ, അപ്പം ഞങ്ങളൊക്കെ ജെൻസികളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരിങ്ങനെ നമ്മളെ മാറ്റി നിർത്തുന്നവരുണ്ട്. നിങ്ങളൊക്കെ വയസ്സായില്ലേ, ഞങ്ങളൊക്കെ ജെൻസികളാണ് എന്ന്. അപ്പം ഈ ജെൻസി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ മാനസികാവസ്ഥ മാത്രമാണ് അല്ലേ. നമ്മളും ഒക്കെ ജെൻസികൾ തന്നെയാണ്
1: അല്ലേ.
0: അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഏത് പ്രായത്തിൻ്റെയും ഏത് പ്രായത്തെയും നമുക്ക് തോപ്പിക്കാൻ സാധിക്കും, ഏത് പ്രായക്കാരോടും ഒപ്പം നമുക്ക് കൂടാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ നമ്മളെ കേട്ടിരിക്കുന്ന പലരും ഉണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നവരായിരിക്കാം, പുറത്ത് അധികം സഞ്ചരിക്കാൻ പറ്റാത്തവരായിരിക്കാം. പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, നമുക്ക് നമ്മളുടെ പാഷനൊക്കെ നമുക്ക് പണ്ട് നമുക്ക് ചെയ്യണം എന്ന് തോന്നിയ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് വളരെ യങ്ങായിട്ട് നിലനിർത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക, അല്ലെങ്കിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയസ്സായി പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഓരോ നിമിഷവും കൊണ്ടുപോകാനായിട്ട് എല്ലാവരും തയ്യാറാവട്ടെ എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമ്മൾ ഇന്ന് ആദ്യം തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കുന്നത്.
1: അതെ, അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെയൊക്കെ ജീവിച്ച ഈ ഒരു സമയത്തിൽ ആരൊക്കെ പ്രായമായി എന്നുള്ളത് അല്ലേ, എത്രയൊക്കെ വയസ്സായി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. 8858875785 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ.
0: ആ, അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. നിങ്ങളുടെ പ്രായം നിശ്ചയിക്കുന്നത് നിങ്ങളാണ്, അല്ലാതെ കലണ്ടർ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം അല്ലേ. നമുക്കൊരു നല്ല ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്നത്തെ ഈ ലൈവിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന ഗുവേരയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാങ്കേതിക സഹായവുമായി ഞങ്ങളോടൊപ്പം ശ്രീലക്ഷ്മി. അപ്പൊ ശ്രീലക്ഷ്മി
4: അങ്ങനെ പറയുമ്പോ ടീച്ചർ അങ്ങനെയല്ല പറയേണ്ടത്.
3: ബർത്ത്ഡേ സെലിബ്രേഷൻ,
4: അതെ, ശ്രീലക്ഷ്മിയെ നമ്മൾ ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല പറയേണ്ടത്, നമ്മളുടെ സ്വന്തം എന്ന് പറയണം. അതെ, കാരണം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിയാണ്, ശ്രീകുട്ടിയാണ്. അപ്പൊ ഇന്നലെ ഇങ്ങനെ ഭയങ്കര പെരുമഴയായിരുന്നു ബർത്ത്ഡേ ആയിട്ടുള്ള വിഷസുകളുടെ. അതെ, അപ്പൊ ടീച്ചർക്ക് ഒരു കേക്ക് വെച്ചേക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു, പക്ഷേ ഫ്രഷ് ആയിട്ട് നമുക്ക് പുതിയ കേക്കൊക്കെ മേടിക്കാം. അപ്പൊ നമ്മള് പ്രായത്തെ കുറിച്ചൊക്കെ പറഞ്ഞൊരു നല്ല നൈസ് സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ വന്നപ്പോ
3: പാട്ട് ഈ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടതാണ്. നമ്മള് ഇടയ്ക്കൊക്കെ ചില പാട്ടുകളില്ലേ ബീന, നമ്മള് മിസ് ചെയ്ത് പോവാറുണ്ട്, നമ്മള് മറന്നു പോവും. അപ്പോഴായിരിക്കും നമ്മൾ എവിടെങ്കിലും ഇരിക്കുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നത്. ചിലപ്പോ നമ്മളൊരു കാറിലൊക്കെ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴോ പെട്ടെന്നായിരിക്കും നമ്മൾ ആ പാട്ട് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു ഈ ഒരു ജാനകി അമ്മയുടെ ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാനമായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ശ്രോതാക്കളും ആസ്വദിച്ചു എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം, അല്ലേ?
4: അതെ, തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടല്ലോ.
3: എനിക്കൊന്ന് ശ്രീലക്ഷ്മിയുടെ അടിപൊളി പാട്ടൊക്കെയാണ് ഇഷ്ടം.
4: അതെ,
3: ഞാൻ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള പാട്ടൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലേ?
4: അതെ,
3: കുഴപ്പമില്ല, നമുക്കിനി അടുത്തത് ഒരു അടിപൊളി പാട്ട് കേൾക്കാം.
4: അതെ, ഏതായാലും ഇപ്പോൾ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ഇത്. നല്ലൊരു നൈസ് സോങ് ആയിരുന്നു, അല്ലേ? ആ ഒരു സ്വീറ്റ് വോയിസും ഒക്കെ, ജാനകി അമ്മയുടെ ഒരു സ്വീറ്റ് വോയിസും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മെൽറ്റായിട്ട് അങ്ങ് ഇരുന്ന് പോയി എന്നുള്ളതാണ് സത്യം. ഏതായാലും ശരി തന്നെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ ഒരു പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയച്ചോളൂ. നമ്മൾ വളരെ നിമിഷങ്ങളെ ഇനി കുറച്ചുള്ളൂ, 10:21 ആയിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ടീച്ചറെ, നമുക്കൊരു ഒരു ഏറ്റവും നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM-നോട് ചേർന്ന് തന്നെ നമുക്കൊരു നല്ലൊരു അയൽക്കാർ വന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത ഡ്രൈവർമാർക്കുള്ള കറക്ഷൻ ട്രെയിനിങ്ങിൻ്റെ കൊല്ലം എക്സ്റ്റൻഷൻ സെൻ്ററായിട്ടുള്ള ട്രാക്ക് IDTR ബീച്ച് റോഡിലുള്ള ബിൽഡിങ്ങിൽ നിന്നും നമ്മുടെ തിരുമുല്ലാവരത്തുള്ള ലയൻസ് ഭരതൻപിള്ള സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിവരം ഏവരെയും അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഗോപകുമാർ സാർ തന്നെയാണ്. ട്രാക്കിലുള്ള ഗോപകുമാർ സാറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞിരിക്കുന്നത് 5 ദിവസത്തേക്കും 3 ദിവസത്തേക്കും 1 ദിവസത്തേക്കുമുള്ള കറക്ഷൻ

0: ട്രെയിനിങ്ങുകൾ ഇവിടെ നൽകി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അറിയിപ്പായിട്ട് തന്നെ എല്ലാവരും കാണുക അല്ലേ.
1: അതല്ല, നമ്മുടെ ഈ ട്രാഫിക് വയലേഷൻ എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കറക്ഷൻ ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ പോകുന്ന സ്ഥലത്തു നിന്നും അത് ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ശ്രോതാക്കളെ എല്ലാവരെയും അറിയിക്കുന്നത്. അപ്പോൾ ബീച്ച് റോഡിൽ നിന്നും ഇങ്ങോട്ട്,
0: അതെ, നേരത്തെ അത് ബീച്ച് റോഡിലായിരുന്നു ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് റിസർച്ച് ആൻഡ് ആക്സിഡന്റ് കൺട്രോൾ എന്ന ഒരു സെന്ററാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഡ്രൈവർമാർക്ക് കറക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് അവർക്കൊക്കെ അറിയാൻ കഴിയുന്ന അതാണ്. അപ്പോൾ എന്തെങ്കിലും ഡ്രൈവിങ്ങിലെ പിഴവുകളോ മനസ്സിലാക്കാനോ റോഡ് നിയമങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധവൽക്കരണം നേടാനോ ഒക്കെ ഉള്ള ഒരു സെന്ററാണ് ഇത്. അപ്പോൾ അത് നമ്മളോട് ചേർന്ന് ഇപ്പം റേഡിയോ സാന്ത്വനം, ഇപ്പോൾ അറിയാൻ വയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് തന്നെയാണ് ഈ ഒരു ട്രാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന്
1: നമുക്ക് വരിക,
0: അത് തീർച്ചയായിട്ടും നമുക്ക് പറയുന്നതായിരിക്കും
1: കൊടുക്കുന്നത്.
0: അതെ,
1: അപ്പോൾ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ശ്രോതാക്കൾക്ക് കൊടുത്തത്. അപ്പോൾ ബീന, അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള വേറൊരു കാര്യം ഇന്ന് പറയാനുണ്ട്. ആ അതെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്.
0: അതെ,
1: അമ്മമാരും അച്ഛന്മാരും ഒക്കെ. അപ്പം അതിൽ ചിലരെയൊക്കെ മക്കളൊക്കെ ഉപേക്ഷിച്ചവരായിരിക്കും, ചിലർ അവർ സ്വയം തിരഞ്ഞെടുത്ത ഒരു ജീവിതമായിരിക്കും അത്. അവർക്ക് വീടുകളിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണനയൊന്നും അവർക്ക് കിട്ടുന്നില്ല. എന്നാൽ ഇതുപോലെ ഞങ്ങളുടെ പ്രായത്തിലുള്ള സമപ്രായക്കാരുടെ കൂടെ പോയി ജീവിക്കാം എന്നുള്ള തീരുമാനം എടുത്ത് സ്വന്തം ഇഷ്ടത്തിന് വന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പലപ്പോഴും പല പല ആഗ്രഹങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് അവർക്കൊന്ന് പുറത്തൊക്കെ പോകണം, ഒരു സിനിമ കാണണം, ഒന്ന് ബീച്ചിലൊക്കെ പോകണം, അല്ലെങ്കിൽ ഒന്ന് ട്രെയിനിലൊക്കെ ഒന്ന് സഞ്ചരിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഫ്ലൈറ്റിലൊക്കെ കയറണം. ഇതൊക്കെ അവരൊരിക്കലും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അതൊന്നും ഒരു വലിയ കാര്യമേ അല്ല, അല്ലേ? നമുക്ക് സുഖമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു വലിയ ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ ഇഞ്ചവിളയിലുള്ള ഈ ഒരു എന്താ സ്നേഹാലയത്തിലെ, അത് നമ്മുടെ ഈ ഒരു ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാരെയും അച്ഛന്മാരെയുമായിട്ട് ഒരു യാത്ര നടത്തിയിരിക്കുകയാണ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് വിമൻസ് കൗൺസിലും അതുപോലെ തന്നെ വൈസ്മെൻ ഇൻ്റർനാഷണലും കൂടി ചേർന്ന്, അവർ രണ്ടുപേരും കൂടി സംയുക്തമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ ഓർഗനൈസ് ചെയ്തത്. അപ്പം അവർ ഈ ഇഞ്ചവിളയിൽ താമസിക്കുന്ന ഇവർ കാലങ്ങളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വലിയ ആഗ്രഹത്തിൻ്റെ ഒരു സാക്ഷാത്കാരമായിരുന്നു ശരിക്കും ഇത്. അപ്പം അതുപോലെ തന്നെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസവുമായിരുന്നു ഈ തിങ്കളാഴ്ചയായിരുന്നു അവർ പോയത്. അപ്പം ഒരു ഈ ഒരു അവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഡിസ്ട്രിക്ട് വിമൻസ് കൗൺസിലിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടറാണ്, ഇപ്പോഴത്തെ നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടറായിട്ടുള്ള ആനിജൂല തോമസ് ആണ്. അപ്പോൾ മാഡം ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തതും അതുപോലെ തന്നെ ഇവരെ എല്ലാവരെയും പിന്നെ
0: അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു നിമിഷമാണ് മാമിന്.
1: ആ തീർച്ചയായിട്ടും വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് മാം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് വിമൻസ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളും ഒക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് അവരെല്ലാവരെയും കൊണ്ടുപോയത്. അപ്പം ഇവർ നേരത്തെ തന്നെ മാതൃദിനത്തിൽ ഈ സ്നേഹാലയത്തിലെ അമ്മമാരുടെ ചെറിയ ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അമ്മമാർക്കൊപ്പം ഒരു പകൽ എന്ന പേരിൽ നമ്മുടെ കൊല്ലം നഗരത്തിന്റെ കാഴ്ചകൾ കാണാനായിട്ട് ഇവരെ കൊണ്ടുപോയി.
0: അതെ, ഈ വർഷം ഓണം നഗരം എന്ന് പറഞ്ഞാൽ വളരെ കളർഫുൾ ആയിരുന്നു.
1: അതെ അതെ, അപ്പം ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹവും ഒക്കെ സാധിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഈ സ്നേഹയാത്രയുടെ മൂന്നാം ഘട്ടമാണ് അവരുടെ വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് വന്ദേ ഭാരതിൽ കയറണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ
0: പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ അവരെ വന്ദേ ഭാരതിലെ യാത്രയും അതുപോലെ തന്നെ കൊച്ചിയിലേക്കൊക്കെ അവർക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊച്ചി സന്ദർശനവുമാണ് ഈ തിങ്കളാഴ്ച സഫലമായത് എന്നുള്ളതാണ്. ആ അപ്പം ഈ തിങ്കളാഴ്ച പുലർച്ചെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഒരു ചെറിയ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വിമൻസ് കൗൺസിലിൻ്റെ അധ്യക്ഷയുമായിട്ടുള്ള കളക്ടർ ആനിജൂല തോമസ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോയിൽ 2 മണിക്കൂർ നീണ്ട ക്രൂയിസ് യാത്രയായിരുന്നു ആദ്യം കൊച്ചിയിൽ ചെന്നിറങ്ങിയതിന് ശേഷം. അതിനുശേഷം കായൽക്കാറ്റും കൊച്ചിയുടെ മനോഹര കാഴ്ചകളും ഒക്കെ അവർ ആസ്വദിച്ചു. പിന്നാലെ വല്ലാർപാടം ബസലിക്ക സന്ദർശനം നടത്തി. പിന്നെ യാത്രയിലെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള മറ്റൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു അറിയാവോ? കൊച്ചിയിലെ സ്നേഹാലയത്തിലെ അംഗങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. കൊച്ചിയിൽ ഇതുപോലൊരു സ്നേഹാലയമുണ്ട്, അപ്പോൾ അവരെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടെയും ഇതുപോലെയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ഇവർക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. പരസ്പരം കെട്ടിപ്പുണർന്ന് അവർ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവച്ചപ്പോഴത് വളരെ
0: മനോഹരമായ ഒരു നിമിഷങ്ങളായിരുന്നു.
1: അപ്പോൾ വിശേഷം

0: ും അതുപോലെ തന്നെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അവർ പങ്കുവച്ചു. അപ്പം ആ നിമിഷങ്ങളെന്ന് പറയുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ മായാത്ത ഓർമ്മയായി. അതുപോലെ തന്നെ അവരേതോ ഒരു പുതിയ ലോകത്തിലെത്തിയതുപോലെയായിരുന്നു അവർ. വൃദ്ധസദനം എന്ന് പറയുന്ന ഒരു സ്ഥലം, അല്ലെ ഒരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും അവർ ഇതുപോലെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് വന്ന് ഇതുപോലെയുള്ള മനോഹരമായ പുതിയ കാഴ്ചകളും യാത്രയും ഒക്കെ ആസ്വദിച്ചപ്പോൾ അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു.
1: തീർച്ചയായിട്ടും ടീച്ചറേ, ഒരു ഒരു ജീവിതായുസ് മുഴുവൻ സ്വന്തം മക്കൾക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതിന് ശേഷം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ വാർദ്ധക്യമാണ് അവസാന നിമിഷങ്ങൾ എന്ന് കരുതുന്ന ചിലരുണ്ട്. പക്ഷെ അതല്ല, ആ ഒരു സമയത്താണ് അവർക്ക് സ്നേഹവും കരുതലും നമ്മൾ നൽകേണ്ടത്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നിമിഷങ്ങളാണത്.
0: അപ്പോൾ അവർക്ക് നല്ല ഫുഡും ഒക്കെ കൊടുത്ത് വൈകിട്ട് അവരെ തിരിച്ച് വന്ദേ ഭാരതിൽ തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അവർക്ക് ഡിസ്ട്രിക്ട് വിമൻസ് കൗൺസിലും അതുപോലെ തന്നെ വൈസ്മെൻ ഇൻ്റർനാഷണലും കൂടി അവർക്ക് സമ്മാനിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇതുപോലൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കാവുന്നതാണ് അല്ലേ. ഇതുപോലെ ഇങ്ങനെയുള്ള വീടുകളിൽ ഒതുങ്ങിപ്പോയവരെ, ഒറ്റപ്പെട്ടു പോയവരെയൊക്കെ ഇതുപോലെ ഒരു ദിവസം അവർക്ക് നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമാക്കി മാറ്റാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കാവുന്നതേ ഉള്ളൂ.
1: അപ്പോൾ തീർച്ചയായിട്ടും
0: നമ്മൾ ആ ഡിസ്ട്രിക്ട് വിമൻസ് കൗൺസിലിൻ്റെ ഭാരവാഹികളെ, പ്രത്യേകിച്ചും നമ്മുടെ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ജെയിൻ ആൻസൽ ഫ്രാൻസിസ് ആണ്, സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ശ്രീമതി ജയശ്രീ രാജീവാണ്, അതുപോലെ തന്നെ ട്രഷററായിട്ടിരിക്കുന്നത് ശ്രീമതി ഗീത സെക്കറിയ, അതുപോലെ തന്നെ അവരോടൊപ്പം ബീന മാർട്ടിൻ, ആശാ ദുലാരി എന്നിവരും അവരുടെ മെമ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലെ. പ്രായമായവരെ കൊണ്ടുപോവുക, വളരെ സുരക്ഷിതമായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായിട്ട് എടുക്കണം. ഞാൻ അതാണ് ഇത്ര വളരെ സന്തോഷത്തോടെ ഇത് പറയുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു മാതൃകയാക്കി തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ അവരെ ഏറ്റെടുത്ത് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മനുഷ്യർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പരിപാടിയായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അവർ ഓർഗനൈസ് ചെയ്യട്ടെ. അവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരി.
1: അതെ, നമ്മൾ ഹൃദയം നിറഞ്ഞു തന്നെ ആശംസിക്കുകയാണ്. കാരണം ഒരുപാട് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്വപ്നങ്ങളായിരിക്കും. അപ്പോൾ പലപ്പോഴും പല സ്വപ്നങ്ങളും മാറ്റി വെച്ചിട്ടാണ് അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ ആ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ കുടുംബം ഒറ്റപ്പെടുത്തുന്ന ഒരു നിമിഷം വരുന്ന ആ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ചില കൈകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ വീണ്ടും പൂവണിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു പൂവണിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പല മനസ്സുകൾക്കും ശരിക്കും പറഞ്ഞ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നാളെ നമ്മളുടെയും എല്ലാവരുടെയും അവസ്ഥ, നമ്മളെല്ലാവരും വാർദ്ധക്യത്തിലേക്കാണ് വരുന്നത്. നമ്മുടെ പ്രായം ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ പ്രായവുമായിട്ട് തട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രായം ഒരു പരിധിയല്ല, നമ്മുടെ ഒരു നമ്പർ മാത്രമാണ് അല്ലേ. അപ്പോൾ ഈ പ്രായം ചെന്നതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചിറകുകൾ നൽകാനായിട്ട് മുൻപോട്ട് വന്ന ഇവരെ അഭിനന്ദിക്കുക തന്നെ വേണം.
0: അതെ അതെ. അപ്പോൾ അവരോടൊപ്പം നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലൂടെ അവർ ചെയ്തത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബീന, നമുക്ക് വീണ്ടും ഒരു ബ്രേക്കിനുള്ള സമയമാണ്.
1: അതെ.
0: അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ
1: തരുന്നുണ്ട്.
0: പിന്നെ ബ്രേക്ക് എടുത്തോളൂ, ബ്രേക്ക് എടുത്തോളൂ.
1: നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശ്രീലക്ഷ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോളൂ.
0: അപ്പോൾ
1: പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരികെ എത്താം എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ഏതായാലും നമുക്കൊരു നല്ല പാട്ട് കേൾക്കാം അല്ലേ. ശ്രീലക്ഷ്മി ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നല്ല വൈബുള്ളൊരു പാട്ടൊക്കെ ഇങ്ങനെ കേൾപ്പിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊക്കെ കേട്ട് തിരികെ എത്താം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഈ തിരുനേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
2: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും പ്രീത ടീച്ചറുമാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളാണ് പ്രീത ടീച്ചർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ, നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജുകൾ അയക്കുന്നതിന് മുൻപ്, വായിക്കുന്നതിന് മുൻപ് മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848557585. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. നമുക്ക് നല്ലൊരു മെസ്സേജാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് വിമൻസ് കൗൺസിൽ സെക്രട്ടറി ജയശ്രീ രാജീവ് മാം ആണ് അയച്ചിരിക്കുന്നത്. മാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, പ്രീത നല്ല പ്രസന്റേഷൻ, ഗോഡ് ബ്ലെസ്, കീപ് ഇറ്റ് അപ്പ്, താങ്ക് യു ഫോർ ഗിവിംഗ് നൈസ് വേർഡ്സ് അബൌട്ട് അവർ ക്ലബ് പ്രോജക്ട്, താങ്ക് യു ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ ശ്രീ രാജീവ്, അപ്പോൾ അവര് അവരുടെ ഒരു പ്രോജക്ടിനെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അല്ലെ?
0: തീർച്ചയായിട്ടും
1: ഒരു കാര്യം, ആരും തയ്യാറാവത്തില്ല. പ്രായമായവരെയൊക്കെ കൊണ്ടുപോയാൽ ഇനി എന്തെങ്കിലും പ്രശ്നമാവോ, ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും എല്ലാവരും അവിടെ ചെന്ന് അവർക്ക് ഒരു ഫുഡും കൊടുത്ത് പോകുന്നതാണ് സാധാരണ നടക്കുന്നത്. പക്ഷേ ഇത് വളരെ ധൈര്യത്തോടെ, ഇത്രയും അമ്മമാർ എല്ലാവരും പ്രായമുള്ളവരാണ്, അവരെല്ലാവരെയും വളരെ സുരക്ഷിതമായി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. വളരെ
0: പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രായമാകും തോറും കുട്ടികളുടെ സ്വഭാവമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത്രത്തോളം പലരും പല ക്യാരക്ടർ ഉള്ളവരാണ്. അപ്പോൾ ചിലർക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരിക്കാം, ചിലർക്ക് വാശിയുണ്ടായിരിക്കാം. കാരണം അതൊക്കെ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ക്യാരക്ടറായിട്ട് കണ്ട് അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അല്ലേ, അപ്പോൾ പല സ്വഭാവക്കാരെയും പല ഇതുള്ള ആൾക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ വയ്യാത്തവരുണ്ടാവാം, അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇത്രയും ലോങ് ട്രിപ്പ് പോകാനുള്ളൊരു ധൈര്യം അവർക്കുണ്ടായത്. അല്ലെങ്കിൽ
1: അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് വിമൻസ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന മാഡവും അതുപോലെ തന്നെ ജെയിൻ ആൻസൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന മാഡവും വളരെ ആക്റ്റീവായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് അവർ ചൂസ് ചെയ്തതും അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും ധൈര്യം കാണിച്ചതും.
0: അപ്പോൾ
1: അവരെല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ താങ്ക് യു ഫോർ ദ മെസ്സേജ്.
0: അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ആരായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, ടീച്ചർ തന്നെ ഉറപ്പായിട്ടും. അപ്പോൾ അയച്ചിരിക്കുന്നു, ടീച്ചറേ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട്, രണ്ട് പൂക്കൾ തന്നിട്ടുണ്ട്. എന്തായാലും എനിക്കൊരു പൂ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ട് പൂക്കൾ എനിക്കും ശ്രീലക്ഷ്മിക്കും
1: വേണ്ടിയിട്ടായിരിക്കാം.
0: ആയിക്കോട്ടെ, ഞങ്ങൾ ആ ഒരു പൂവിൽ വളരെ സന്തോഷവതികളാണ് ഞാനും ശ്രീലക്ഷ്മിയും. ഏതായാലും നല്ലൊരു ഹാർട്ട് ടീച്ചറിന് തന്നിട്ടുണ്ട് ടീച്ചറുടെ കുട്ടി. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, നമ്മുടെ നെൽസൺ ചേട്ടൻ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്നാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചും ഞങ്ങൾ നല്ലൊരു ഗുഡ് മോർണിംഗ് നെൽസൺ ചേട്ടൻ അയച്ചിരിക്കുകയാണ്. നമ്മുടെ രതീഷ് അടിമാലിയും നമുക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അപ്പോൾ രതീഷ് അടിമാലിക്കും ഞങ്ങൾ നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. അതെ, അടിമാലിക്കാരെ ഞങ്ങൾ വിളിക്കുകയാണ്, പെട്ടെന്ന് വന്നോളൂ കേട്ടോ.
1: എന്തായാലും വന്നാലും ഞങ്ങൾ അടിമാലിയിൽ വന്ന് നിങ്ങളെ കണ്ടിട്ടേ ഞങ്ങൾ മൂന്നാറിലേക്ക്
0: പോകും.
1: ഉറപ്പാണ്,
0: അതെ അതെ. അപ്പൊ എന്തായാലും ടീച്ചർക്കുള്ള ആ ഒരു വിളി എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ടീച്ചറിനോട് പ്രത്യേകം ഒരു റിക്വസ്റ്റ് ഉണ്ട് അടിമാലിക്കാർക്ക്, ടീച്ചർ വരുമ്പോ ശ്രീലക്ഷ്മിയെ കൂടെ കൂട്ടണം എന്നൊരു റിക്വസ്റ്റ് രണ്ട് മൂന്ന് തവണയായിട്ട് അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ ആരും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞു കേട്ടില്ല, പക്ഷെ ശ്രീലക്ഷ്മിയെ കൂടെ കൂട്ടണം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: അത് ഞാനൊന്ന് ആലോചിക്കാം.
0: അതെ, അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോകാം അല്ലേ.
1: അപ്പോൾ നമുക്ക് ബീന, നമുക്ക് ഈ പിന്നെ നമ്മളുടെ എഴുത്തുകാർ, അപ്പം നമുക്കിപ്പം നോവലുകളായാലും അല്ലെങ്കിൽ കവിതകളായാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് സാഹിത്യ രചനകളായാലും ചെയ്തു തരുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ചില എഴുത്തുകാരെന്ന് പറയുമ്പം നമുക്ക് കഥകൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്, നല്ലൊരു കഥയൊക്കെ നമുക്ക് തരും. ചിലരെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിപ്പിക്കും, ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ഓ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ നമ്മൾ ആലോചിച്ചു പോകും. പക്ഷേ ചില എഴുത്തുകാർ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കും മനസ്സിലേക്കും ഒക്കെ തിരിഞ്ഞു നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില എഴുത്തുകാരുണ്ട് അല്ലേ. അവരെന്ന് പറയുന്നത് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എഴുത്തുകാരാണ്. അതായത് അവർ നമ്മളുടെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന എഴുത്തുകാരാണ്. അപ്പം അത്തരത്തിൽ ലോക സാഹിത്യത്തിൽ തൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം നേടിയ എഴുത്തുകാരനാണ്.

0: ലിയോ ടോൾസ്റ്റോയ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നില്ല, പേരെങ്കിലും എല്ലാവരും കേട്ടിട്ടുണ്ടാകും
1: ഉറപ്പായിട്ടും.
0: അപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മവാർഷികമാണ്.
1: അദ്ദേഹത്തെ കുറിച്ച്
0: അതെ, വോർ ആൻഡ് പീസും അതുപോലെ തന്നെ അന്ന കരിനീന, അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് കൃതികളാണ്. അപ്പം അത് അതൊക്കെ വായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും, പഠിച്ചിട്ടുള്ളവരുണ്ടാകും. ഇപ്പം സാഹിത്യമൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ മെയിനായിട്ട് എടുത്ത് പഠിക്കുന്നവർ അത് തീർച്ചയായിട്ടും ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണമൊക്കെ പഠിച്ചിട്ടുണ്ടാകാം. അപ്പം നമുക്ക് ആ എഴുത്തുകാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ടോൾസ്റ്റോയി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നമുക്ക് തന്നിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനയുടെ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാലത്തും നമ്മൾ ആരും മറക്കത്തില്ല. അപ്പോൾ അത്ര എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള പ്രശസ്തമായ കൃതികളൊക്കെ എഴുതിയത്. പക്ഷേ ഇപ്പോഴും നമ്മളതൊക്കെ വായിക്കുകയും ആസ്വദിക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് വായിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാവും അല്ലേ.
1: അതെ.
0: അപ്പം 1828 സെപ്റ്റംബർ 9 റഷ്യയിലെ, റഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത്, റഷ്യൻ റൈറ്ററാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ രചനകളെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വായിച്ചാൽ അതിൻ്റെ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്താനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു എഴുത്തുകാരൻ തന്നെ.
1: അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നി ടീച്ചറെ, അദ്ദേഹം ഒരു വലിയൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നാൽ അദ്ദേഹം എഴുതിയിരുന്ന ഓരോ കഥകളും ഏറ്റവും താഴേക്കിടയിലുള്ള പാവങ്ങളെ കുറിച്ചുള്ള കഥകളാണ്. അതാണ് നമ്മൾക്ക് ഏറ്റവും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ.
0: അതെ അതെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ അന്ന കരിനീന എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഈ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചത് 1878. അപ്പം പ്രണയം, വിവാഹം, കുടുംബം, അതുപോലെ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ, ഇതൊക്കെയാണ് ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കഥയുടെ കേന്ദ്രത്തിൽ തന്നെ അന്ന കരിനീന എന്നുള്ളൊരു സ്ത്രീയാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം വിവാഹിതനായ അന്ന, വിവാഹിതയായിട്ടുള്ള അന്ന മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാകുന്നു. അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ പ്രണയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് നോവലിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കൃതികൾ ഇംഗ്ലീഷിലുണ്ട്. അപ്പം ചിലപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും അതിലെ ഒരു ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് എല്ലാ നല്ല ക്വാളിറ്റിയും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നാണ് നമ്മൾ പൊതുവെയുള്ള നമ്മളുടെ സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോയവരും അല്ലെങ്കിൽ അറിയാതെ അവർക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിപ്പോയവരും അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന ഒരുപാട് കഥകൾ, നോവലുകൾ ഇംഗ്ലീഷിലുണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ എല്ലാ പോരായ്മകളിലൂടെയും നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം അവരിലുള്ള എന്തോ ഒരു നല്ല ക്വാളിറ്റിയാണ് അവരോടുള്ളൊരു ഇഷ്ടം നമ്മളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കൃതിയായിട്ടാണ് അന്ന കരിനീന വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു ഒറ്റ ഒരു കൃതി, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പേര് പലപ്പോഴും നമ്മൾ ഇപ്പം വലിയ വായനയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഈ പേര് കേട്ടിട്ടുണ്ടാകും
1: അല്ലേ.
0: ഫോറൻ പീസും അതുപോലെ അന്ന കരിനീനയൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഈ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനെ നമ്മളുടെ എല്ലാ മനസ്സിൽ വളരെയധികം നല്ല നല്ല സന്ദേശങ്ങൾ എത്തിച്ച ഈ വളരെ
1: മനുഷ്യസ്നേഹത്തിന്റെ
0: എഴുത്തുകാരനായിട്ടുള്ള അദ്ദേഹത്തിനെ ഇന്ന് നമ്മൾ ഓർക്കുന്നു. അദ്ദേഹം നമുക്ക് ചെയ്ത തന്ന വലിയ വലിയ സംഭാവനകളെ ഒക്കെ സ്മരിക്കാനുള്ള ഒരു ദിവസമാണ് സെപ്റ്റംബർ 9 അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമായിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടി നമ്മുടെ ഇന്ന് നമ്മളുടെ ഇന്നത്തെ ഒരു അപ്ഡേറ്റിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്.
1: നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ ഒരുപാട് കഥകൾ വായിക്കുന്നത്, നമ്മുടെ ശ്രോതാക്കളിൽ പലരും നമുക്ക് മെസ്സേജുകൾ അയക്കുന്നത് പോലും വളരെ കഥ പോലെയാണ് നമ്മൾക്ക് അയക്കാറുള്ളത്. വളരെ കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നും. നമ്മൾ ഒരു സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ അവരെ അതിനെ തന്നെ മനോഹരമായി എഴുതുന്ന പലരും ഉണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു ടോൾസ്റ്റോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെ ടോൾസ്റ്റോയുടെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ച് പലരും ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. 8848575 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കും.
0: ബീന, നമുക്ക് ഈ ലിയോ ടോൾസ്റ്റോയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റി മാത്രം പറയാതെ അദ്ദേഹം നമ്മളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പം ബീനയോട് ഞാൻ ചോദിക്കുകയാണ്, ബീനയുടെ യഥാർത്ഥ സന്തോഷം എന്താണ്, എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് അല്ലേ. ഒരു മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താണ്, നമ്മൾ ജീവിച്ചു കുറേ വർഷങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നു, അപ്പം നമ്മുടെ ജീവിതത്തിൽ അർത്ഥം നൽകുന്നത് എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നല്ലൊരു ജീവിതം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ് അല്ലേ.
1: അപ്പൊ ടീച്ചറെ, നമുക്കിന്ന് നമ്മുടെ ശ്രോതാക്കളോട് തന്നെ ചോദിച്ചു

0: എന്താണ് നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം അല്ലെ? അതെന്തൊരു ചോദ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ പെട്ടെന്ന് തന്നെ അവർ മെസ്സേജ് അയക്കട്ടെ.
1: അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു ലിയോ ടോൾസ്റ്റോയ് നമുക്ക് ഇട്ടു തന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം നമ്മൾ ഇന്ന് ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കുകയാണ്. എന്താണ് യഥാർത്ഥ സന്തോഷം? നിങ്ങൾ എപ്പോഴാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വാദനം നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്?
0: നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണോ, നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോഴാണോ, ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുമ്പോഴാണോ? അതല്ല നിങ്ങൾ ഓരോ കാര്യം

നമ്മുടെ ശ്രോതാക്കൾക്ക്. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഹാപ്പി ആയിരിക്കുന്നതെന്നാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചതല്ല, നമ്മുടെ ടോൾസ്റ്റോയ് ചോദിച്ച ചോദ്യമാണ്. അതിനുള്ള ആൻസർ ഞങ്ങൾക്ക് ഇപ്പോ മെസ്സേജുകളായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ അയച്ചോളൂ അല്ലെ. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. അപ്പൊ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഈ തിരുനേരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്നത്തെ ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന ഗുവേരയുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീലക്ഷ്മിയും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളെ ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീന, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ കെയർ ചെയ്യുന്നതിനെ പറ്റി, നമ്മളുടെ സന്തോഷം ഷെയർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസവും കൂടിയാണ്. അപ്പോൾ അതാണ് ആ ഒരു വലിയൊരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. ഷെയർ യുവർ കെയർ ഡേ ആണിന്ന്. അപ്പോൾ സാധാരണയായിട്ട് സെപ്റ്റംബർ 9 ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അപ്പം മറ്റുള്ളവരോട് കരുതലും സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കാനും ചെറിയൊരു സഹായമോ അതുപോലൊരു നല്ല വാക്കോ അതൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അയാളുടെ ഒരു ഹാപ്പിനെസ്സിന് കൂട്ടും, അതുപോലെ തന്നെ അയാളുടെ ഒരു ദിവസത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളൊരാളിനെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ നല്ലൊരു കാര്യം പറയുന്നതിന് പകരം അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്.

0: അതും ഉണ്ട് അല്ലെ. അപ്പൊ കാണുമ്പോ ചിലപ്പോ അവര് കാണുമ്പോ ഒന്ന് ക്ഷീണിച്ചിരിക്കായിരിക്കും. ഈ ഇടയ്ക്ക് ഒരു ഒരു ഒരു ഫംഗ്ഷന് പോയപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്, അപ്പൊ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് അവിടെ ഒരു ഡാൻസ് നടക്കുകയാണ്, അപ്പൊ അത് കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചിരിച്ചോണ്ടല്ലോ ഇരിക്കുന്നത്, നമ്മൾ അതിൽ ശ്രദ്ധിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ വിഷമിച്ചൊന്നും അല്ല ഇരിക്കുന്നത്, നമ്മളിത് കണ്ടോണ്ടിരിക്കുകയാണ് അല്ല. അങ്ങനെ വന്നൊരാളിനോട് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നേരം പിന്നെ ഉടനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഞാൻ വിഷമിച്ചല്ല ഇരിക്കുന്നത്, ഞാൻ സന്തോഷിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിന് പകരം നമ്മളെ കാണുമ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം ചോദിക്കാം അല്ലേ. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മറ്റൊരാളിനെ അവർക്ക് പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ ഒരാളിനെ കാണുമ്പോൾ ഇങ്ങനെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ ചോദിക്കാതെ
1: അവർക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പല വാക്കുകളും ഉണ്ടായിരിക്കും അല്ലേ. സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്യാറുള്ളത്.
0: അപ്പൊ നമുക്ക് ഈ ഒരു ദിവസം ഇന്ന് ഈ ഒരു ഷെയർ ആൻഡ് ഷെയർ യുവർ കെയർ ഡേ. അപ്പൊ ഈ ഒരു ദിവസത്തിൽ നമുക്കൊരു നല്ല വാക്ക് ഒരാളിനോട് പറയാം, ഒരു പുഞ്ചിരി അല്ലേ. നന്നായിട്ട് ചിരിച്ചാൽ മതി അല്ലേ. നമ്മളെ രാവിലെ ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരാൾ കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിയിലോ ഒക്കെ നിന്നുകൊണ്ട് ഒന്ന് ചിരിച്ച് നമ്മളോടൊന്ന് സന്തോഷമായിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് അന്ന് അതൊരു വലിയൊരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് തരുന്നത് അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യൂ, മറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് ഇരുന്നോട്ടെ അല്ലേ.
1: അപ്പം അതെ, ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ള ചില അബദ്ധങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില നിമിഷം നമ്മൾ ഇപ്പം വണ്ടിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ ഓർത്തിട്ടാവാം നമ്മുടെ മുഖത്ത് ഒരു ചിരി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിൽക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളിൽ ആയിരിക്കാം ആ ഒരു ചിരിയിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മളുടെ ഓപ്പോസിറ്റ് വരുന്നവർ നമ്മളെ നോക്കി ചിരിക്കുന്നത് കാണാം. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും നമുക്കറിയാമോ, പക്ഷെ എങ്കിലും നമ്മളുടെ മുഖത്തെ ആ ഒരു ചിരി കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരെ നോക്കി ഒന്ന് ചിരിക്കുന്നതിൽ എന്താ ഒരു തെറ്റുള്ളത്? ഒരു ചിരിയല്ലേ ഷെയർ ചെയ്യുമ്പോൾ, അത് ആ ഒരു ചിരി ഷെയർ ചെയ്യുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ. അപ്പോൾ ഒരു ദേഷിച്ച് രാവിലെ വരുമ്പോൾ മുഖമൊക്കെ ഗൗരവമാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖമില്ല. പക്ഷെ രാവിലെ ചിരിച്ചുകൊണ്ട് ഒരാളെ നേരിടുക എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു കാര്യമാണ്.
0: അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ബീന ഓർമ്മ വന്നത്. ഞാനിപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു റീല് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടു. ഒരാൾ, അദ്ദേഹം എവിടെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം വൈകിട്ട് ബസ്സിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ അദ്ദേഹം ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ അതിൻ്റെ താഴെ ആ ഒരു കുറിപ്പ് എഴുതിയിരുന്നെന്നാണ് എനിക്കിതൊക്കെ മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ഇരുന്ന് ഉറങ്ങിപ്പോയി, ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ചാരി കിടന്ന് നല്ല വയസ്സായ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരാൾ നമുക്ക് പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല, ഒരാൾ നമ്മുടെ ദേഹത്തോട്ട് ചാരി കിടന്ന്
1: ഉറങ്ങുന്നത്
0: ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ മനുഷ്യൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. അപ്പം എന്നെ ഇതിപ്പോൾ അടുത്തിരിക്കുന്ന നല്ല പ്രായമുള്ളൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം വളരെ ക്ഷീണിച്ചാണ് അദ്ദേഹം ഉറങ്ങുന്നതെന്ന് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു, ശല്യം ചെയ്യണ്ട, പാവം ഉറങ്ങിക്കോട്ടെ, വേണമെങ്കിൽ അദ്ദേഹത്തിനെ തട്ടി ഉണർത്തിയിട്ട് നേരെ ഇരിക്കാനൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനത് ചെയ്തില്ല, കാരണം ഞാൻ ക്ഷീണിതനായിരുന്നു. അപ്പം ആ ക്ഷീണത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പം അദ്ദേഹം എന്നെക്കാട്ടിലും ചിലപ്പോൾ ക്ഷീണിതനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പരിസരം മറന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയത്. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ, അദ്ദേഹം ഉണരുമ്പോൾ തനിയെ ഉണരുമ്പോൾ ഉണർന്നോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു കൊടുത്തു എന്ന് പറഞ്ഞു.
1: ആ ഒരു കരുതലാണ്.
0: അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടതല്ല. അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു ചെറിയ കാര്യമാണ്. നമ്മുടെ തോളിലേക്ക് ഒരാൾ ചാരി കിടന്നപ്പോൾ അയാളൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ ആ മനുഷ്യനുണ്ടായ ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ട് അദ്ദേഹത്തിനെ വിളിച്ചുണർത്തിയാൽ
1: അദ്ദേഹത്തിന്റെ ഉറക്കവും പോകും, അദ്ദേഹത്തിന്റെ മനസ്സിനും
0: ഒരു വിഷമം ഉണ്ടാവും. അപ്പം അതൊക്കെയെന്ന് പറയുന്ന ചെറിയ ഒരു കരുതലിലൂടെ നമ്മൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാം എന്ന് തന്നെയാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ.
1: ഇപ്പൊ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൺസൂർ ചേട്ടൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
0: ഓക്കെ.
2: നമസ്കാരമുണ്ട്, ഞാൻ മൻസൂർ കൊട്ടുകാട്. റേഡിയോ സന്ദനം 94.5 ശ്രോതാക്കൾക്കും ഇതിന്റെ എല്ലാ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം വളരെ ഫലപ്രദമായ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ വീടിനടുത്തൊരു ഇതവണ ഒരു സാന്ത്വന കേന്ദ്രമുണ്ട്, ഏഞ്ചൽ വാലി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ ചാവറ ശങ്കരമംഗലത്തുനിന്ന്

0: കിഴക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്മവീട് ജംഗ്ഷനാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു 50 ആളുകളുണ്ട്. എല്ലാ ജാതി മതത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ഏഞ്ചൽ വാലി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്കും ദയനീയമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അവിടെ നമ്മുടെ കുറെ അമ്മമാരും അച്ഛന്മാരും അപ്പുപ്പനും അമ്മമാരും എല്ലാം ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അവരെല്ലാം വളരെ പ്രയാസത്തിലാണ്. അവർക്ക് വേണ്ട പരിചരണങ്ങളും വേണ്ട ചികിത്സകളും എല്ലാം ആ ഏഞ്ചൽ വാലിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് അറിയാൻ സാധിച്ചത് ഏഞ്ചൽ വാലിയിൽ ഒരുപാട് ആളുകൾ പല വിശേഷങ്ങൾ നടത്തുമ്പോൾ അവിടെ ചെന്ന് അവരുമായിട്ട് ഒത്തുകൂടി അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അവരെ വേണ്ട സാന്ത്വന പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റേഡിയോ സാന്ത്വന 94 FM നമ്മുടെ ഇതിൻ്റെ ശ്രോതാക്കൾക്കും കൂടി നമുക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനാഥാലയത്തിലെ കുറച്ച് അമ്മമാരെ അച്ഛന്മാരെ അവിടെ ഉള്ള ആളുകളെ നമുക്കൊന്ന് ഇതോടെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയി അവരെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മളെല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചാൽ നടക്കുന്ന കേസാണ്.
1: അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ അച്ഛനമ്മമാരെ കൊണ്ടുപോയ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇതുപോലൊരു കെയർ സെൻ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മറ്റൊരു സജഷൻ കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി, അല്ലേ? അപ്പോൾ നമ്മളും ഈ ഒരു റേഡിയോ സാന്ത്വനം, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് പറയുന്നത് പോലും ഒരു കരുതൽ തന്നെയാണ് മൻസൂർ ചേട്ടാ. കാരണം നമ്മൾ അനേകായിരം പേഷ്യൻസിനെ, അല്ലേ, നമുക്ക് സൗജന്യമായിട്ട് ചികിത്സിക്കുന്ന ഒരു സെൻറ്റർ കൂടിയാണ് നമ്മളുടെ ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. പെയിനാൻ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് 20 നമ്മുടെ ചിന്നക്കടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അനവധി നിരവധി അതുപോലെ തന്നെ ഒ പി സെൻ്ററുകൾ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും അവർക്ക് കൊടുക്കുന്ന കെയറും എല്ലാം അതെല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗ്യം നമ്മളുടെ ഈ ഒരു റേഡിയോ സാന്ത്വനത്തിന് ഉണ്ട് എന്നുള്ളത് ഒരു ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയുകയാണ്.
2: പറഞ്ഞതൊരു നല്ല സജഷനാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇത് ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നല്ല മനസ്സുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സംഘടനകളോ ഒക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ അവിടുത്തെ അച്ഛനമാരെയും അതുപോലെ തന്നെ അമ്മമാരെയും ഇതുപോലെയൊക്കെ ഉള്ള അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമായ പരിപാടികളിലേക്ക് കൊണ്ടുപോയി ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവരുടെ മനസ്സിനെ ഒന്ന് സന്തോഷിക്കാനായിട്ട് ഉള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ അല്ലെ നമ്മുടെ ശ്രോതാക്കളുമായിട്ടും തന്നെ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അതിന് നമുക്കൊരു നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് വേണം. അതുപോലെ തന്നെ ഇതുപോലെ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരണം. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നമുക്കും സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വരട്ടെ. തീർച്ചയായിട്ടും അതിനുള്ളൊരു മുൻകൈ തീർച്ചയായിട്ടും റേഡിയോ സാന്ത്വനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും, അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ബിനീഷേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം അടിമാലിക്കാർ ഇവിടെ ഇല്ലേ എന്ന പ്രീത ടീച്ചറുടെ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് നമ്മുടെ ബിനീഷേട്ടൻ വന്നിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് ബിനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് പ്രീത ടീച്ചറെ എന്ന് വിളിച്ചിട്ടുണ്ട്.
2: ബിനീഷിന്റെ ഒരു അടിമാലിക്കാര് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ബിനീഷ് അടിമാലിയാണ് നേതാവ്, അല്ലേ? നമ്മളുടെ ലീഡർ എന്ന് പറയുന്നത് ബിനീഷ് അടിമാലിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വളരെ അടുത്ത് തന്നെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ വരുന്നുണ്ട്, അല്ലേ? അവിടെ നീലക്കുറിഞ്ഞിയെ കാണാനായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ
1: നീലക്കുറിഞ്ഞിയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാണാൻ അടിമാലിക്കാരെയാണ്, അല്ലേ?
2: അടിമാലി നമ്മുടെ സുന്ദരന്മാരെ സുന്ദരികളെയും കാണാനായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ അടിമാലിയിൽ വന്ന് നിങ്ങളെ കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ നീലക്കുറിഞ്ഞ് കാണാൻ പോകൂ എന്നുള്ള കാര്യം ഞങ്ങൾ പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് താമസിയാതെ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാം, അല്ലേ?
1: അതെ. നമ്മുടെ രമേശ് ഏട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമസ്തേ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പൊ തിരിച്ച് ഞങ്ങളും നമസ്തേ പറയുകയാണ്. അദ്ദേഹം നമ്മൾ പ്രായത്തെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പഴയ സുഹൃത്തുക്കളെയൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹം പഴയ ഒരു കൊച്ചു കുട്ടിയായി മാറും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്, അല്ലേ? നമ്മൾ പഴയതിലേക്ക് പോകുമ്പോൾ നമ്മളും കുട്ടികളായി മാറും എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വനജ ചേച്ചി അയച്ചിട്ടുണ്ട്. വനജ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ടീച്ചറെ എന്നെ മറന്നുപോയോ, ഞാൻ വനജ തിരുമുല്ലാവരം.
2: വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്. ഇപ്പോ വലിയൊരു ടാസ്ക് ആണല്ലേ നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ, നമ്മുടെ അടുത്തൊക്കെ ഉള്ളവരെയൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക, അവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണുക, അല്ലെ? അവരുമായിട്ട് കുറച്ച് നേരം ഒരു ഒരു ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യുക, അല്ലേ?
1: അപ്പൊ വനജ ചേച്ചി എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ച് ഞങ്ങളും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മാത്രമല്ല നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടോൾസ്റ്റോയുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴാണ് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ വനജ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഒരുപാട് ആൾക്കാരുമായി വർത്തമാനം പറഞ്ഞ് സന്തോഷമായിരിക്കുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. ഇപ്പോൾ കുറച്ചായിട്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റപ്പെടലിൽ സന്തോഷം കണ്ടെത്തണം വനജ ചേച്ചി. അതാണ് നമ്മളുടെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതിലല്ല, നമ്മുടെ ഒറ്റപ്പെടലായിരിക്കണം നമ്മുടെ സന്തോഷം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ

പോസിറ്റീവായി കാണേണ്ടത്. നമ്മൾ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുള്ളടത്തോളം കാലം ഒരിക്കലും നമ്മൾ ഒറ്റപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കുക. വനചേച്ചി ഒരിക്കലും ഒറ്റയ്ക്കല്ല. വനചേച്ചിയുടെ ജീവിതത്തിൽ വനചേച്ചിയുണ്ട് അല്ലേ, വനചേച്ചിയുടെ സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, അതിനെയൊക്കെ ഇങ്ങനെ പൂമ്പാറ്റകളെ പോലെ പറത്തി വിട്ടുകൊണ്ടേ ഇരിക്കൂ ഇല്ലേ. അപ്പൊ പിന്നെ ഒറ്റപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ശ്രീലക്ഷ്മി ഇൻസ്ട്രക്ഷൻ തരികയാണ്, നമുക്കൊരു നല്ല ബ്രേക്കിലേക്ക് പോകാനുള്ള ടൈം ആയിരിക്കുകയാണ്. നമുക്കൊരു നല്ല പാട്ട് കേട്ട് തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാല്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി

0: നേരം, ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന ഗുവേര, അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയും ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ബീന?
1: അല്ലേ, അതെ അതെ അതെ, നമ്മളുടെ വിശേഷങ്ങളിലൊക്കെ നമ്മുടെ ശ്രോതാക്കളും ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ പ്രായമായവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ എന്നും ഹാപ്പി ആയിട്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. കാരണം നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റും എല്ലാ ചിന്തകളും മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ പരിപാടിയിൽ കൂടി കേൾക്കുന്ന എല്ലാ പരിപാടികൾ കേൾക്കുമ്പോഴും. അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്നാൽ യാതൊരു വിധമായ റിലാക്സും കിട്ടുന്ന സാഹചര്യമല്ല, എൻ്റെ അല്ല, ഈ ലോകത്തുള്ള എല്ലാവരുടെയും കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, പലരും പല രീതിയിലാണ് സന്തോഷങ്ങൾ കണ്ടെത്താറുള്ളത്. ചിലർക്ക് ഫാമിലിയോടൊപ്പം ഇരിക്കുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുമ്പോഴായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ ഈ സാഹചര്യങ്ങൾ ഏത് എന്നുള്ളതിലല്ല, നമ്മൾ എവിടെയാണ് ഹാപ്പി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യവും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ നമ്മുടെ റേഡിയോ സന്തോഷം 90.4 FM കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്ന് അറിഞ്ഞതിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അല്ലേ?
0: അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഈ റേഡിയോയിലൂടെ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം നമുക്ക് എഴുതി അയച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്, നമ്മുടെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അല്ലേ?
1: അതെ. അപ്പോൾ നമ്മുടെ വിദ്യ ചേച്ചി അടിമാലിയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് വിദ്യ ചേച്ചി, എന്തുണ്ട്, സുഖമാണോ?
0: മോർണിംഗ്.
1: അതെ, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതിയിരിക്കുന്നു. അടിമാലി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ സ്നേഹം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും എന്ന് പറഞ്ഞിട്ട് രണ്ട് മോജി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ല സുഖമുള്ള രണ്ട് മോജി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്നേഹം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും സന്തോഷമാണ് അല്ലേ? അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഓർമ്മയിലും ചിന്തയിലും ഉൾപ്പെടുന്നതും സ്നേഹിക്കപ്പെടുന്നതും പരിഗണിക്കപ്പെടുമ്പോഴും ഫീൽ ഹാപ്പി ആണെന്നാണ് നമ്മുടെ വിദ്യ ചേച്ചി പറയുന്നത്. അത് വെറൈറ്റിയാണ് അല്ലേ ടീച്ചറെ? ശരിയാണ്, വിദ്യ ചേച്ചി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിലിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഓർക്കുക പരിഗണിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അതും ഒരു ഹാപ്പിയാണ് അല്ലേ? അപ്പോൾ ഓൾവേസ് വെൽക്കം ടു അവർ അടിമാലി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: തീർച്ചയായിട്ടും,
1: ഉറപ്പായിട്ടും ഉടനെ വരുന്നതായിരിക്കും, ഇങ്ങനെ കാത്തിരുന്നോളൂ അല്ലേ? അപ്പൊ നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം.
0: അതെ, അതുപോലെ ബീന, നമ്മള് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ നമ്മളുടെ സംസാരങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഫോൺ എടുത്തു വെച്ച് വാട്സാപ്പിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും നമ്മളുടെ ഒരു സന്തോഷമാണോ അല്ലെങ്കിൽ സങ്കടമാണോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇതുപോലെയുള്ള ഇമോജീസ് ഒക്കെ സെൻഡ് ചെയ്യുക, ഇത് മാത്രമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലായാലും നമ്മളുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് വീട്ടിലുള്ള എല്ലാവരും വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയ ഉടനെ ഫോൺ എടുത്തു വെച്ച് നോക്കിയിരിക്കുന്ന ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല അല്ലേ?
1: തീർച്ചയായിട്ടും,
0: തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമ്മളുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു.
1: ഈ സംസാരം കുറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങളും അകലുന്ന ഒരു ഇത് വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ എപ്പോഴും, നമ്മൾ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അവരുമായിട്ട് അട്രാക്ഷൻ വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവാം അവരുമായിട്ട്. അപ്പോൾ ഈ ഒരു സംസാരം നമ്മളിൽ കുറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ അകറ്റി നിർത്തുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ടീച്ചർ പറയുന്നത് പോലെ ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ സംസാരിക്കാറില്ല. കാരണം എല്ലാവരുടെയും കയ്യിലും ഇതുപോലെ ഒരു മെസ്സേജ് ആയിരിക്കും. ചിലപ്പോൾ ഒരു റൂമിലിരുന്ന് മറ്റൊരു റൂമിലേക്ക് കഴിക്കാൻ വരുന്നില്ലേ എന്നുള്ള മെസ്സേജ് ആയിരിക്കും അങ്ങോട്ട് പാസ് ചെയ്യുന്നത് അല്ലേ?
0: താഴേക്ക് ഇറങ്ങി വരുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അമ്മ താഴെ കിച്ചണിൽ നിന്നുകൊണ്ട് മക്കൾക്ക് മെസ്സേജ് അയക്കുക.
1: അപ്പൊ ആ ഒരു ലെവലിലേക്ക് പോയിരിക്കുകയാണ് ഇന്നത്തെ ഒരു സംസാരം എന്ന് പറയുന്നത്.
0: അത് ഇത് വെറുതെ പറയുന്നതല്ല, പെർസ്പെക്റ്റീവ്സ് ഓൺ സൈക്കോളജിക്കൽ സയൻസ് എന്ന ജേർണലിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് മിസൗറിയിൽ നടന്ന പഠനം ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും നാം സംസാരിക്കുന്ന വാക്കുകളിൽ ദിവസം 300 വീതം കുറയുന്നു എന്നാണ് കണ്ടെത്തൽ. അതായത് ദിവസം 2 മുതൽ 3 മിനിറ്റ് വരെ കുറവ്. അപ്പൊ 25 വയസ്സിൽ താഴെയുള്ളവരാണ് ഇങ്ങനെ മൗനികളാവുന്നവരിൽ കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്മാർട്ട് ഫോണുകൾ അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് എന്നിവയുടെ അതിപ്രസരമാണ് ഈ മാറ്റത്തിന് കാരണം എന്നും കൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ 14 വർഷം 2000-ൽ അധികം പേരെ അധികരിച്ചായിരുന്നു ഈ ഒരു പഠനം നടത്തിയത്. അപ്പം സ്ത്രീ പുരുഷ സംസാരത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പഠനത്തിനിടെയാണ് ഞെട്ടിക്കുന്ന ഈ ഒരു കണ്ടെത്തലിലേക്ക് ഗവേഷകരെത്തിയിരിക്കുന്നത്. അപ്പം സംസാരത്തോടുള്ള ഈ വിമുഖത സാമൂഹിക ഇടപെടലുകളെ മാത്രമല്ല തലച്ചോറിൻ്റെ വികാസത്തെ വരെ ബാധിക്കുമെന്നൊക്കെയാണ് ഗവേഷകരൊക്കെ പറയുന്നത്. അപ്പം ഇതെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പം പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് ബീന പവർ കട്ട് ഉണ്ടായിരുന്നു, 2-3 പ്രാവശ്യം പവർ കട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീടുകളിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പൊ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പവർ കട്ട് സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും
1: എല്ലാവരുമായിട്ട്.
0: നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പണ്ടൊക്കെ പവർ കട്ട് ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കും, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ളവരും ഒക്കെ കൂടെ വന്നിരുന്നു, നമ്മളൊരു സഭ കൂടിയിരുന്ന് ഈ പവർ
1: കട്ട്
0: നമ്മളിങ്ങനെ ആസ്വദിക്കുന്ന സമയങ്ങളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നമുക്കെന്ന് പറഞ്ഞാൽ പവർ കട്ട് സമയത്ത് നമ്മുടെ മൊബൈല് വർക്ക് ചെയ്യുമല്ലോ. അപ്പൊ നമ്മള് മൊബൈൽ ഡേറ്റ ഒക്കെ എന്താണ് കറക്റ്റായിട്ട് ചെയ്തിട്ടിരിക്കുന്നവർക്ക് ഈ മൊബൈലിൽ നോക്കിയിരിക്കുക. അപ്പൊ പവർ കട്ട് സമയം മൊത്തവും നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ അടുത്തുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഷെയർ ചെയ്യുക, അങ്ങനെ നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്കൊരു വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ?
1: അതെ ടീച്ചറെ, എനിക്കിപ്പോ ഒരു ചിന്ത തോന്നുകയാണ്, നമ്മുടെ ഈ പവർ കട്ട് പോലെ നമ്മുടെ മൊബൈൽ കട്ടും കൂടി വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമായിരുന്നു അല്ലേ?
0: അതെ,
1: ഒരു ഹാഫ് ആൻ അവർ മൊബൈൽ കട്ടാണ് ദിവസം എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ
0: മതിയോ നമ്മൾ വൈകിട്ട്
1: അങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഒരു മിനിറ്റ് പോലും മൊബൈൽ കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ ഇതൊന്ന് സ്വിച്ച് ഓഫ് ആവുന്ന ആ ഒരു നിമിഷം കുത്തിയിട്ടിട്ടാണ് നമ്മൾ മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു അങ്ങനെയൊക്കെ ചെയ്യുന്ന നിമിഷങ്ങളാണ്.
0: ആഗ്രഹം എന്ന് പറഞ്ഞാല് രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കിന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ലോക്ക് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: അങ്ങനെ ഒരു സിസ്റ്റം വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്.
0: പക്ഷെ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് മനുഷ്യരല്ലേ, നമ്മളിങ്ങനെ മെഷീൻസ് ആയിട്ട് മാറിപ്പോകും നമ്മൾ ഗ്രാജുവലി. അപ്പോൾ അതിന് ഒക്കെ നമുക്കതിനെയൊക്കെ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് വളരെ ഒരു നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ സത്യത്തിൽ ഇപ്പോൾ ഇതിനൊക്കെ അഡിക്റ്റാണ്. ഇപ്പോൾ ഇച്ചിരി സമയം കിട്ടിയാൽ ഉടനെ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ തന്നെ പുറത്തുള്ള കാഴ്ചകൾ കാണാതെ പലരും മൊബൈലിൽ നോക്കിയിരിക്കുന്നു.
1: പുറത്തുള്ള കാഴ്ചകളെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണെന്നാൽ ബസ്സിലൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ശരി തന്നെ നമ്മുടെ അടുത്ത് ആരൊക്കെ വന്നിരിക്കുന്നു എന്നോ ആരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടെന്നോ ഒരു പക്ഷേ നമ്മളുടെ അടുത്തിരിക്കുന്ന എന്തെങ്കിലും സാധനം നമ്മൾ എടുത്തുകൊണ്ട് പോയാൽ പോലും നമ്മൾ അറിയാറില്ല. ചിലപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേരെ പരിചയപ്പെടും, നമ്മൾ ബസ് യാത്രയിൽ കൂടി പരിചയപ്പെട്ട എത്രയോ ബന്ധങ്ങൾ നിലനിൽക്കുന്നവരുണ്ടെന്നറിയുമോ? പക്ഷേ ഇന്നത്തെ അതെ ട്രെയിനിലൊക്കെ, പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ യാത്ര ചെയ്തിട്ടൊരു പരിചയം, ഈ ഞാൻ മിണ്ടി ഇതൊന്നുമില്ല, എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരു.
0: അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കും, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമ്മൾ ട്രെയിനിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പുസ്തകം വായിച്ചു തീർക്കാം, അല്ലെങ്കിൽ അന്നത്തെ പത്രം നമുക്ക് നന്നായിട്ടൊന്ന് വായിച്ചു തീർക്കാം, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിൽ നമ്മൾ സാധാരണ വായിക്കാത്തൊരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ അയാൾ വെറുതെ ഇരിക്കുന്നു വായിക്കുന്നില്ലെങ്കിൽ നമുക്കത് വാങ്ങിച്ച് വായിക്കാം. ഇതൊക്കെ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ, പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകളും ഇൻഫർമേഷനും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും പല കാര്യങ്ങളും നമുക്ക് മിസ്സായി പോകുന്നു. ആ മനുഷ്യ ബന്ധങ്ങളിൽ ഉള്ള ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ മാറ്റങ്ങൾ വരട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ബീന നമുക്ക് വീണ്ടും ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീനോ ഗുവേരയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങൾ അയക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. ഇപ്പോൾ സമയം 11:22 ആയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾ കൂടി മാത്രമേ നമ്മളുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ടീച്ചറെ. നമ്മുടെ മെസ്സേജ് വായിക്കുമ്പോൾ നമ്മുടെ റഷീദ കുരിപ്പുഴയെന്ന് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് പുസ്തകം വായിക്കുമായിരുന്നു. സ്വന്തമായിട്ട് എൻ്റെതായ കഥയും പറയുമായിരുന്നു. കുട്ടിക്കാലത്ത് അടുത്ത വീട്ടിലെ കുട്ടികൾ അത് കേൾക്കാനായിട്ട് ചുറ്റും കൂടുമായിരുന്നു. അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ടായിരുന്നു. ആകാംക്ഷയോടെ അവർ അത് കേട്ടിരിക്കുമായിരുന്നു. അന്ന് കൂട്ടുകാർ ചോദിക്കുമായിരുന്നു, നിനക്ക് കഥ എഴുതി പ്രസിദ്ധീകരിച്ചൂടെ എന്ന്. പക്ഷേ അന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ ആ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചതുമില്ല. അതിനിപ്പോൾ എന്തത്ര വിഷമിക്കാനുള്ളത്! ഇനിയുണ്ടല്ലോ ടൈം.

0: അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല ഋഷിത.
1: നമ്മുടെ ആദ്യം നമ്മൾ കൊടുത്ത മെസ്സേജ് തന്നെ അപ്പൊ നമ്മുടെ മമ്മൂക്കയും അതുപോലെ തന്നെ യേശുദാസും ഒക്കെ നമുക്ക് വലിയ മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴും അവരുടെ കഴിവുകൾ അവർ വിട്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ആയി എന്ന് പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ മാറിയിരിക്കാം. അതൊന്നും അല്ലാതെ 75-ാം വയസ്സിലും അതുപോലെ തന്നെ ഗാനഗന്ധർവൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ പാട്ട് ആ ഒരു ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഒരുപാട് നാളിന് ശേഷം വന്ന് പാട്ട് പാടുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദത്തിന് ഇപ്പോഴും ചെറുപ്പം തന്നെയാണ് അല്ലെ, നമ്മൾ കേട്ട് ആസ്വദിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കണം എന്നൊന്നും ഒന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളുടെ കഥകളൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുക അല്ലെ റഷീദ അല്ലേ. അപ്പം റഷീദയ്ക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ കഴിവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പുറത്തേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തൂ അല്ലേ.
0: അതെ. അപ്പം നമ്മുടെ ദിലു ബ്ലോസം പറഞ്ഞിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എവരി വൺ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഹാപ്പിയായിരിക്കുന്നത് എൻ്റെ ഫാമിലി കൂടെ ഉള്ളപ്പോഴാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ല, കാരണം എന്ന് വെച്ചാൽ ആ ഒരു വൈബ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബാണ്. ആ ഒരു ഈ സന്തോഷം എന്ന് പറയുന്നത് തന്നെ പല തരത്തിലാണുള്ളത്. ഇപ്പം നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിന് വേറൊരു വൈബാണ്. നമ്മുടെ ഫാമിലിയോടൊപ്പം ഉള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതും വേറൊരു വൈബാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ഇപ്പം തന്നെ നമ്മൾ സന്തോഷത്തിലായിരുന്നു ചോദിച്ചാൽ പലരും പല രീതിയിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം നമ്മുടെ സരസ്വതി അമ്മ സന്തോഷം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം.
2: ഗുഡ് മോർണിംഗ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ പറയുമായിരുന്നല്ലോ, എനിക്ക് റേഡിയോ സന്ദേശം ഇത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നൊന്ന് ബെല്ലടിക്കുകയോ വർത്താനത്തിന് വരുത്തത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് ഇതാ. പിന്നെ ഇത് ചെയ്യുന്ന ആരും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കും. മുമ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഇടയ്ക്കാണ് ജീവിച്ചത്. എൻ്റെ അമ്മ അമ്മ അച്ഛൻ ഞങ്ങൾ ഇത്രയും പേരും എല്ലാം ജീവിച്ചത്. എന്നാൽ ഇപ്പം അന്നൊക്കെ ഒരുപാട് ജോലിയുണ്ട്, പശുവും കോഴിയും ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ഈ റേഡിയോ സന്ദേശത്തിലെ ഓരോ പരിപാടികൾക്ക് പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാൻ എല്ലാം അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പറയാൻ. അന്നേരം ചുമ്മാതിരുന്ന് വർത്തമാനം പറയുന്നതായി വരുന്നത് എനിക്ക്.
0: അപ്പം നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളെ കേൾക്കുമ്പോഴാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അമ്മയുടെ ആ വാക്കുകളിൽ പോലും ഉണ്ട് ആ ഒരു സന്തോഷം എത്രത്തോളമാണ് ആസ്വദിക്കുന്നത്, നമ്മുടെ റേഡിയോ സാന്ത്വനം ആസ്വദിക്കുന്നത് എത്രത്തോളം ആണ് എന്നുള്ളത് അമ്മയുടെ സന്തോഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഹായ് എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താ വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഉണ്ണിച്ചേട്ടൻ എന്തൊക്കെയാണ് വിശേഷം എന്ന് നമുക്ക് അറിയാനൊരു ആകാംക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നിനിയിപ്പോ ടൈം ഇല്ല അല്ലെ. നാളെ വരുന്നവരോട് ഉണ്ണിച്ചേട്ടൻ ആ വിശേഷങ്ങളൊക്കെ പറയുന്നു തന്നെ നമ്മൾ വിചാരിക്കുകയാണ്.
1: അതുപോലെ ബീന, നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തൃശ്ശൂരിലുണ്ടായ ദാരുണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിരുന്നു. 8 കുട്ടികൾ മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജില്ലയിലും ദേശീയപാത 66 സുരക്ഷാ പരിശോധന തുടരുകയാണ്.
0: ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: അപ്പോൾ ഇന്നലെയും അനധികൃതമായിട്ട് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ മാറ്റുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തി. 3-4 ദിവസമായി ദേശീയപാതയിലും സർവീസ് റോഡിലും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പുതിയ കാറുമായി വരുന്ന വലിയ ട്രെയിലറുകൾ ദേശീയപാത സർവീസ് റോഡുകളിൽ പല സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്. അതിൽ 2-3 ദിവസമായിട്ട് കിടക്കുന്ന വാഹനങ്ങളൊക്കെ തന്നെ മാറ്റണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അനധികൃതമായിട്ട് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു അപകടം എന്ന് പറയുന്നത് അല്ലെ, നിർത്തിയിട്ടിരുന്ന ഒരു വാഹനത്തിലേക്ക് ഇടിച്ചു
0: കുട്ടികളുടെ ജീവനാണ് അപഹരിച്ചത്.
1: അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യം അനധികൃതമായിട്ടുള്ള പാർക്കിംഗ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ദേശീയപാത തുറന്നു കൊടുത്തപ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ റൂൾസ് അല്ലെങ്കിൽ ആ റോഡ് സുരക്ഷയ്ക്കുള്ള നിയമങ്ങളുണ്ട്, അത് പാലിച്ചല്ല പലരും വാഹനങ്ങൾ ഓടിക്കുന്നത്. വൺ വേയിലൊക്കെ തിരിച്ചും വാഹനങ്ങൾ ഓടിക്കുന്ന പല കാഴ്ചകളും നമ്മൾ ഇന്നിപ്പോൾ ഈ റീൽസിലൊക്കെ വളരെ കൂളായിട്ട് ഒരു ബൈക്ക് എടുത്തു വെച്ച് തിരിച്ച് ഓടിക്കുന്നത്, വൺ വേയിൽ തിരിച്ച് വാഹനം ഓടിച്ചു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇന്ന് രാവിലെ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അല്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള വഴിയൊക്കെ ഇപ്പം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായ നിയമങ്ങൾ പാലിച്ച് മാത്രമേ നമ്മുടെ ഈ പുതിയ റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കാവൂ എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അപകടങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല റോഡാണ് ഇപ്പോൾ, അപ്പോൾ നല്ല സ്പീഡിലായിരിക്കും എല്ലാവരും വരുന്നത്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ആ കാര്യം,
0: പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള, ഇനിയിപ്പോൾ മഴ അടുത്ത മഴ വരാൻ പോവുകയാണ്, 10-11 തീയതികളിലൊക്കെ മഴ വരുന്നുണ്ട് എന്നുള്ളൊരു കാലാവസ്ഥ പ്രവചനമുണ്ട്. അപ്പോൾ ഈ മഴ വരുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു നന്നായിട്ട് നല്ല സ്പീഡിൽ, കാരണം നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കിടക്കുമ്പോൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അതൊരു സുഖമാണ്. കാരണം ഈ മഴയത്ത് ഇങ്ങനെ ബൈക്കിലൊക്കെ പോകുന്ന നല്ല ജെൻസി പിള്ളേരൊക്കെ

0: ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇത്രയും സ്പീഡിൽ ഒന്നും പോകണ്ട. കാരണം നിങ്ങൾ ഒരാൾ സന്തോഷിക്കുന്നത് ആ ഒരു സന്തോഷം കണ്ടെത്തുമ്പോൾ പലരുടെയും ദുഃഖമാണ് അവിടെ ഉണ്ടാകുന്നത്
1: അല്ലേ.
0: അപ്പൊ അതുകൊണ്ട് വെറുതെ ഓരോ കുടുംബങ്ങളിലേക്ക് ദുഃഖങ്ങൾ എത്തിക്കാതെ അവരവർ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവരവർ തന്നെ അത് സന്തോഷം കണ്ടെത്താൻ പറ്റും.
1: അപ്പൊ അതുകൊണ്ട് പുതിയ റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, ഓരോ ട്രാക്കിലൂടെയും ആരാണ് പോകേണ്ടതെന്ന്. അപ്പൊ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം വാഹനങ്ങൾ ഓടിക്കുന്നവര്. ഇപ്പൊ നമ്മൾ നേരത്തെ വാഹനങ്ങൾ പണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നവരാണ്, പക്ഷേ ഈ പുതിയ റോഡിന്റെ നിയമങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് അറിയാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ അത് അറിഞ്ഞ് മാത്രം എല്ലാവരും ഈ ആറുവരി പാതയിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനത്തെ ഒരു പ്രോഗ്രാം തന്നെ നമ്മുടെ റേഡിയോയിലൂടെ അല്ലെ ശ്രോതാക്കളിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് ഇത് ഇത് പറഞ്ഞപ്പോ തന്നെ
0: തോന്നുന്നത്.
1: നമ്മളുടെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു പുതിയതായിട്ടുള്ള നമുക്ക് ഈ തുറന്നുകൊടുത്ത ആറുവരി പാതയിലൂടെ എങ്ങനെയാണ് നമ്മൾ വാഹനം ഓരോ ട്രാക്കിലൂടെയും ആരാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും ഞങ്ങളും അറേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അത് താമസിയാതെ നിങ്ങളിലേക്ക് എത്തും അല്ലേ. അപ്പോൾ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം നമ്മുടെ ശ്രോതാക്കളെല്ലാം നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഈ നമുക്ക് മെസ്സേജുകൾ
0: ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രമോദേട്ടൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, വാചാലം എൻ മുന്നിലും നിൻ മുന്നിലും എന്ന് ആ ഒരു പാട്ട്.
1: അതെ,
0: എൻ മൗനവും അതായിരിക്കാം, പക്ഷെ വാചാലം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതായാലും ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും പ്രമോദേട്ടന് വേണ്ടിയിട്ട്. കണ്ണൂരിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിക്കും, കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത് നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, ബീന, ശ്രീകുട്ടി, മൂന്ന് പേരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഞങ്ങൾ മൂന്നും സുഖമായിട്ടിരിക്കുകയാണ്. യഥാർത്ഥ സന്തോഷം വലിയ നേട്ടങ്ങൾ കിട്ടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ മനസ്സിന് എനിക്ക് ഇത്രയും മതി, ഞാൻ സന്തോഷവതിയാണ് എന്ന് തോന്നുന്ന നിമിഷമാണ് യഥാർത്ഥ സന്തോഷം. അത് എന്ത് തന്നെ ആയാലും അതൊരു അതാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പല രീതിയിലാണ്.
1: കവിത പറഞ്ഞതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. എനിക്കിത് മതി എന്ന് നമ്മൾ തീരുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പറയാറുണ്ട് അല്ലെ, വയറ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മതി എന്ന് പറയും, പിന്നെ നമ്മളെ എന്ത് കാണിച്ചാലും നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും.
0: പക്ഷെ ചിലരുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് എന്നുണ്ടെങ്കിൽ ഇനി അത് കുറച്ചുകൂടെ ഉള്ളിൽ കളയണ്ടല്ലോ, വയറൊക്കെ നിറഞ്ഞു, പക്ഷെ അത് കളയണ്ടല്ലോ, അത് പുറത്തേക്ക് കളയണ്ട,
1: കഴിച്ചു കഴിയുന്ന ഒരു പരിധി ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും, ഞാൻ ഇപ്പൊ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിലായാലും അല്ലെങ്കിൽ നമ്മളുടെ വേറൊരു ഫിനാൻഷ്യലി നമ്മളെ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ എനിക്കിത് മതി, ഞാൻ ഹാപ്പിയാണ്, ഇനിയുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ചിലർക്ക് അങ്ങനെയല്ല, എത്ര കിട്ടിയാലും മതിയാവാതെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ജീവിതകാലം മൊത്തം. അപ്പം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വളരെ ചെറിയൊരു ജീവിതമാണുള്ളത് അല്ലേ, എപ്പോൾ വേണമെങ്കിലും നിന്നു പോകാവുന്ന ഒരു ഹൃദയവുമായിട്ടാണ് നമ്മൾ ഈ ഓടുന്നത്. അതൊന്ന് നിന്ന് കഴിഞ്ഞാലല്ലേ, ഒരു സെക്കൻഡ് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ തീർന്നു അതോടെ. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതം സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഉള്ളതൊക്കെ കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് എന്ന് നമ്മൾ പഠിക്കുന്നു അന്ന് നമുക്ക്
0: സന്തോഷം കണ്ടെത്തും,
1: ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളെ തേടി വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ.
0: പക്ഷേ
1: എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കും, അതൊക്കെ അവർ ആസ്വദിച്ചോട്ടെ, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
0: അതെ, അപ്പൊ നമ്മുടെ കവിത ചേച്ചി ഇന്ന് തെറ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ തുനിഞ്ഞതാണ്, പക്ഷെ നമ്മൾ രണ്ടുപേരും അത് സമ്മതിച്ചില്ല എന്നാണ് കവിത ചേച്ചി പറയുന്നത്. ടീച്ചറും ബീനയും സമ്മതിക്കില്ല, ഇന്ന് മെസ്സേജ് ഇടണ്ട എന്ന് കരുതിയതാണ്. അപ്പൊ അടി കൊടുക്കണം അല്ലേ, അതാണ് പറയുന്നത്. അതെ, അതാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടാനാണ് സന്തോഷം എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം എപ്പോഴും എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പൊ നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈശ്വര സ്മരണയോടെ തുടങ്ങുന്ന ഒരു പ്രഭാതവും പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള സന്തോഷ നിമിഷങ്ങളും സമാധാനമുള്ള ഒരു രാത്രിയുമാണ് എന്നെ ഏറ്റവും സന്തോഷവാനാക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഫുൾ സനോജ് ഹാപ്പിയാണെന്നാണ് സനോജ് പറഞ്ഞിരിക്കുന്നത്.
1: സനോജ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ സനോജിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ വേണം, നമ്മളുടെ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ബീന, നമ്മുടെ സമയമൊക്കെ തീർന്നിരിക്കുകയാണ്. ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മളുടെ ഈ ഒരു വർത്തമാനമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ
0: ഏതായാലും നമ്മുടെ കണ്ണൂരിൽ നിന്ന് പ്രമോദേട്ടൻ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ആ ഒരു ചേട്ടന്റെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം.
1: അപ്പൊ ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബൈ പറഞ്ഞു പോകുന്നു. ഞാൻ പ്രീത.
0: ഞാൻ ബീന ഗുവേര.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ

0: ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ്

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ ഇഷ്ടമുള്ള

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യുപിഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യുപിഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് എത്താൻ കഴിയാതിരുന്ന മേഖലകളിൽ പോലും യുപിഐ വിജയം കണ്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസത്തിൽ മാത്രം 2,400 കോടിയിലധികം യുപിഐ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഈ മുൻനിര ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇപ്പോൾ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു.
1: 6 ക്ലസ്റ്ററുകൾക്ക് കീഴിൽ 34 പ്രോജക്റ്റുകളാണ് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നോളജ് പാർട്ണറെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോജക്റ്റുകളുടെ വ്യാപ്തി, അതിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ, പ്രധാന ഘടകങ്ങൾ, നിർവഹണത്തിന്റെ മാതൃക, അതിന്റെ ഇക്കണോമിക് മോഡൽ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ 73 പദ്ധതികളുടെയും കാര്യത്തിൽ തീരുമാനമാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അതിന്റെ ടൈം ഫ്രെയിം നിശ്ചയിക്കും, അതിന്റെ ഇക്കണോമിക് മോഡൽ നിശ്ചയിക്കും, അതിന്റെ നിർവഹണ രീതി നിശ്ചയിക്കും.
0: സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ അതിക്രമത്തിനിരയായ കോഴിക്കോട് സ്വദേശിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചു. സുപ്രീംകോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസുകളുടെ നടത്തിപ്പിന് സീനിയർ അഭിഭാഷകരുടെ പുതിയ പാനലിന് അംഗീകാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം. ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ എൽഡിഎഫ് സർക്കാർ റദ്ദാക്കിയത് കാരണം യൂണിറ്റിന് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിഎംആർഎൽ പണമിടപാട് കേസിലെ ഇഡി നോട്ടീസിന്മേൽ നിയമപരമായ പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയം

0: വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും അല്പസമയത്തിനകം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവും നൂതന കർഷകനുമായ രാംസരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംസരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതാ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇന്നലെ ആരംഭിച്ചു. 3 സ്ക്വാഡുകളായി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ആദ്യ സ്ക്വാഡ് അരൂർ മുതൽ മാരാരിക്കുളം വരെയും 2 സ്ക്വാഡ് ഓച്ചിറ മുതൽ കൊറ്റംകുളങ്ങര വരെയും 3 സ്ക്വാഡ് അമ്പലപ്പുഴ താലൂക്കിൽ കൊമ്മാടി മുതൽ കളിത്തട്ട് വരെയുമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: സ്ഥിരമായുള്ള അനധികൃത പാർക്കിംഗ് ഡിവൈഡർ അടയ്ക്കുന്നതും തുറക്കുന്നതുമായും ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ, നിയമലംഘനം, റോഡ് കയ്യേറ്റം തുടങ്ങിയവയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ഓരോ സ്കൂളും ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു.
0: ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൌതുകമുണർത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
0: സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 ഇന്ന് നടക്കും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 12 മാസ കാലയളവിൽ മരണാനന്തരം അവയവദാനം നിർവഹിച്ച 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം ഈ കാലയളവിൽ അവയവം സ്വീകരിച്ച് പൊതുജീവിതത്തിലേക്ക് കടന്നവരും പരിപാടിയുടെ ഭാഗമാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കും. മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനവും വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നിർവഹിക്കും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ ഇ കെ നായനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 513 പോയിന്റ് നഷ്ടത്തിൽ 75,065 നിഫ്റ്റി 118 പോയിന്റ് നഷ്ടത്തിൽ 23,517 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും രാജ്യവികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ UPI എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. 9th ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി. കൂർക്കം വിലയുടെ കാരണം
5: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുനം 90.4 FM.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: എപ്പിലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന
2: പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 crore+ യു പി ഐ ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി യു പി ഐ വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
3: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6th അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
2: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ $226 billion സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികളിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാരൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഇതുവരെ 1400+ ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കുകയും 378 DNA തിരിച്ചറിയുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം.

0: അതേസമയം പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സംഘം തുടരുകയാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമാൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. നാളെ അദ്ദേഹം ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്ക സന്ദർശനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
2: उस सभी स्थानों पर बसता है, उस सभी स्थानों पर भारत रहता है. भारत अपनी ज्योग्राफिकल बाउंड्रीज के साथ समाप्त नहीं होता. और मेरे संतोष का विषय यह है कि इंडियन कम्युनिटी श्रीलंका की भी बहुत ही वाइब्रेंट है. और इतना ही नहीं, ट्रेड हो, एजुकेशन हो, हेल्थ केयर हो, चाहे टेक्नोलॉजी हो, सभी क्षेत्रों में बहुत ही प्रभावी तरीके से हमारे इंडियन डायस्पोरा के लोग काम कर रहे हैं.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കുവൈത്തിൽ നടന്ന 8th ഇന്ത്യ കുവൈത്ത് ഫോറിൻ ഓഫീസ് ചർച്ചയിലാണ് തീരുമാനം. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്തഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനുകളിൽ 740 കിലോ കഞ്ചാവും ചരസും പിടിച്ചെടുത്തു. കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ, കൌൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 162 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് 2nd വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ ജേതാവും നൂതന കർഷകനുമായ രാംശരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംശരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. 50th ബോംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകിയത്. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേനാ ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവിന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി വി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റഡ് ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര യെസ്റ്റർഡേ. ഇൻ വദോദര, ദ പ്രൈം മിനിസ്റ്റർ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഇനോഗ്രേറ്റഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ദ നേഷൻ വേരിയസ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് വർത്ത് മോർ ദാൻ 35,000 ക്രോർ റുപ്പീസ്. He also dedicated to the nation three important sections of the Western Dedicated Freight Corridor WDFC covering 326 route kilometers. Briefing media personnel at Ahmedabad Airport. Union Home Minister Amit Shah yesterday chaired the 28th meeting of the Western Zonal Council at Panaji in Goa. Union Minister of State for Petroleum and Natural Gas Suresh Gopi said that the center has asked the oil marketing companies OMCs to uniformly implement the revised LPG refill booking interval of 25 days in both urban and rural areas immediately. The Election Commission announced by poll to Nagaon Lok Sabha seat in Assam. It has also announced assembly by polls for two seats each in Tamil Nadu and West Bengal and one seat in Puducherry. The state police will add four stations each in Hyderabad, Cyberabad,

0: ITF Men's World Tour M15 at Bali in Indonesia. This is Karen's fourth career title and his third of the 2026 season, second in singles. World Archery Para Series. Sheetal Devi confirms medal for India by storming into the women's compound individual final on the third day of the Stage 3 of World Archery Para Series in Ahmedabad yesterday. In football, India qualified for the AFC U20 Asian Cup main tournament for the first time in 20 years after a 3-0 win over Bangladesh in the final qualifying match in Tashkent. The International Film Festival of Jammu and Kashmir inaugurated yesterday. It is an opportunity to expose local filmmakers and creative professionals to the wider film industry and create new avenues for investment and employment in the region. The four-day festival will screen 135 films from 40 countries, providing local filmmakers, artists and technicians an opportunity to engage with diverse forms of international cinema and industry practices. Malayalam filmmaker, screenwriter and government officer R. Sharath died on 7 September 2026 at KIMS Hospital in Thiruvananthapuram, Kerala. He was associated with Malayalam cinema, documentary work and the Kerala government's information and public relations department. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.
2: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
5: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
4: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
5: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
4: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
5: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
4: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
5: നസീം സിഗ്നേച്ചർ,
4: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരി

0: വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446 34 0979.
0: അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.

0: Easy Listening 101.9 New York.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ആഫ്റ്റർനൂൺ ഏവർക്കും. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 9 ബുധനാഴ്ച ആയിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ ആവശ്യപ്പെടേണ്ട നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കൂ. ഒരു

0: മണിക്കൂറാണ് നമ്മളുടെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848557 8. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുന്ന ആ ഒരു മുറയ്ക്ക് നമ്മൾ ആ പാട്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇങ്ങനെ സമ്മാനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് ഡെഡിക്കേഷൻ ചെയ്യാനും കൂടി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെസ്സേജുകളോട്ടൊന്ന് പോയാലോ. നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ന് ഫസ്റ്റ് വന്നൊരു മെസ്സേജാണ്. ശ്രേയയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. മിക്ക ലൈവുകളിലും നമ്മളങ്ങനെ പറയാറുണ്ട്, പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യൂ എന്ന് പറയാറുണ്ട്. ചില സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ സ്ഥലം പറയാനായിട്ട് ഒന്ന് വിട്ടുപോകാറുണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലത്തുള്ള ശ്രോതാക്കളുണ്ടല്ലേ. അപ്പം നിങ്ങൾക്ക് ഇനി വരുന്ന ശ്രോതാക്കളൊക്കെ എവിടെയാണ് എന്നറിയാനൊക്കെ ഉള്ളൊരു കൗതുകം നമ്മൾക്കും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുതെന്ന് കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ. ശ്രേയ ആവശ്യപ്പെട്ടിരിക്കുന്നത് തട്ടിൻപുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിലൊരു ഗാനമാണ്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് അനിൽ പനച്ചുരൽ സാറാണ്. അതേപോലെ ദീപൻ കുരൻ്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ, രാധിക നാരായണൻ എന്നിവർ ചേർന്ന് ആലപിച്ചിട്ടുള്ള
1: നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത്
0: എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ഗാനമാണ് ശ്രേയ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ശ്രേയ ആവശ്യപ്പെട്ടിട്ടുള്ള മനോഹരമായ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം നമുക്ക് ആസ്വദിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം കേട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നമ്മളുടെ സമയം ഇപ്പോൾ 3:13 ആയിരിക്കുകയാണ് ഈ ഉച്ച സമയം എന്നൊക്കെ പറയുന്നത്. അതായത് ഈ 3 മണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഉറക്കത്തിലോട്ടൊക്കെ ഒന്ന് പോകുന്ന ഒരു സമയമാണ്. എങ്കിലും ഇപ്പോൾ ഉറങ്ങല്ലേ. ഈ ബുധനാഴ്ച ഉള്ള ദിവസങ്ങളിൽ ഉച്ച സമയം ഞങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ സമയങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും വീട്ടിലൊക്കെ ആകുമ്പോൾ അമ്മമാർക്ക് കുറച്ചും കൂടി ജോലി കൂടുതലാണ്. കാരണം ഈ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ തിരിച്ച് വീട്ടിലോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ തയ്യാറാക്കണം. അപ്പോൾ ആ ഒരു സമയത്തോട്ടൊക്കെ നിങ്ങളിങ്ങനെ ആലോചിക്കുമായിരിക്കും എന്തായിരിക്കും ഇനി അവർക്കൊരു 4 മണി സമയത്ത് കൊടുക്കേണ്ടതെന്നുള്ള ഒരു സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ കേട്ടാൽ നല്ലതായിരിക്കില്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848 5785. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഷൈല നസീൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് ഒരു ഡെഡിക്കേഷനാണ് കേട്ടോ. സൗണ്ട് ഓഫ് എൽഡേഴ്സ് എന്നൊരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടാണ് നമ്മുടെ ഷൈലാമ്മ വന്നിട്ടുള്ളത്. അനുബന്ധം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഒരു പാട്ടാണ് ഷൈലാമ്മ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് ഓഫ് എൽഡേഴ്സിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു പ്രത്യേക ഹായ് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പറയുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷൈലാമ്മ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമ്മൾ ഇങ്ങനെ പ്ലേ ചെയ്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇപ്പോൾ സമയം 3:19 ആയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ബാബുരാജൻ സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സാറ് ചോദിച്ചിരിക്കുന്ന പാട്ട് കുയിലിനെ തേടി എന്ന ചിത്രത്തിൽ, അതായത് 1983 പുറത്തിറങ്ങിയ കുയിലിനെ തേടി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ശ്യാമിൻ്റെ സംഗീതത്തിൽ ചുനക്കര രാമൻകുട്ടിയുടെ വരികളിൽ ദാസേട്ടൻ ആലപിച്ചിട്ടുള്ള സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുന്നു എന്നുള്ള പാട്ടാണ്. നമ്മുടെ പല ശ്രോതാക്കളും ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു നൊസ്റ്റ് വരുന്ന, അല്ലെങ്കിൽ കുറേ നമ്മൾ കുറച്ച് നാളിങ്ങനെ കേട്ട് പഴകിയ പാട്ടുകൾ, അതായത് ഇങ്ങനെ എപ്പോഴും ഒരു നൊസ്റ്റ് ഉണർത്തുന്ന അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ ചോദിക്കാറുണ്ട്. ചില പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ മറന്നു പോകും, പക്ഷേ ഇവരിങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഇങ്ങനൊരു പാട്ടുണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം നമ്മളെ, അല്ലെങ്കിൽ ഒരു കൊച്ചു നാളുകൾ, അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അത്രത്തോളം ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ടിരുന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പാട്ടിന് എപ്പോഴൊക്കെയോ എന്തൊക്കെയോ ഒരു ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഓർമ്മകളോടൊക്കെ ഈ പാട്ടുകൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ബാബുരാജൻ സാർ ആവശ്യപ്പെട്ട ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: pada pada pada pada sari sada pa pada pada pada pada sari sada pa pada sada sari sari mari mari sada pa. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ട് ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ബാബുരാജൻ സാർ ആവശ്യപ്പെട്ട മനോഹരമായ ഒരു പാട്ടായിരുന്നു ഇത്. അപ്പോൾ അതിങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ആസ്വദിച്ചൊക്കെ ഇരിക്കുന്നൊരു സമയമായിരുന്നു. പെട്ടെന്ന് പാട്ട് തീർന്നു പോയി. അപ്പോൾ നമുക്ക് ഇനിയും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:26. അപ്പോൾ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 5 5 8 7 8 5. അപ്പോൾ നമുക്കൊരു മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. റീജയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റീജ ഒരു തമിഴ് ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പയ്യ എന്ന മൂവിയിലെ മനോഹരമായൊരു പാട്ടാണ്. നമ്മൾ എപ്പോഴൊക്കെയോ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായൊരു ഗാനമാണ് റീജ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പയ്യ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് മുത്തുകുമാറിൻ്റെ വരികൾക്ക് യുവൻ ശങ്കർ രാജയുടെ സംഗീതത്തിൽ കാർത്തിക് ആലപിച്ചിട്ടുള്ളൊരു മനോഹരമായൊരു ഗാനമാണ്. നമുക്കത് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇപ്പോൾ സമയം 3:33 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഈ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അറിയിക്കുകയാണ്. ബിക്കോസ് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പാട്ടുകളിലൂടെയാണ് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് അല്ലേ. 3 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു പാട്ടിലോട്ട് പോകാം. നമ്മുടെ ചന്ദ്രബാലൻ സാറാണ് ആ പാട്ട് ചോദിച്ചിരിക്കുന്നത്. 1975 പുറത്തിറങ്ങിയ ബാബുമോൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ചിത്രത്തിലൊരു പാട്ടാണ് ചന്ദ്രബാലൻ സാറ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ്. അതേപോലെ തന്നെ MS വിശ്വനാഥൻ്റെ സംഗീതത്തിൽ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനും ഭാവഗായകൻ ജയചന്ദ്രനും ചേർന്ന് ആലപിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഗാനമാണ് ചന്ദ്രബാലൻ സാറ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനം.

0: are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ ഒരുപിടി ഗാനങ്ങളിലൂടെ നമ്മൾ ഈ ഒരു മണിക്കൂർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:41 നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. അപ്പോൾ ഈ 3:41 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 4 മണിയിലോട്ട് ഇങ്ങനെ പോകുന്നൊരു സമയമാണല്ലേ. അപ്പോൾ ഒരു നമ്മൾ ഓഫീസ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു സമയം കൂടി ഇനി അടുത്ത് വരികയാണ്. 4 മണി എന്നൊക്കെ പറയുമ്പോൾ ഒരു ടീ ബ്രേക്ക് ആണ് ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ആകാനൊക്കെ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ ആ ഒരു റിലാക്സേഷനിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് പോകുന്നതും ഒരു രസമുള്ള കാര്യമാണല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ് കേട്ടോ. സഹദേവൻ ഫ്രം ഇടുക്കി. ഹായ് സാന്ത്വനം, നമസ്കാരം. എനിക്ക് പരീക്ഷ എന്ന ചിത്രത്തിലെ അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്ന് തുടങ്ങുന്ന പഴയ പാട്ട് അതൊന്ന് വെച്ച് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഒരു ഗാനം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഹദേവൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സോങ് ആണ്. നമ്മുടെ പഴയ ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയാണ് സഹദേവൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. 1967 പുറത്തിറങ്ങിയ പരീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് MS ബാബുരാജൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഒരു മനോഹരമായൊരു ഗാനമാണ്. ആ ഒരു കോമ്പിനേഷൻ ഭാസ്കരൻ, ബാബുരാജ്, ദാസേട്ടൻ അല്ലേ, ആ ഒരു മനോഹരമായൊരു കോമ്പോയിൽ വന്നിട്ടുള്ള അതിമനോഹരമായ ഒരു പാട്ടാണ്. നമുക്ക് ഈ ഒരു ഗാനം ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

എല്ലാം ഇനി ഒരുത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, ഒരുപാട് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിങ്ങനെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 3:47 ആയിരിക്കുകയാണ്. നമുക്ക് വൈകാതെ തന്നെ അടുത്ത പാട്ടിലോട്ട് പോകാം അല്ലേ. നമ്മുടെ ബിനീഷ് ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇസബെല്ലയിലെ ഇസബെല്ല എന്ന ഗാനമാണ് നമ്മുടെ ബിനീഷ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഒരുപാട് പേര് എപ്പോഴും ഇങ്ങനെ സജഷൻ വരുന്നൊരു പാട്ട് കൂടിയാണ് ആ ഒരു സോങ്. ഇതിൻ്റെ ഇസബെല്ല എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ ദാസേട്ടനാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ട് ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: బై బై కేల్కు రేడియో శాంతనం 90.4 ఎఫ్ఎం.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. അപ്പോൾ നമ്മൾ ഒരുപാട് പഴയ പാട്ടുകളൊക്കെ കേട്ടു. അപ്പോൾ അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നൊരു ഗാനം നമ്മൾ കുറച്ച് മുമ്പ് ആസ്വദിച്ചു അല്ലേ. അപ്പോൾ സരസ്വതി അമ്മ നമ്മുടെ ശ്രോതാവാണ്, പ്രിയപ്പെട്ട ശ്രോതാവാണ്. അപ്പോൾ സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എത്ര നാൾ കേട്ടാലും എന്ത് മനോഹരമാണ് ആ ഒരു പാട്ടിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗാനമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ആ ഇങ്ങനെ ഇഷ്ടം, നിങ്ങൾക്ക് ആ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകളൊക്കെ ഉണർത്തുന്ന പാട്ടുകളാണ് നമ്മളിപ്പോൾ ആസ്വദിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയൊക്കെ മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സമയം 3:52 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു എന്ന് പറയാൻ കഴിഞ്ഞു അല്ലേ. ഇനിയൊരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ നിന്നുള്ള ഈ ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മളോട് 8848555875 എന്ന നമ്പറിൽ ആവശ്യപ്പെടാവുന്നതാണ്. ആ പാട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു ലൈവിൽ പരമാവധി ആ ഒരു മണിക്കൂറിലുള്ള കിട്ടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ നമ്മൾ ആ ഒരു മണിക്കൂറിൽ തന്നെ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു പാട്ട് മിസ്സായി പോയി അല്ലെങ്കിൽ കേൾക്കാൻ സാധിച്ചില്ല എന്നുള്ളതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ബുധനാഴ്ചയിൽ ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പാട്ട് പ്ലേ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. നമുക്ക് ഈ ഒരു സമയപരിധി ഉള്ളത് കൊണ്ട് ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആരും വിഷമിക്കേണ്ട. അപ്പോൾ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഗാനങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് പ്ലേ ചെയ്യാൻ സാധിക്കാത്തത് അടുത്ത ബുധനാഴ്ച തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് റഷീദ ചേച്ചി ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓളങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒ എൻ വിയുടെ രചനയിൽ ഇളയരാജയുടെ സംഗീതത്തിൽ ദാസേട്ടനും ജാനകി അമ്മയും കൂടി ചേർന്ന് ആലപിച്ച വീഴാമ്പൽ കീഴും വേനൽ കൂടീരും നീ എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹര ഗാനമാണ് റഷീദ ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഓഗസ്റ്റ് 1 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മെഗാ ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നിർത്തു. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: cuore.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
6: ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. എല്ലാ പഞ്ചായത്തുകളിലും ഓപ്പറേഷൻ തൂഫാൻ പ്രത്യേക ഗ്രാമസഭായോഗം കൂടുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ചടയമംഗലം നിയോജക മണ്ഡലം ഓപ്പറേഷൻ തൂഫാൻ റൂട്ട് മാർച്ചും MM നസീർ MLA മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ ഓപ്പറേഷൻ തൂഫാന്റെ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമസഭായോഗം ചേരുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പരിപാടി തുടങ്ങിയതിനു ശേഷം ലഹരിയുമായി ബന്ധപ്പെട്ട് 14,800 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ 9,400 കേസുകൾ എടുത്തിട്ടുണ്ട്. ലഹരിമരുന്ന് ലോബിയെ തൂത്തെറിയുക എന്നതാണ് ലക്ഷ്യം. ലഹരിമരുന്ന് വ്യാപാരത്തിലൂടെ സമ്പത്തുണ്ടാക്കിയവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടാനും ഇവരെ കാപ്പാ കേസിൽ ഉൾപ്പെടുത്താനും നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊല്ലം നഗരത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെയും സരസ്വതി ഹാളിന്റെയും സോപാനത്തിന്റെയും നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി സരസ്വതി ഹാളിന്റെ മേൽക്കൂരയിലെ പഴയ ഓടുകൾ മാറ്റി പുതിയവ നിരത്തി. റൂഫ് സീലിംഗ്, ഹാളിനുള്ളിൽ തറയോടുകൾ പാകുന്ന ജോലികളും ഉടൻ തുടങ്ങും. ഹാൾ പൂർണ്ണമായും ശീതീകരിക്കും. 6 മാസത്തിനുള്ളിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. പബ്ലിക് ലൈബ്രറി കെട്ടിടത്തിന്റെ അകത്തെ മുറികളിലെ ആദ്യ റൗണ്ട് പെയിന്റിംഗ് ജോലികൾ പൂർത്തിയായി. കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് മുകളിൽ പാകിയിരുന്ന കാലപ്പഴക്കം ചെന്ന ഓടുകൾ മാറ്റി ഇവിടെ പുതിയ ഓടുകൾ നിരത്തും. സോപാനം ഓഡിറ്റോറിയത്തിലെ അടുക്കള, ഡൈനിങ് ഹാൾ, ശുചിമുറികൾ എന്നിവയുടെ നവീകരണം, മലിനജലം ശാസ്ത്രീയമായി ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ്, പബ്ലിക് ലൈബ്രറിക്കും സരസ്വതി ഹാളിനും മധ്യേ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഓടകളുടെ നിർമ്മാണം എന്നിവയും ഉടൻ ആരംഭിക്കും. ലൈബ്രറി പരിസരം മനോഹരമാക്കുന്നതിന്റെ ഭാഗമായി തറയോടുകളും പാകും. പൊതുമരാമത്ത് വകുപ്പിനാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ചുമതല. ശ്രീനാരായണ വനിതാ കോളേജ് യൂണിയൻ തീക്ഷ്ണയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സഹസ്ര മാഗസിൻ പ്രകാശനം കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ VS നിഷ അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ ഓട്ടോ ടാക്സികൾക്ക് പാർക്കിംഗ് സൗകര്യം അനുവദിക്കണമെന്ന് ഓൺലൈൻ ഓട്ടോ ടാക്സി യൂണിയൻ ജില്ലാ നേതൃ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി B ശങ്കരനാരായണ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻസാർ അലി കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത ഡ്രൈവർമാർക്കുള്ള കറക്ഷൻ ട്രെയിനിങ്ങിന്റെ കൊല്ലം

0: എക്സ്റ്റൻഷൻ സെന്റർ ആയിട്ടുള്ള ട്രാക്ക് IDTR ബീച്ച് റോഡിലുള്ള ബിൽഡിംഗിൽ നിന്നും തിരുമുല്ലവാരം ലയൺ ഭരതൻ പിള്ള ലയൺ സെന്റർ ബിൽഡിംഗിലേക്ക് മാറ്റി. 5 ദിവസത്തേക്കും 3 ദിവസത്തേക്കും 1 ദിവസത്തേക്കുമുള്ള കറക്ഷൻ ട്രെയിനിങ്ങുകൾ ഇവിടെ നൽകും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റ്മാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലും ഒഴിവുണ്ട്. ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ന്യൂ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്റ്റഡീസിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വീഡിയോ നിർമ്മാണത്തിലും എഡിറ്റിംഗിലുമുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായം 2026 സെപ്റ്റംബർ 1 30 വയസ്സ് കവിയരുത്. അപേക്ഷകൾ ഓൺലൈനായി prism.prd.kerala.gov.in എന്ന ലിങ്ക് മുഖേന സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള വിശദനിർദ്ദേശങ്ങൾ prd.kerala.gov.in അല്ലെങ്കിൽ cd.kerala.gov.in എന്ന വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പരും ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കണം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 15. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279-8363.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999-444-8840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, നല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

끝날 만한 이런 내 것만한

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി,

0: ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, രണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെയും ചെറുക്കൻ്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
7: ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 9, മലയാള ലിപിക്ക് ആദ്യമായി ഒരു അച്ചുകൂടും സംഭാവനയായി ലഭിച്ചതും സോവിയറ്റ് യൂണിയനിൽ നിന്ന് തജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ചടയൻ ഗോവിന്ദന്റെ ചരമദിനവുമൊക്കെ ഒരു സെപ്റ്റംബർ 9 സെപ്റ്റംബർ 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 9. മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബ്രെയ്ലി മദ്രാസിലെത്തി മലയാള ലിപിക്ക് ആദ്യമായി ഒരു അച്ചുകൂടം സംഭാവന ചെയ്തത് 1816 സെപ്റ്റംബർ 9. സർ CP വിമർശിച്ചതിന് മലയാള മനോരമ പത്രം നിരോധിച്ചത് 1938 സെപ്റ്റംബർ 9. പത്രാധിപരായിരുന്ന KC മാമൻ മാപ്പിളയെ ജയിലിലടക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് തജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 സെപ്റ്റംബർ 9. ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് ദുബായ് മെട്രോ ഓടിത്തുടങ്ങിയത് 2009 സെപ്റ്റംബർ 9. അലിഗ മുഹമ്മദ് ഓറിയന്റൽ കോളേജ് അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റിയായി പുനർനാമകരണം ചെയ്തത് 1920 സെപ്റ്റംബർ 9. 1857 ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനായുള്ള ആവശ്യം മുൻനിർത്തി

0: ബ്രിട്ടീഷ് സർവകലാശാലകളിൽ കൂടുതൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഉത്തര കൊറിയ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ പരീക്ഷണം നടത്തിയത് 2016 എന്നീ ദിവസമായിരുന്നു. പരീക്ഷണത്തിനോടൊപ്പം റിക്ടർ സ്കെയിലിൽ 5.3 രേഖപ്പെടുത്തിയ കൃത്രിമ ഭൂചലനവും അനുഭവപ്പെട്ടു. ഇസ്രായേൽ പലസ്തീൻ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1993 എന്നീ ദിവസമായിരുന്നു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇസ്രായേലിനെ നിയമാനുസൃത രാജ്യമായി അംഗീകരിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ചടയൻ ഗോവിന്ദൻ അന്തരിച്ചത് 1998 സെപ്റ്റംബർ 9. രണ്ടാം ലോക മഹായുദ്ധത്തിനെതിരെ അണിനിരക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം നടത്തിയപ്പോൾ ഇദ്ദേഹം ചെറുപ്രായത്തിൽ പാർട്ടിയിൽ ഇതിനായി പങ്കെടുത്തു. കൊളച്ചേരിയിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട കർഷക സംഘവുമായി ബന്ധപ്പെട്ടാണ് ഗോവിന്ദൻ പൊതുപ്രവർത്തനം തുടങ്ങിയത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പൂത്ത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാ

അതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: നമ
1: ഹരി ഓം. അപ്പൊ ശിഷ്യപക്ഷത്തിന് വേണ്ടുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പൊ തന്നെ ഭഗവാൻ റീഡ് ചെയ്യാണ് അല്ലെ, അർജുന്റെ ഫേസ് റീഡ് ചെയ്തിട്ട് എന്ത് മനസ്സിലാക്കുകയാണ്? ഭഗവാന് ഞാനീ പറയുന്നത് കേൾക്കുമ്പോ അമൃതം കുടിക്കണ പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, ഇത് നമ്മൾ ചിലപ്പോ അങ്ങോട്ട് ഇരുന്ന് കൊടുക്കും. എന്താ ഭാവത്തിന്റെ അർത്ഥം? തനിക്ക് പറയാനുള്ള ഒക്കെ പറഞ്ഞിട്ട് വയ്ക്കോ. അങ്ങനെ അവരുത് പ്രിയമാണായ. ഇപ്പൊ ഇവിടുന്ന് പത്ത് തൊട്ടുള്ള അധ്യായങ്ങൾ കൂടുതലും ഒരു അനുഭൂതി പ്രധാനമാണ്, ധ്യാന പ്രധാനമാണ്. മറ്റുള്ള അധ്യായങ്ങളിൽ ആ ആസ്പെക്ട് ഇല്ല എന്നല്ല, ഇവിടെ കുറച്ചുകൂടി ഫോക്കസ് ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാവുന്നു. ഭഗവാന്റെ സർവവ്യാപിത്വം, ഹി ഈസ് ഓൾ പെർവേഡിങ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ഭഗവാൻ. ആ ഭഗവാൻ പ്രഭുവുമാണ്, ഉത്പത്തി സ്ഥിതി ലയത്തിന് കാരണവുമാണ്, പ്രഭുവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ധ്യാന സഹായകമായിട്ട് മനസ്സിലാക്കിച്ചു തരാൻ ഭഗവാൻ ഒരു ഉത്സാഹമുണ്ട്. ഇവിടെ എന്താ ലക്ഷ്യം? എത്ര എത്ര മനോയാത്തി, എവിടെ എവിടെ മനസ്സ് തെന്നിപ്പോയാലും അവിടെയൊക്കെ സർവവ്യാപിയായ സർവേശ്വരനെ വിചാരം ചെയ്യാനും ധ്യാനിക്കാനും ആരാധിക്കാനും സാധിക്കട്ടെ. സന്ദേശം മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രകാരത്തിൽ വേണം കേട്ടോ പത്തും പതിനൊന്നും അധ്യായം പ്രയോജനപ്പെടുത്താൻ. ഇത് പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എത്രയെത്ര മനോയാതി തത്ര തത്ര സമാധയം. എന്താ വാക്കിന്റെ അർത്ഥം? വാക്യത്തിന്റെ അർത്ഥം എവിടെ എവിടെ മനസ്സ് പോയാലും അവിടെയൊക്കെ ഈശ്വര സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കണം. ആ പ്രകാരത്തിലാണ് ഇനി പരിചയപ്പെടുത്തി തരാൻ പോണത് എന്നർത്ഥം. രണ്ടധ്യായങ്ങളിലായിട്ട് ഈ പ്രകാരത്തിലാണ് പരിചയപ്പെടുത്തി തരാൻ പോണത്. മറ്റധ്യായങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു പരിചയപ്പെടുത്തിയത്, പക്ഷെ ഇവിടെ അതിന് കൂടുതൽ ഫോക്കസ് നൽകാൻ പോകുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? അവസരത്തിനൊത്തുയർന്ന് അർജുനൻ തന്റെ ആസ്വാദന സംതൃപ്തിയെ നിർവൃതിയെ പ്രകാശിപ്പിക്കുന്നത് ഭഗവാന് പ്രോത്സാഹനമായി എന്ന് സാരം. ഇത്തരത്തിൽ സംവാദങ്ങൾ സമർത്ഥമാവേണ്ടതുണ്ട്.

സംവാദങ്ങൾ സമർത്ഥമാവേണ്ടതുണ്ട്. ഇത് കുടുംബങ്ങളിൽ ഉറപ്പാക്കണം എന്നുകൂടി പ്രാസംഗികമായി പറഞ്ഞോട്ടെ. ഇന്നത്തെ ഒരു വലിയ ദുരന്തം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആർ പ്ലെന്റി. കേട്ടില്ലേ, കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേ ആർ പ്ലെന്റി. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് റെയർലി, വളരെ ദുർലഭമായിട്ടേ സംവാദം നടക്കുന്നുള്ളൂ, ആശയ സംവാദം നടക്കുന്നുള്ളൂ. ഇത് ഈ കാലത്തിന്റെ ഒരു വിപത്താണ്. എല്ലാവരും സമ്മതിക്കുന്നു വിചാരിക്കട്ടെ. ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ അതില് എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് പറയുക? ഇതൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. സെൻഡർ, സെൻസേ, മെസ്സേജ്, പ്രേക്ഷകൻ, ഒരു കാര്യം പറയുന്ന ആള്. പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? ഒരാശയത്തെ പറയുന്നു. സെൻഡർ, സെൻസേ, മെസ്സേജ്, അത് ആർ എവിടേക്കുള്ളതാണ്? സ്വീകർത്താവിനുള്ളതാണ്. റിസീവർ, റിസീവർ ഹാസ് ടു ബി റിസീവ്ഡ്. അതിനെ സ്വീകർത്താവ് സ്വീകരിച്ചിരിക്കണം. അപ്പൊ സെൻഡർ സെൻഡ് ചെയ്തു, സ്വീകർത്താവ് സ്വീകരിച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? From the receiver, feedback has to go to the sender. തിരിച്ച് അതിന്റെ ഒരു റെസ്പോൺസ് പോകണം. അതെവിടെ ചെല്ലണം? സെന്ററിൽ ചെല്ലണം. അങ്ങനെ സെന്റർ അത് ശ്രദ്ധിച്ചാൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ്. യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്താ വീട്ടിലൊരവസ്ഥ? പലപ്പോഴും നമ്മൾ പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറയും, ഒരു വീർപ്പ് അങ്ങോട്ട് പറയും. മറുവശത്ത് കേട്ടുവോ മനസ്സിലാക്കിയോ, ഉദ്ദേശിച്ചത് തന്നെയാണോ മനസ്സിലാക്കിയത് അതോ മറ്റു പ്രകാരത്തിൽ മനസ്സിലാക്കിയോ, ഒരന്വേഷണവും ഇല്ല. ഇങ്ങനെ ആകെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ശരിയോ തെറ്റോ? എല്ലാവരുടെ അവകാശവാദം എന്താണ്? മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ? പറഞ്ഞല്ലോ. പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? എന്തോ കമിഴ്ത്തി വെച്ച്. അതെന്താ അത് കമിഴ്ത്തി വെച്ചത്? ഓ, കൊടോ, അത് മലത്തി വെക്കാനുള്ളതല്ലേ? എന്തോ കമിഴ്ത്തി വെച്ച് എന്തോ ഒഴിക്കണത് പോലെ, കൊടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ആയി പോകുന്നു. അതിന് മാറ്റം വരട്ടെ. ബാലികേറാ മലകൾ ഉണ്ടാവാതിരിക്കട്ടെ. ബാലികേറാ മല എന്നുള്ളത് ഒരു പ്രതീകമാണ്, അതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ട് പറയാം. ബാലികേറാ മല എന്താ? ബാലികേറാ മല എന്ന് പറഞ്ഞാല് സുഗ്രീവനും ബാലിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. വാസ്തവത്തില് ബാലിയെ സുഗ്രീവൻ, സുഗ്രീവനെ ബാലി കേട്ടിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. സുഗ്രീവൻ പറയുന്നുണ്ടായിരുന്നു, നാടൊട്ടുക്ക നെട്ടോട്ടം ഓടിച്ചിട്ടുണ്ട് ബാലി. ആരെ? സുഗ്രീവനെ. എപ്പോൾ? അവിടെ ഗുഹാമുഖം അടച്ചു വന്നിട്ടേ. സുഗ്രീവൻ വന്ന സമയത്ത് സുഗ്രീവൻ വളരെ സങ്കടത്തിലായിരുന്നു. എന്താ കാര്യം? ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു എന്ന ഒരു ബോധ്യം. ക്രോസ് ചെക്ക് ചെയ്യാൻ നിന്നിട്ടില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. കഴിവതും ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു എങ്കിൽ ശത്രു പുറത്തു വരാതെ സൂക്ഷിക്കണം. അതിന് ഗുഹാമുഖത്തെ

0: അടച്ചു വെച്ചു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. എന്നിട്ട് സുഗ്രീവൻ വളരെ ഖേദത്തോടെയാണ് വന്നത്. ഖേദത്തോടെ വന്ന സുഗ്രീവനെ വാനര പ്രമുഖർ, വാനര വൃദ്ധർ നിർബന്ധിച്ചിട്ടാണ് രാജാവാക്കിയത്. ഓക്കെ, ബാലി ഓടി വരുമ്പോ സുഗ്രീവൻ ഇത് വിളിച്ചു പറയുന്നുണ്ട്, ജ്യേഷ്ഠ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനായിട്ട് കയറിയിരുന്നതല്ല, ഇവരെ നിർബന്ധിച്ചപ്പോൾ രാജ്യം അനാഥമാവരുത്. ആര് കേൾക്കാൻ, നാടൊട്ടുകോടിച്ചു. അത് സീത അന്വേഷണ സമയത്ത് ശ്രീരാമചന്ദ്ര പ്രഭു വണ്ടറ അടിച്ചു കേൾക്കുകയാണ്. എന്താ കാര്യം? മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓരോ സ്ഥലത്തിന്റെ. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒരു പർവ്വതം കയറി ഇറങ്ങണം, അവിടെ ഒരു തടാകമുണ്ട്, ആ തടാകത്തിന്റെ പേര് ഇന്നതാണ് എന്നിങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. ഗൂഗിൾ മാപ്പ് തോറ്റു എന്ന് പറയാ. അത് ഇവരെയൊക്കെ അയച്ചു, വാനരന്മാരെയൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്ര പ്രഭു സുഗ്രീവനോട് ചോദിക്കുകയാണ്, എങ്ങനെയാ ഇത്ര ഗംഭീരമായിട്ട് ജിയോഗ്രഫി, ഭൂമിശാസ്ത്രം ഭവാൻ പഠിച്ചത്? അതായിരുന്നു സബ്ജക്റ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ. ആ അതൊന്നും അല്ല, പിന്നെയോ ബാലിട്ട് ഓടിച്ച് അങ്ങനെ പരിചയമായതാണ്. ഇപ്പൊ സുഗ്രീവനെ ബാലി കേട്ടില്ല, ആ ഒരു പ്രതീകാത്മകത മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ വീടുകളിൽ ബാലി കേറാ മലകളുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യട്ടെ. കാരണം എന്താണ്? ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് വീടുകളിൽ പരിശീലിക്കേണ്ടതാണ്. ഓക്കെ, വീട്, കുടുംബം എന്നത് ആധ്യാത്മികതയുടെ ചിതാകാശത്തിലേക്ക് പറന്നുയരാനുള്ള റൺവേസ്. അപ്പൊ അവിടെ നന്നായിട്ട് ഓടി ശീലിച്ചാലേ ടേക്ക് ഓഫ് നടക്കുള്ളൂ. മനസ്സിലാവുന്നില്ലേ? ഇന്നിപ്പോ ഫാമിലി എന്നുള്ളത് കാഷ്വാലിറ്റിയിലായി പോയിരിക്കുകയാണ്. ഇപ്പൊ പലരുടെ ആധ്യാത്മികതയുടെ ന്യായം എന്താ? അവിടെ സ്വൈര്യം ഇല്ല സ്വാമി, അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, കുറച്ച് നാമം ജപിച്ചിരിക്കാം. സ്വാമി പറയണൊക്കെ, സ്വാമിക്ക് ഇതാണ് പറയാനുള്ളത്. എന്ത്, നിങ്ങൾ എവിടെ തേടണം ഈശ്വരനെ? കുടുംബത്തില്. കേട്ടില്ലേ? ഭർത്താവിൽ ഈശ്വരനെ തേടൂ, ആ ഭാര്യയിൽ ഈശ്വരനെ തേടൂ, കുട്ടികളിൽ ഈശ്വരനെ തേടൂ. അവിടെ ഒന്നും കണ്ടുകിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ പോയാലും കിട്ടാൻ പോകുന്നില്ല. കേട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ വരുന്നതിനെ സ്വാമി നിരുത്സാഹപ്പെടുത്തില്ല കേട്ടോ, വരൂ. പക്ഷേ ഈ ഒരു ബാലികേറാമല പ്രശ്ന പരിഹാരത്തെ കുറിച്ച് കേട്ടിട്ട് തിരിച്ചുപോയി സെറ്റിൽ ചെയ്യാൻ പഠിക്കൂ എന്ന് പറയാം. ക്ലിയർ? എല്ലാവരും ഇതൊന്ന് ഗൗരവത്തിലെടുക്കൂ, പറയൂ, കേൾക്കാം. കേട്ടില്ലേ? ഇതാവട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകം ഇറക്കാൻ പോണത്. എന്താണ് എന്താവണം ആറ്റിറ്റ്യൂഡ്? പറയൂ, കേൾക്കാം. പറയുമ്പോൾ പറയരുത് എന്ന് പറയാ. ഒരാളിരുന്ന് പറയുമ്പോഴേ നമ്മൾ ഇരുന്ന് പറയരുത് എന്നർത്ഥം. ഇപ്പൊ പല വീടുകളിലും സ്വാമിക്ക് കാണാൻ അവസരം ഉണ്ടാവുകയും യാത്രക്കിടയിൽ പരിപാടികളൊക്കെ പ്രമാണിച്ച് പല വീടുകളിലൊക്കെ താമസിക്കേണ്ടതായിട്ടൊക്കെ വരുമ്പോഴൊക്കെ കാണാം. എല്ലാവരും ഇരുന്ന് പറയുന്നുണ്ടാവും, ആരും ആരും ഒന്നും കേൾക്കുന്നില്ല എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞതിനെ കുറിച്ച് അവകാശമോ? അതോ ഞാൻ പറഞ്ഞതാണ്, പറഞ്ഞോന്നുള്ളത് ശരിയാ, പക്ഷെ ശ്രദ്ധ ക്ഷണിക്കലുണ്ടായിട്ടില്ല. ഈ പാർലമെന്റിലൊക്കെ കേട്ടിട്ടില്ലേ, നിയമസഭയിലൊക്കെ ശ്രദ്ധ ക്ഷണിക്കൽ എന്നിട്ടേ പറയുള്ളൂ എന്ന് പറയുക. ഇതതില്ല. ഇപ്പൊ ബാലി കയറാ മലകൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് പറയുക. ഇത് ആധ്യാത്മികതയിലേക്ക് വരുമ്പോഴേക്കോ, ആധ്യാത്മികതയിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ ഡിഗ്രി വർദ്ധിക്കുന്നു. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാഗരം 90.4 FM.
1: ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മുതൽ 11 വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8118 8138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 4 വരി പാതയ്ക്കായുള്ള 7 പുതിയ ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 4 വരി പാതയ്ക്കായി 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ SMITI M. പള്ളുരുത്തി.
2: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3

0: മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബ്ബുകളുടെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻ മായുടെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളിലെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം 3rd ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഖൂർഖ റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഖൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന GG ബവൂർ യുദ്ധമ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേനാ ശൌര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി എൻ ശംസുദ്ദീനെ നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ EK Nayanar സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
1: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22 ചേർന്ന അക്കാദമിക് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ

0: ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ എം ആർ രാധ രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയം മേധാവി ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളിർത്തി, റീക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജന ക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. 4-വരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
2: ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കൊൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കാട്
1: അല്ല ഞാൻ ഇത് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നോ? അല്ലല്ലോ,
0: അല്ല അല്ല, അങ്ങനല്ല.
2: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: വ്യക്തമാക്കി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: India Sri Lanka maritime cooperation is thus not only mutually beneficial but quite essential to our collective that make our maritime cooperation productive and mutually beneficial.
0: 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് മാസാചരണത്തിൽ പ്രാധാന്യം നൽകുന്നത്. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും പൊതുസേവന രംഗത്ത് അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും ബന്ധപ്പെട്ട് BJP ഈ മാസം 17 മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. 2001 ശ്രീ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പൊതുസേവനത്തിൽ നിന്ന് ദേശീയ സേവനത്തിലേക്കെന്ന മന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി കുറയ്ക്കാൻ സോളാർ ബാറ്ററി സ്റ്റോറേജ് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക സാഹചര്യമായതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് വൈദ്യുതി ഉപഭോഗം കൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംയുക്ത മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ മാധ്യമ സംഘം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സന്ദർശിച്ചു. മേഘാലയ, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരാണ് സംസ്ഥാനത്തെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
3: കൊച്ചിൻ ഷിപ്പ്യാർഡ് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് PRO ആഷ്ലി ഗോമസ് കപ്പൽശാലയുടെ വളർച്ച, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രധാന പദ്ധതികൾ, വിവിധ ബിസിനസ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിച്ചു. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലും ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായ INS വിക്രാന്തിന്റെ നിർമ്മാണവും സംഘത്തിന് വിശദീകരിച്ചു. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ന്യൂ ഡ്രൈഡോക്കും മാധ്യമ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും വാണിജ്യ കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി, നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘം പരിചയപ്പെട്ടു.
0: സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പേയിംഗ് ഗസ്റ്റ് താമസ സൗകര്യങ്ങളിൽ പരിശോധന നടത്തി കെട്ടിടങ്ങളുടെ രേഖകൾ പരിശോധിക്കാനും ഉത്തരവിൽ പറയുന്നു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദാബാദിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ കോമ്പൌണ്ട് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ശീതൽ ദേവിയും പാരാ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഹർവിന്ദർ സിംഗ് ഭാവന ടീമും സ്വർണം സ്വന്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് 4 വെങ്കല മെഡലും ലഭിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നു. ബ്രെന്റ് ക്രൂഡ് വിലയിൽ 2.2% വർധനയാണുള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ 2 US കപ്പലുകൾക്കും 8 എണ്ണ ടാങ്കറുകൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. 5 ഇറാനിയൻ ടാങ്കറുകൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഇറാൻ സായുധ സേനാ വിഭാഗമായ IRGC വ്യക്തമാക്കി. ജോർദാനിലെ US എയർബേസ് ആക്രമിച്ചതായും IRGC അവകാശപ്പെട്ടു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5326 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 1365. തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയ 102 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിൽ 740 kg ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തു. വാഹനങ്ങളിലെ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചു കടത്തിയ

0: 9 കിലോഗ്രാം കഞ്ചാവ്, 5 കിലോഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 813 പോയിന്റ് നഷ്ടത്തിൽ 74,764, നിഫ്റ്റി 200 പോയിന്റ് നഷ്ടത്തിൽ 23,432 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,13,060 രൂപയും 1,13,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻ മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫോട്ടോ ജേർണലിസ്റ്റ് റാഫി കൊല്ലവുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം.
4: സ്വാഗതം റാഫി ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക്. എനിക്ക് റാഫിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? എന്താണ് പഠിച്ചത്? നാട് എവിടെയാണ്? ഇതൊക്കെ ഒന്ന് പറയാമോ?
5: എന്റെ നാട് കൊല്ലമാണ്. കൊല്ലത്ത് കരിക്കോട് എന്ന് പറയും. ടികെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തായിട്ട് തന്നെയാണ് വീട്. ഞാൻ പഠിച്ചത് സ്കൂൾ കാലഘട്ടം നാട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് പോളിടെക്നിക്കിലേക്ക് പഠിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ബി ബി എ ചെയ്തിരുന്നു. അതെല്ലാം വിട്ട് ഫോട്ടോ ജേർണലിസം എന്നുള്ള ഒരു എൻ്റെ ലൈഫ് എന്നുള്ള സാധനം ഫോട്ടോഗ്രാഫി ആണെന്ന് കുറേയേറെ കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയൊക്കെ ചെയ്തത്. അപ്പോൾ ഫോട്ടോ ജേർണലിസം ചെയ്തു. ഫോട്ടോ ജേർണലിസ്റ്റിലൂടെ പിന്നെ ഫോട്ടോഗ്രാഫിയിലൂടെ ആയിരുന്നു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും.
4: ശരി, എനിക്ക് ആ ഒരു സ്വിച്ചിനെ കുറിച്ചൊന്ന് പറയാം. കാര്യം നമ്മൾ ടെക്നിക്കലായിട്ടുള്ളൊരു സാധനം പഠിച്ചു. അപ്പം നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇപ്പം ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോവാം അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പലപ്പോഴും ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് മിക്കവാറും തന്നെ പഠിക്കുകയോ അല്ലെങ്കിൽ പരിചയമുള്ളൊരു ഫോട്ടോഗ്രാഫറിൻ്റെ കീഴിൽ പഠിക്കുകയോ ഒക്കെ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സ്വിച്ച് കടന്ന് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പോകാനായിട്ട് പോളിടെക്നിക്കിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ഒരു സ്വിച്ച് എങ്ങനെ സംഭവിച്ചത്?
5: ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ടൈമിലൊക്കെ ആ ഒരു ടൈമിൽ മൊബൈൽസ് വന്നു തുടങ്ങിയിട്ടുള്ളൂ. നല്ല പടങ്ങൾ എടുക്കണമെങ്കിൽ എക്സ്പെൻസ് ആയിട്ടുള്ള മൊബൈൽസ് യൂസ് ചെയ്യേണ്ട സമയം. അപ്പം സ്വാഭാവികമായി ഉള്ള ഫോണിൽ കോളേജിലെ പ്രോഗ്രാംസ് ഒക്കെ കവർ ചെയ്യുക. അങ്ങനെയൊക്കെ ആണ് ഈ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള സ്കില്ല് ഉണ്ട് എന്ന് ലെറ്റിൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞ് പോരുമ്പോൾ എന്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ അഡ്മിനിൽ HR അഡ്മിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോബും എനിക്ക് സെറ്റല്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്റെ മദർ തന്നെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി എന്തുകൊണ്ട് ചൂസ് ചെയ്തുകൂടാ എന്നൊരു അഭിപ്രായത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പൂനെയിൽ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫോട്ടോഗ്രാഫി പൂനെയിലുണ്ട്, ഊട്ടിയിലുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്,
4: പഠിക്കാനും
5: എക്സ്പെൻസീവ് ആണ്, ഈ പറഞ്ഞ പോലെ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നതിനും എക്സ്പെൻസീവ് ആണ്. നമ്മുടെ എല്ലാ തൊഴിൽ മേഖലകൾക്കും അതായത് മീൻസ് ഫണ്ട് നമ്മൾ റൈസ് ചെയ്ത് യൂസ് ചെയ്താലേ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫണ്ടിങ് എന്നുള്ള സാധനം കുറച്ച് റിസ്ക് ആണ് ഫോട്ടോഗ്രാഫിയിൽ. കാരണം ഒരു നല്ല ക്യാമറ വാങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വരുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ക്യാമറ യൂസ് ചെയ്ത് അവർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഞാനും അതുപോലെ തന്നെയായിരുന്നു. തുടക്കം ബേസിക് ക്യാമറയിൽ നിന്നും ഇപ്പോൾ പ്രൊഫഷണൽ ക്യാമറയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സാധാരണ എൻ്റെ ലൈഫിലേക്ക് ഞാൻ പിന്നോട്ട് ചിന്തിക്കും. മൊബൈൽ ക്യാമറയിൽ നിന്നും പ്രൊഫഷണൽ ക്യാമറയിലേക്ക് എത്തി.
4: ഒരു എൻട്രി ബാരിയർ ആണല്ലോ ക്യാമറ എന്ന് പറയുന്നത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. അപ്പോ ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഫോൺ
6: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. ഒരു തണുത്ത കൊച്ചു വെളുപ്പാൻ കാലം. തൻ്റെ വീട്ടിലെ ഫോൺ ശബ്ദം കേട്ടാണ് ബിച്ചു തിരുമല കണ്ണു തുറക്കുന്നത്. അങ്ങേത്തലയ്ക്കൽ ഐ വി ശശി. ശശിക്ക് MD ഒരു തിരക്കഥ കിട്ടിയിട്ടുണ്ടത്രേ. അതിലേക്ക് ഗാനങ്ങൾ ഒരുക്കണം. പാട്ടിന് ഈരടികൾ എഴുതാൻ കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിലെത്തിയ ബിച്ചുവിനെ സംഗീത സംവിധായകൻ ശ്യാമും ഐ വി ശശിയും ചേർന്ന് വരവേൽക്കുന്നു. ശശി പറഞ്ഞു തുടങ്ങുന്നു. ചിത്രത്തിൻ്റെ പേര് അനുബന്ധം. ഈ ചലച്ചിത്രത്തിലെ MD ഭാഷയുടെ ശക്തി, തിരക്കഥയുടെ കരുത്തുമൊക്കെ അതിതീവ്രമാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ ഗംഭീരമാവണം. എന്നിട്ട് ഗാനസന്ദർഭം വിവരിക്കുന്നു ശശി. മോഹൻലാലിൻ്റെ 5 വയസ്സുകാരൻ മകന് സ്കൂളിൽ മറ്റു കുട്ടികളുമായി കളിക്കവേ അപകടത്തിൽ മരിക്കുന്നു. അതേ പ്രായമുള്ള മറ്റൊരു കുട്ടി അറിയാതെ സ്കൂൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കയറിയാണ് കുട്ടി മരിക്കുന്നത്. മകന്റെ മരണം മൂലമുള്ള കൊടിയ ദുഃഖം മറക്കാൻ മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞാശ്വസിക്കുന്ന ഒരു രംഗമുണ്ട്.
3: മറ്റൊരു നിലയ്ക്ക് കാണാൻ ശ്രമിക്കുകയാണ് ഞാൻ. ജയക്കൂട്ടം പോയി, പക്ഷെ എന്റെ 60-ാം കാലത്തും മനസ്സിൽ 5 വയസ്സുള്ള ജയക്കൂട്ടം കളിച്ചു നടക്കും. അവന് യുവത്വമില്ല, ജീവിത ക്ലേശമില്ല, വാർദ്ധക്യമില്ല, ഒരർത്ഥത്തിൽ മരണമില്ല. എന്തോ 5 വയസ്സ്.
2: തേങ്ങി വിങ്ങിക്കരയുന്ന മോഹൻലാലിനെ കണ്ട് ആ പടമിറങ്ങി 40 വർഷങ്ങൾക്കിപ്പുറവും തൊണ്ടയിൽ ഇടർച്ചയുടെ വേദനയോടെയും പുകഞ്ഞു നീറുന്ന കണ്ണുകളെ തണുപ്പിക്കാൻ നോക്കുന്ന കണ്ണീരോടെയും ഇരുന്ന പ്രേക്ഷകരുണ്ട്. തൻ്റെ കയ്യബദ്ധത്താലാണ് കുട്ടി മരിച്ചതെന്ന കുറ്റബോധത്താൽ പിടയുന്ന ഹരിമോൻ എന്ന കുട്ടിയെ ആ കുറ്റബോധത്തിൽ നിന്നും വിടുവിക്കാൻ മമ്മൂട്ടിയുടെ കഥാപാത്രം അവനോട് പറയുന്നു.
4: നോക്കൂ, ഹരിയെ പോലെ മെടുക്കാൻ കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി മാസ്റ്റർ പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. പാവം, ജയക്കുട്ടി മരിച്ചു അല്ലേ. അപകടം പറ്റിയാൽ പലരും മരിക്കും. ചിലർ കുറെ വയസ്സായി മരിക്കും, ചിലർ നേരത്തെ. ജയക്കുട്ടനാണ് വയനിൽ കയറി കളിച്ചിരുന്നെങ്കിലോ, ചിലപ്പോൾ ഹരി മരിക്കും. അത് വിചാരിച്ച് വിഷമിക്കരുത്. ഹരി സ്കൂളിൽ പോണം. ടീച്ചർമാരോ കുട്ടികളോ ചോദിച്ചാൽ പറയണം, സോറി, ഒരു അബദ്ധം പറ്റിയതാണ്, സോറി എന്ന്. എന്നിട്ട് മനസ്സിലൊരു പ്രാർത്ഥന പോലെ ജപിക്കണം. ആർക്കായാലും അബദ്ധം പറ്റും, വലിയവർക്ക് കൂടി ഇനി പറ്റരുതേ എന്ന് ജപിക്കണം.
2: ഈ രംഗത്തിന്റെ വികാര തീവ്രത ഒട്ടും ചോർന്നു പോകാതെ ബിച്ചു തിരുമല ഈരടികൾ ഒരുക്കി. അതിൽ കണ്ണുനീരിന്റെ ഈണം ചേർത്തു വെച്ചു ശ്യാം. ഭാവതീവ്രമായി ഗാനഗന്ധർവൻ യേശുദാസ് അത് പാടിവെച്ചപ്പോൾ അത് എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറി. നമുക്ക് കേൾക്കാം. കണ്ണാന്തലിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോരയിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, ഒരു സായം കാലം, ചെന്നൈയിൽ ഗായിക മാധുരിയമ്മയുടെ വീടിന്റെ ഉമ്മറത്ത മിനുമിനു പറന്ന നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പാടുകയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധുരി ഗാനങ്ങളിൽ ഒന്ന്. ചൂരൽ കസേരയിലിരുന്ന് മാധുരിയമ്മയും പങ്കുചേരുന്നു ആലാപനത്തിൽ. പാട്ടിന്റെ വരികൾ മറന്നുപോയിരിക്കുന്നു അവർ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്തതല്ലേ, എങ്കിലും ഈണം മനസ്സിലുണ്ട്. വരികൾ ഓർത്തെടുക്കാൻ ജയചന്ദ്രന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ മനോഹരമായ ഒരു യുഗ്മഗാനമായി മാറുന്നു അത്. ഭാവഗായകനും ഭാവഗായികയും ചേർന്നുള്ള ഒരപൂർവ ജുഗൽബന്ധി. ദേവരാജൻ മാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നായിരുന്നു തൊട്ടേനെ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ചെയ്ത പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവ ഏതെന്ന ചോദ്യത്തിന് ഒരിക്കൽ മാസ്റ്റർ നൽകിയ മറുപടി ഇങ്ങനെ. പ്രയാസമാണ് പറയാൻ. സ്വന്തം മക്കളിൽ ആരോടാണ് ഇഷ്ടക്കൂടുതലെന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അവരിൽ ചിലർക്കൊക്കെ എന്തെങ്കിലും പോരായ്മകളും വൈകല്യങ്ങളും കണ്ടേക്കാം. പക്ഷേ അതൊന്നും അവരെ വെറുക്കാനോ മാറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളല്ല. എല്ലാ മക്കളും എനിക്കൊരുപോലെ, ദേവരാജൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണത ഏതാണ്ടൊക്കെ കൈവരിച്ച പാട്ടുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ പറയാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ എന്ന ഗാനം ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയത്. ഗാനങ്ങളുടെ ദേവശില്പി വയലാർ രചിച്ച് 1975 റിലീസായ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ആ ഭാവസാന്ദ്രമായ ഗാനം നമുക്ക് കേൾക്കാം. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേ.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: നമുക്ക് തിരിച്ചു വരാം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കവിതയിൽ നിന്ന് മനോഹരമായ ഒരു പാട്ടിലേക്ക് എത്ര ദൂരം! വെറുമൊരു ഫോൺ കോളിൻ്റെ ദൂരം എന്ന് പറയും കവി കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിഷാദഗാനങ്ങളിൽ ഒന്ന് പിറന്നത് ഫോണിലാണ്. ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ പുലരിത്തൂ മഞ്ഞ തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു. പാട്ടുടനുണ്ടാക്കണമെന്ന് പടത്തിൻ്റെ സംവിധായകൻ ഭരത് ഗോപി വിളിച്ചു പറയുന്നു. പിറ്റേന്ന് റെക്കോർഡിംഗാണ്. സംഗീത സംവിധായകൻ ദേവരാജൻ മാഷാണെങ്കിൽ ദൂരെയും. സിറ്റുവേഷൻ ചോദിച്ചു മനസ്സിലാക്കി വരികളെഴുതി മാഷ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുന്നു ഞാൻ. വേറെ വഴിയില്ലല്ലോ. കാവാലത്തിൻ്റെ വാക്കുകൾ പല്ലവി മുഴുവൻ കേട്ട ശേഷം ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, ഇത് പോരാ, ഇനി പണിക്കരുടെ താളത്തിൽ ഒന്ന് മൂളി കേൾപ്പിച്ചേ. എല്ലാ ഗാനരചയിതാക്കൾക്കും ആ സ്വാതന്ത്ര്യം അനുവദിക്കാറില്ല മാസ്റ്റർ. കാവാലത്തോടുള്ള പ്രത്യേക പരിഗണന വെച്ച് ചെയ്തതാണ്. സാധാരണ പാട്ടെഴുത്തുകാരുടെ രീതിയല്ല കാവാലത്തിൻ്റേത്, മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു. ഒരു പ്രത്യേക താളത്തിലാണ് എഴുതുക. ചിലപ്പോൾ ആദ്യത്തെ വരി തീരെ ചെറുതും രണ്ടാമത്തെ വരി ദീർഘവുമായിരിക്കും. നേരെ മറിച്ചും സംഭവിക്കാം. പരമ്പരാഗത രീതിയിലുള്ള ചിട്ടപ്പെടുത്തലിന് എളുപ്പം വഴങ്ങണമെന്നുമില്ല അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ താളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായി. ഉള്ളിലെ താളത്തിൽ വരികൾ കാവാലം മൂളിക്കൊടുത്തപ്പോൾ നിശബ്ദനായി കേട്ടിരുന്നു ദേവരാജൻ. ഫോൺ വെച്ച് 15 മിനിറ്റിനകം അദ്ദേഹം തിരിച്ചു വിളിച്ചു. അപ്പോൾ ചിട്ടപ്പെടുത്തിയ പല്ലവി എന്നെ പാടി കേൾപ്പിക്കാൻ അത്ഭുതം തോന്നി. ചാരുകേശിയുടെ സ്പർശമുള്ള ആ ഈണത്തിൽ സിനിമയുടെ ആശയം മുഴുവൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ദുരന്ത ഛായയും അതിനുമപ്പുറം ആ വരികൾക്ക് മറ്റൊരീണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലുമാകാത്ത വിധം. ബാക്കിയുള്ള വരികളും ഫോണിൽ തന്നെ മാസ്റ്ററെ കേൾപ്പിച്ചു കാവാലം. 1 മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യേണ്ട പാട്ട് തയ്യാർ. ഗാനഗന്ധർവൻ യേശുദാസ് ഹൃദയസ്പർശിയായി ആത്മാവ് പകർന്നു നൽകി ആ ഗാനത്തിന്. ഭാരം താങ്ങാൻ അരുതാതെ വീണുടയുന്ന നീർമണിയുടെ ഹൃദയവേദന മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ആലാപനം നമുക്ക് ആസ്വദിക്കാം. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സുന്ദരി, നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരിലെ ചൂടി. കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നടി ശോഭയുടെ മുഖമാണ്. 4.5 പതിറ്റാണ്ട് മുൻപ്, 18 വയസ്സ് പോലും തികയും മുൻപ്, ഒരു മെയ് ദിനത്തിൽ മരണതീരത്തേക്ക് സ്വയം നടന്നെടുത്ത ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ നായികയെ, ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാഷിനും ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പാട്ട്. ആകാശവാണിക്ക് വേണ്ടി MD രാജേന്ദ്രൻ എഴുതിയ ലളിതഗാനമായിരുന്നു ആ പാട്ട്. സംഗീതം നൽകി പാടിയത് PK കേശവൻ നമ്പൂതിരി.

ശാലിനിയിലെ കഥാസന്ദർഭം സംവിധായകൻ മോഹൻ വിവരിച്ചു കേട്ടപ്പോൾ മുൻപെഴുതിയ വരികൾ ഇവിടെ യോജിക്കുമല്ലോ എന്ന് തോന്നി MDRന്. നിൻ തുമ്പു കെട്ടിക്കിട്ട ചുരുൾമുടിയിൽ എന്നായിരുന്നു ലളിതഗാനത്തിൻ്റെ തുടക്കം. കമ്പോസിംഗ് സമയത്ത് സുന്ദരി എന്ന അഭിസംബോധന കൂട്ടിച്ചേർത്തത് ദേവരാജൻ മാഷാണ്. കവി ഓർക്കുന്നു, ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നാട്ടുകാർ അറിയേണ്ടേ എന്നായിരുന്നു മാഷിൻ്റെ ചോദ്യം. MD രാജേന്ദ്രൻ ആ പാട്ട് പിറന്ന സന്ദർഭം ഓർത്തെടുക്കുന്നു. സാധാരണ മാഷ് പാട്ട് ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കില്ല, ഗൗരവത്തിലായിരിക്കും വായന. ഒരു സരസീരുഹ സൗപർണികയിൽ ഒഴുകി എന്ന വരി എത്തിയപ്പോൾ അദ്ദേഹം മുഖമുയർത്തി എന്നെ ഒന്ന് നോക്കി അമർത്തി മൂളി. കൊള്ളാം എന്ന ധ്വനിയുണ്ടായിരുന്നു ആ മൂളലിൽ. അവാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഒരു വാക്കുപോലും മാറ്റാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം. AVMC തിയേറ്ററിൽ നടന്ന റെക്കോർഡിങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല MDRന്. അതിനു മുൻപേ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പാടിക്കഴിഞ്ഞ ശേഷം ദാസേട്ടൻ വലിയ സന്തോഷത്തിലാണ് സ്റ്റുഡിയോ വിട്ടതെന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ശോഭ ഇന്നില്ല, ശാലിനിയും. പക്ഷേ നമുക്കൊപ്പമുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത ഓർമ്മകളായി ഈ ഗാനം. നമുക്ക് കേൾക്കാം. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

ഇന്നത്തെ ഗാനമന്ദാരം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12-നും ബുധൻ രാത്രി 8-നും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: ആയിരത്തി തൊള്ളായിരത്തി 1997 പുറത്തിറങ്ങിയ ജയരാജ് സംവിധാനം നിർവഹിച്ച നടൻ സുരേഷ് ഗോപിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന നാടകത്തെ അവലംബിച്ച് പുറത്തിറങ്ങിയ ചിത്രമായ കളിയാട്ടമാണ് ഇന്നത്തെ അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തെയ്യം പശ്ചാത്തലമായാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം, 4 കേരള സർക്കാർ അവാർഡുകൾ, ഫിലിംഫെയർ, ഫിലിം ക്രിറ്റിക്സ് തുടങ്ങി മറ്റനേകം പുരസ്കാരങ്ങൾ ഈ ചിത്രത്തെ തേടിയെത്തിയിരുന്നു. മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു കളിയാട്ടം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. തെയ്യം കലാകാരനായ കണ്ണൻ പെരുമലയന്റെയും തമ്പുരാന്റെ മകളായ താമരയും ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയാണിത്. കണ്ണൻ പെരുമലയനായി സുരേഷ് ഗോപിയും ഇയാഗോ എന്ന കഥാപാത്രത്തിന് തുല്യമായ പനിയൻ എന്ന വേഷം ലാലും, ഒഥല്ലോയിൽ ഡെസ്റ്റിമോണയായി അവതരിച്ച കഥാപാത്രത്തെ താമര എന്ന പേരിൽ മഞ്ജു വാര്യരും, കാന്തൻ എന്ന കഥാപാത്രത്തെ ബിജു മേനോനും ഒപ്പം ബിന്ദു പണിക്കറും അഭിനയിച്ച് അനശ്വരമാക്കിയ ചിത്രമാണ് കളിയാട്ടം. ഇനി കഥയിലേക്ക് വരാം. കണ്ണൻ പെരുമലയനോട് പ്രണയം തോന്നുന്ന താമര അച്ഛനറിയാതെ തന്റെ തറവാട് വിട്ടിറങ്ങുന്നു. ഈ വിവരം തമ്പുരാനെ അറിയിക്കുന്നത് തെയ്യക്കോലം കെട്ടണം എന്നാഗ്രഹിച്ച് നടക്കുന്ന പനിയനാണ്. ഒപ്പം താമരയെ സ്വന്തമാക്കണമെന്നാഗ്രഹിച്ച് നടക്കുന്ന ഉണ്ണിത്തമ്പ്രാനും. താമരയ്ക്ക് തന്നോട് സ്നേഹമുണ്ടാക്കിയെടുക്കുവാൻ ഉണ്ണിത്തമ്പ്രാൻ പലപ്പോഴായി പനിയന് പണവും മറ്റും നൽകുന്നുണ്ട്. പെരുമലയന്റെ തീച്ചാമുണ്ടിക്ക് ദൃഷ്ടി തട്ടാതിരിക്കാൻ കെട്ടുന്ന വെറും കോമാളി തെയ്യമായിരുന്നു പനിയൻ. അതിലയാൾക്ക് കണ്ണൻ പെരുമലയനോട് അമർഷവുമുണ്ടായിരുന്നു. പലരും പറഞ്ഞിട്ടും തനിക്ക് ശേഷമുള്ള ആ സ്ഥാനം പെരുമലയൻ പനിയന് നൽകിയിട്ടില്ല. പകരം തന്റെ ശിഷ്യനായ കാന്തന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ പനിയനിൽ പെരുമലയനോടുള്ള വൈരാഗ്യത്തിന്റെ കാരണമായിരുന്നു. സുന്ദരിയും സ്വഭാവശുദ്ധിയുള്ളവളുമായ താമര മുഖത്താകെ വസൂരിക്കല നിറഞ്ഞ കണ്ണൻ പെരുമലയനോടൊപ്പം ഒളിച്ചോടിയത് ഉണ്ണിത്തമ്പ്രാനേക്കാൾ കൂടുതൽ പ്രകോപിപ്പിച്ചത് പനിയനെയായിരുന്നു. താൻ മനസ്സുകൊണ്ട് ശത്രുവായി കാണുന്ന ഒരാൾ തമ്പുരാന്റെ മകളോടൊപ്പം ജീവിക്കാൻ തുടങ്ങുന്നു എന്നത് പനിയന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മകൾ കണ്ണൻ പെരുമലയനോടൊപ്പം വീട് വിട്ടത് അവർ തമ്പുരാനെ അറിയിക്കുന്നു.
4: ഒരു പ്രധാന കാര്യമുണ്ട്, നിങ്ങളുടെ മോളെ താമര ഒളിച്ചോടി. പരിഞ്ഞാറ്റയിൽ ഉറങ്ങുന്ന എന്റെ മോളെ പറ്റി അവഖ്യാതി പറയുന്നു. കരുതേ, റാക്ക് കുടിച്ചാൽ നിനക്കൊന്നും സുബോധം ഉണ്ടാവില്ല.
5: മഞ്ഞത്ത് കല്ലും പുള്ളും ചവിട്ടി വന്ന് വിളിക്കണമെങ്കിൽ

0: എന്തെങ്കിലും കാര്യം എന്താന്ന് ഊഹിച്ചോ തമ്പുരാനെ?
1: നീ ഏതാ?
0: മങ്ങാത്ത ചെറിയമ്പുരാന്റെ മകനാ.
1: ഈ പരിസരത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട്? താമരേനെ നിനക്ക് തരില്ല.
2: എന്നാലും രാത്രി നേരമല്ലാത്ത നേരത്തെ ഒന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ.
1: എന്താ കാര്യം എന്ന് പറ
2: ഒന്നേ അറിയണ്ടു. താമര പെരുമലേനെ മംഗലം ചെയ്തത് നിങ്ങളെ സമ്മാനത്തോടെയാണോ? ആണെങ്കിൽ ഞങ്ങൾ തെറ്റിയാരാ. അല്ലെങ്കിൽ സഹായിക്കാമെന്ന് ഞങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടത് ശരിയായില്ല.
0: താമര വലിയ സാഹസകാറ്റി പാരമ്പര്യം തറവാടും ഇല്ലാത്തന്റെ കൂടെ ഒളിച്ചൊടിപ്പായത് വലിയ കഷ്ടായി.
2: സത്യമാണോ നീ പറഞ്ഞത്? നിങ്ങൾ വേഗം പോയി നോക്കുവാളുടെ മുറിയില്. അപ്പൊ കാണാം.
0: എന്റെ ദൈവേ,
3: തമ്പുരാനോട് ശരയെന്ന് മാലൂർക്കാവിലേക്ക് വരാൻ പറയും. ഈ ഒരു മംഗലക്കേസിൽ എനിക്ക് പരമനന്റെ കൂടെ നിൽക്കാൻ പറ്റൂ. തരം കിട്ടിയാ ഞാൻ അവനെ പിന്നെയും നോക്കിയേക്കും.
4: വിഷയം നാട്ടിലെ വാഴുന്നൂരുടെ അടുത്തെത്തുന്നു. വാഴുന്നൂർ താമരയും അവളുടെ പിതാവിനെയും പെരുമലേനെയും വിളിപ്പിച്ച് വിവരങ്ങൾ ആരായുന്നു. വാഴുന്നൂർക്ക് പ്രിയങ്കരനായ പെരുമലേനോടൊപ്പം താമരയെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. പിതാവ് ദുഃഖത്തോടെയാണെങ്കിലും അവരെ യാത്രയാക്കുന്നു.
5: മയക്കുവിദ്യ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മകളെ വശീകരിച്ചിട്ടില്ല.
6: വെറും നാണം കുണുങ്ങിയായ എന്റെ മോള് പ്രായവും കുടുംബനിലയും മറന്ന് കണ്ടാൽ ഭയം തോന്നുന്ന ഒരുത്തനെ പ്രണയിച്ചു പോലും. കൊള്ളാം.
5: എന്റെ ആപത്തുകളിൽ മനസ്സലിവ് കാണിച്ചതുകൊണ്ട് ഞാനും അവളെ സ്നേഹിച്ചു.
7: ഈ പരിധിവരെ ഞാൻ അങ്ങയുടെ മകളാണ്. എന്നാ ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവാണ്.
6: ദൈവം രക്ഷിക്കട്ടെ. ഇനി എനിക്കൊന്നും പറയാനില്ല. പെരുമലയാ, ഓള് അച്ഛനെ വഞ്ചിച്ചോളാണ്.
4: താമര പെരുമലേനോടൊപ്പം അധിക കാലം ജീവിക്കാൻ പോകുന്നില്ല എന്നും കാഞ്ഞിരക്കുരു പോലെ അവൾ അവനെ വലിച്ചെറിയുമെന്നും പനിയൻ ഉണ്ണിത്തമ്പ്രാനോട് പറയുന്നു. അതേസമയം താമരയും പെരുമലേനും തങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷപൂർവ്വം

0: ദിനമോ.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം
1: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
3: തന്റെ ഗ്രാമത്തിൽ താമരയുമായി പെരുമലയൻ എത്തുകയും പെരുമലയന്റെ നിറമില്ലാത്ത അസ്തമയങ്ങൾക്ക് കൂടുതൽ ചാരുത താമര നൽകുകയും ചെയ്യുന്നു. താമരയെ സഹായിക്കാനും മറ്റുമായി പനിയൻ തന്റെ ഭാര്യയായ ചീർമയുമായി അവിടെ എത്തുന്നു. ഒപ്പം അന്ന് രാത്രി കാന്തനും സുഹൃത്തുക്കളും എത്തുന്നുണ്ടെന്നും അറിയിക്കുന്നു. പനിയന്റെയും താമരയെ വേളി കഴിക്കാൻ കാത്തിരുന്ന ഉണ്ണിത്തമ്പുരാന്റെ ഉള്ളിൽ മറ്റൊന്നായിരുന്നു. ശിഷ്യനായ ശാന്തനെ പെരുമലയിൽ നിന്ന് അകറ്റുക. സൗന്ദര്യവും യുവത്വവും ഒപ്പം പാടാൻ കഴിവുള്ളവനുമായ കാന്തനെ കൊണ്ട് പ്രണയിപ്പിക്കുക. പ്രായക്കൂടുതലും മുഖകാന്തിയില്ലാത്തവരുമായ പെരുമലയനെ താമര ഉപേക്ഷിക്കുമെന്ന് പനിയൻ ഉണ്ണിത്തമ്പ്രനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. അതിനായി അയാൾ ഒരു ഉപായം കണ്ടെത്തുന്നു. അന്ന് രാത്രി പെരുമലയന്റെ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കാന്തന് കള്ളു കൊടുത്ത ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അത്. അതിലയാൾ വിജയിക്കുകയും ചെയ്യുന്നു. മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കി പനിയൻ കാന്തനെ പെരുമലയനിൽ നിന്ന് അകറ്റി.

0: കല്യാണ രാത്രി പെരുമലയൻ തലമുറകളായി കൈമാറിയിരുന്ന ഒരു വെള്ളിപ്പട്ട് താമരയ്ക്ക് സ്നേഹ സമ്മാനമായി നൽകുന്നു.
1: ഈ പട്ട് നിന്നെ ഏൽപ്പിക്കുന്നു, നദി പോലെ സൂക്ഷിക്കണം. ഇതെന്റെ ജീവന തുല്യ തലമുറകളായിട്ട് കൈമാറി വന്ന ഏക ഭാഗ്യം. ഇത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ബന്ധം പോലും തകരുമെന്ന പഴമൊഴി.
0: ആ രാത്രി കാന്തനും പെരുമലയനും തമ്മിൽ പനിയനാൽ ചതിക്കപ്പെട്ട് തമ്മിൽ തെറ്റുകയും ചെയ്യുന്നു.
1: മതി, കേൾക്കണ്ട നിന്റെ ന്യായം.
2: ചെയ്തിട്ടില്ല,
1: എല്ലാം വ്യക്തമായി. നാട്ടാര് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ നിന്റെ പക്ഷത്തായിരുന്നു. ഇനി വേണ്ട, ഈ ഏകരാജ്യത്തിന് നീ കോലം കെട്ടണ്ട. ഈ കാവുകൾക്ക് അധികാരം എനിക്കാണെങ്കിൽ ഞാൻ പറയണത്, കാന്തൻ ഇനിമേലീടെ തെയ്യം കെട്ടില്ല. ഇക്ക ഒരു വാക്കേ ഉള്ളൂ, നീ ഇവിടെ തെയ്യം കെട്ടില്ല.
0: തെയ്യം കെട്ടുന്നതിൽ നിന്ന് വിലക്കുണ്ടാകുന്ന കാന്തൻ ദുഃഖിതനാവുകയും അതിന് പരിഹാരമായി പനിയൻ ഒരു ഉപായം പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു. താമരയോട് പറഞ്ഞ് തിരികെ തെയ്യം

0: കിട്ടാനുള്ള അനുമതി പെരുമലയനിൽ നിന്ന് വാങ്ങണമെന്നായിരുന്നു അത്. കാരണം താമര പറഞ്ഞാൽ പെരുമലയൻ കേൾക്കും എന്നുള്ളതുകൊണ്ടായിരുന്നു അത്. പനിയന്റെ ഉള്ളിൽ പക്ഷേ മറ്റൊരു ആശയമായിരുന്നു. നിരന്തരമായി ഒരു പക്ഷേ കാന്തൻ താമരയോട് തെയ്യക്കോലം കെട്ടാനുള്ള അവകാശം ആവശ്യപ്പെടാനെത്തുമ്പോൾ പെരുമലയന് കാന്തനോട് സംശയം തോന്നുമെന്നും ആ അവസരം വിനിയോഗിക്കാമെന്നും മുണിത്തമ്പ്രാനോട് പനിയൻ പറയുന്നു. ഒടുവിൽ മേലും കീഴും നോക്കാതെ വീട് വിട്ടിറങ്ങിയതിൽ മനം നൊന്ത് അവൾ ഉണ്ണിത്തമ്പ്രാന്റെ അടുത്തെത്തുമെന്നും പറയുന്നു.
1: ഒരുപാട് കാര്യങ്ങള് ഞാൻ മനസ്സിൽ കണ്ടായിരുന്നു. കാന്തനും പെരുമലനും തമ്മിൽ തെറ്റി. ഇനി കാന്തൻ താമരയുടെ പിന്നാലെ കൂടും, വിലക്ക് മാറ്റണമെന്നും പറഞ്ഞു. ഓള് പറയുമ്പോ പെരുമലന് സംശയം കൂടും. വികൃതമുഖവും കറുത്ത പെരുമാറ്റം അധികമാകുമ്പോ ഓള് പെരുമലനെ വെറുക്കും. കോലത്തുനിന്ന് മേലും കീഴും നോക്കാണ്ട് പോകുന്നതിൽ മനന്നും ഓള് താമര ഉണ്ണിത്തമ്പ്രാന്റെ അടുത്ത് തിരിച്ചെത്തണം.
0: ഇതിനിടയിൽ തന്റെ തെയ്യത്തിന്റെ വിലക്ക് മാറ്റാനായി താമരയോട് സംസാരിക്കാൻ കാന്തൻ എത്തുകയും താമര പറഞ്ഞാൽ പെരുമലയൻ വിലക്ക് മാറ്റുമെന്നും കാന്തൻ പറയുന്നു.
2: പലർക്കും മധ്യസ്ഥയാ കണ്ണൻ പെരുമലയന്റെ ഭാര്യ.
3: ആർക്കു വേണ്ടിയാണാവോ?
2: കാന്തന് അയാൾക്ക് അബദ്ധം പറ്റിയതാ. ആ മുഖം കണ്ടാൽ അറിയാം തട്ടിപ്പൊന്നും അല്ലാന്ന്.
3: ആദ്യം കൂടെ നിർത്തട്ടെ.
2: നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയ കാലത്ത് ഏട്ടനെ പറ്റി എനിക്ക് മോശം അഭിപ്രായം ഉണ്ടായപ്പോ അത് തിരുത്തും ഏട്ടന് വേണ്ടി വാദിക്കുകയും ചെയ്ത ആളല്ലേ കാന്തൻ. എനിക്ക് വിഷമമുണ്ട് കാന്തന്റെ കാര്യത്തില്.
0: എന്നാൽ ഈ സന്ദർഭമൊക്കെ പനിയൻ അതിവിദഗ്ധമായി മുതലെടുക്കുന്നുണ്ടായിരുന്നു. തന്റെ വിലക്ക് നീക്കാനായി മധ്യസ്ഥതയ്ക്ക് താമരയെ സമീപിക്കുന്ന കാന്തനെ കുറിച്ച് പനിയൻ പെരുമലയനിൽ സംശയത്തിന്റെ വിത്തുകൾ പാവുകയും ചെയ്യുന്നു.
1: നമ്മളെ താമരക്കുട്ടിക്ക് കാന്തനെ നേരത്തെ അറിയായിരുന്ന
3: ഞങ്ങളുടെ ബന്ധത്തിന് സർവ്വസഹായം ചെയ്തിരുന്ന കാന്തന് ഓനില്ലായിരുന്നെങ്കിൽ ഞാനും താമരയും തമ്മിലുള്ള ബന്ധം എവിടെ എത്തുമായിരുന്നു നിശ്ചയമില്ല. എന്താ പനിയാ?
1: ഏ ഒന്നുമില്ല ഒന്നുമില്ലന്നേ. ഞാൻ വെറുതെ അങ്ങനെ വരാൻ വഴിയില്ല.
3: അതല്ല എന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നുള്ളത് തീർച്ച. കാര്യം പറയ പനിയാ, തെളിവൊന്നും വേണ്ട.
1: എന്നാലും പെരുമലന്റെ മുഖത്ത് നോക്കി ഞാനത്.
3: കാന്തനെ കുറിച്ചാണോ? ഓനെ കുറിച്ച് എനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ?
1: സംശയം ഉണ്ടാന്ന് ചോദിച്ചാ
3: എന്ത് നരകമായാലും ഉള്ളിലുള്ള തുറന്നുവിട്.
1: നിങ്ങൾക്കറിയാലോ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന്.
3: ഞാൻ അങ്ങനെ വിശ്വസിക്കണം, പക്ഷെ സുബോധത്തോടെ അവൻ എന്നെ ചതിക്കാൻ കഴിയോ?
1: ഇല്ല, ഒരു തെളിവ് കിട്ടുന്നവരെ അങ്ങനെ എന്നെ വിശ്വസിക്കണം.
3: നീ ഒരു നല്ല ചങ്ങാതിയാണെങ്കിൽ എന്നോടെല്ലാം തുറന്നു പറയും, എന്നെ ചതിക്കാൻ സമ്മതിക്കൂല.
1: സമ്മതിക്കൂല, പക്ഷേങ്കിൽ മറ്റൊരു ചങ്ങാതി ഒറ്റുകൊടുക്കാനും വയ്യല്ലോ. അതല്ലേ സങ്കടം.
3: അപ്പൊ ചതി നടക്കണുണ്ട്. ഇനി നീ ഒളിക്കണത് തെറ്റ്.
1: നിങ്ങളുടെ പെണ്ണ് ഇതുപോലെ അല്ല, നിങ്ങളുടെ താമരത്തെ കാര്യമല്ല പറഞ്ഞത്. ആ ചതി അറിഞ്ഞ പുരുഷൻ ഓളെ വെറുക്കെ ഉപേക്ഷിക്കുകയും ചെയ്ത പ്രശ്നം തീർന്ന്. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ഓളെ സ്നേഹിക്കുകയും ഒപ്പം സംശയിക്കുകയും ചെയ്ത ഓന്റെ നെഞ്ചു പിന്നെ നരക.
0: താമരയെ അതിരറ്റ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പെരുമലയൻ പക്ഷേ പനിയന്റെ വാക്കുകൾക്ക് ആദ്യം വില കൊടുത്തതേയില്ല.
3: സംശയിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണത്തക്ക തെളിവ് വേണം.
1: സന്തോഷമായി. എനിക്ക് പെരുമലയോടുള്ള സ്നേഹവും കടപ്പാടും ആത്മാർത്ഥമായി കാണിക്കാൻ പറ്റിയത് ഇപ്പോഴാ. തെളിവിനെ പറ്റിയൊന്നും ഞാനിപ്പോ പറയണില്ല. നിങ്ങള് നിങ്ങളുടെ ഭാര്യനെ സൂക്ഷിക്കണം. ഓള് കാന്തനായിട്ട് എങ്ങനെ പെരുമാറണം ശ്രദ്ധിക്കണം. സൂക്ഷിച്ചാ മതി, സംശയിക്കരുത്. മാലൂർക്കാവിൽ വാഴുന്നവരുടെ മുന്നിൽ വെച്ച് താമരക്കുട്ടിയുടെ അച്ഛൻ രാഗീത് ഓർക്കണുണ്ടോ? ഓള് സ്വന്തം അച്ഛനെ വഞ്ചിച്ചോളാം, നിന്നെയും വഞ്ചിക്കാനിടേണ്ടെന്ന്.
0: ഒരുപാട് നല്ല തമ്പ്രാക്കന്മാരുടെ ആലോചനകൾ തള്ളിക്കളഞ്ഞാണ് അവൾ പെരുമലയനോടൊപ്പം വന്നതെന്നും ആ തമ്പ്രാക്കന്മാരുമായി പെരുമലയന്റെ സൗന്ദര്യം അവൾ താരതമ്യം ചെയ്യുമെന്നും പയ്യൻ പറയുന്നു.
1: കാന്തന്റെ വിലക്ക് നീക്കി തിരിച്ചെടുക്കണം നല്ലതാണ്, ഓം എടുക്കലാണ്. എന്നാലും കുറച്ചുകാലം കൂടി തിരിച്ചെടുക്കാണ്ടിരുന്ന താമരക്കുട്ടിയുടെ അടുത്ത് മാത്രമാണ് ശുപാർശ എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പെണ്ണ് കാന്തിനു വേണ്ടി പിടിവാശി പിടിക്കണുണ്ടോന്നും കാണാം. പറ്റിന്ന് പലതും അനുമാനിക്കാം. തൽക്കാലം എന്റെ സംശയമാണെന്ന് കരുതിയാൽ മതി.
0: തെയ്യമാടി തിരികെ വീട്ടിലെത്തുന്ന പെരുമലയൻ തീർത്തും അസ്വസ്ഥനായിരുന്നു. സംശയത്തിന്റെ വേരുകൾ അത്രയേറെ ആഴത്തിൽ പെരുമലയനിൽ വേരൂടിയിരുന്നു. കാര്യങ്ങളറിയാത്ത താമരയാകട്ടെ പെരുമലയനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അയാൾ അവളോട് തന്റെ മുഖം എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് ആ മുഖത്ത് ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല എന്നും കാണുമ്പോൾ കാണുമ്പോൾ ഭംഗി കൂടുന്ന മുഖമാണിതെന്നും അവൾ പറയുന്നുണ്ട്. കാരണം താമര അത്രയേറെ പരിശുദ്ധിയുള്ളവളും സ്നേഹം നിറഞ്ഞവളുമായിരുന്നു. ഇതിനിടെ പനിയൻ മറ്റൊരു കുബുദ്ധി ചിന്തിക്കുന്നു. താമരയ്ക്ക് പെരുമലയൻ അമൂല്യ സമ്മാനമായി നൽകിയ വെള്ളിപ്പട്ട് പെരുമലയനും താമരയും അറിയാതെ എടുത്തു തരാൻ അയാൾ ഭാര്യ ചീർമയോട് ആവശ്യപ്പെടുന്നു. അതിന് പനിയൻ ഒരു കാരണവും പറയുന്നുണ്ട്. കണ്ണൻ പെരുമലയന്റെ ഓരോ തലമുറയും മുന്നോട്ടു പോകുന്നത് കൈമാറി വരുന്ന പട്ടിന്റെ സുഹൃതം കൊണ്ടാണെന്നും അത്തരം ഒരു സുഹൃതം കുട്ടികളില്ലാത്ത നമുക്കും വേണ്ടേയെന്നും പനിയൻ ഭാര്യയോട് ചോദിക്കുന്നു. ആ പട്ടുസാരി കൈവന്നാൽ ഭാഗ്യമാണെന്നും ഒരു ദിവസത്തേക്ക് അത് കൈക്കലാക്കി തരണമെന്നും പനിയൻ ഭാര്യയോട് ആവശ്യപ്പെടുന്നു.
1: ഈ കോമാളിക്കോലത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണ്ടേ? ഒരു തോണെങ്കിലും ഒരൊറ്റക്കോലം തീച്ചാമുട്ടി എനിക്കും കെട്ടണ്ടേ? വാഴുന്നവരുടെ കയ്യിൽ നിന്ന് പട്ടും പളയും വാങ്ങണമെന്ന് ഒരു മലേനും മോഹം ഉണ്ടാവില്ലേ? നീ മോഹിക്കണല്ലേ ഇതൊക്കെ? ഇപ്പൊ നീ വിചാരിച്ച ഒക്കെ നടക്കും. താമരേനെ മയക്കി ആ പട്ടെടുക്കാൻ നിനക്ക്

0: ഇത്രേ കഴിയൂ, സ്വന്തമായിട്ട് വേണ്ട, ഒരു ദിവസത്തേക്ക് മതി, ഒരൊറ്റ ദിവസത്തേക്ക്.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: പനിയന്റെ ഭാര്യ ചീർമ പെരുമലയൻ സമ്മാനിച്ച ആ പട്ട് മോഷ്ടിച്ചെടുത്ത് പനിയന് നൽകുന്നു. ഇതേസമയം പെരുമലയനാകട്ടെ സംശയത്തിന്റെ തീജ്വാലയിൽപ്പെട്ട് ഉരുകുകയായിരുന്നു. അയാളുടെ സ്വപ്നങ്ങളിൽ കാന്തൻ താമരയോടൊപ്പം ശയിക്കുന്നതുവരെ ദർശിക്കുന്നു. അതേസമയം തന്നെ ഭാര്യയെ സംശയിച്ചതിലുള്ള കുറ്റബോധവും പെരുമലയനിൽ ഉണ്ടാകുന്നു. അയാൾ ദുർബലനാകുന്നു.
0: അണിഞ്ഞൊരുങ്ങിയ കോലങ്ങളെ, തീയിലിറങ്ങിയ തെയ്യങ്ങളെ, പട്ടും വളയും തന്ന നിങ്ങളോട് ഞാൻ യാത്ര പറയാം. ആവേശം തന്ന ചെണ്ടമേളങ്ങളെ, നെഞ്ചിൽ ദൈവങ്ങളെ കയറ്റി ഇറക്കിയ കുഴൽ വിളികളെ, നിങ്ങളിൽ നിന്ന് ഞാൻ വേർപെട്ടു പോവുകയാണ്. ഈ പെരുമലേന്റെ വിരൽ തുമ്പിൽ ഇനി ദൈവങ്ങൾ വാടില്ല. എന്റെ പെണ്ണ് പിഴച്ചോളാണെന്ന് നീ തെളിയിക്കണം. ജീവിക്കുന്ന തെളിവ് വേണം എനിക്ക്, അല്ലെങ്കിൽ ദൈവങ്ങൾ സാക്ഷിയായി ഞാൻ പറയാ, എന്നാ ഞാൻ കൊല്ലും.
2: ഇതേസമയം തെയ്യം കെട്ടാനുള്ള വിലക്ക് നേരിടുന്ന കാന്തനാകട്ടെ മദ്യപാനത്തിൽ മുഴുകുന്നു. തന്റെ വിഷമം അവൻ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട്. അവൾ അയാളെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. കുടിച്ച് ബോധം നശിച്ചു കിടക്കുന്ന കാന്തന്റെ അടുക്കൽ പനിയനെത്തുകയും ഭാര്യ ചീർമ മോഷ്ടിച്ചു നൽകിയ താമരയ്ക്ക് പെരുമലയൻ സമ്മാനിച്ച ചുവന്ന വെള്ളിപ്പട്ട് ബോധമില്ലാതെ കിടക്കുന്ന കാന്തനുമേൽ ചുറ്റുകയും ചെയ്യുന്നു. ഇതേസമയം പട്ട് മോഷണം പോയ കാര്യം താമരയും അറിയുന്നു. പെരുങ്കാളിയാട്ടത്തിന് വാഴുന്നൂർ പെരുമലയനെ ചുമതലപ്പെടുത്തുന്നു. അവിടെയും പനിയൻ പെരുമലയന്റെ മനസ്സ് അസ്വസ്ഥമാക്കുന്നുണ്ട്. തീക്കനൽ കൊണ്ട് മേലേരിയിൽ പങ്കെടുക്കുന്ന ഒറ്റക്കോലം കിട്ടുന്ന കോലക്കാരന്റെ മനസ്സ് ശുദ്ധമാകണം എന്ന തത്വം നിലനിൽക്കുമ്പോൾ തന്നെ കുതന്ത്രങ്ങളിൽപ്പെട്ട് പെരുമലയൻ വട്ട

0: പെരുങ്കാളിയാട്ടം ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് പെരുമലയനും താമരയും കൂടി എത്തുന്നു. അവിടെ വെച്ച് താമര കാന്തനുമായി സംസാരിക്കുന്നത് പനിയൻ പെരുമലയന് കാട്ടിക്കൊടുക്കുന്നു.
1: ഞാൻ താമരന്റെ കണ്ണ് ശ്രദ്ധിച്ചായിരുന്നു. ഇതൊക്കെ നോക്ക്, നിങ്ങൾക്ക് അവിടെ നേരം ഓളുടെ സ്ഥലത്ത് മുഴുവൻ മറ്റെവിടേക്കായിരുന്നു. കണ്ണങ്ങനെ പരതല്ലേ, ഇതാ നോക്ക്. നിനക്ക് തെളിവ് വേണല്ലേ, തരണ്ട്. ഇവിടെ വെച്ച് പെരുങ്കളിയാട്ടം തീരുന്നതിന് മുമ്പ് തന്നെ ഒന്നാലോചിക്കണം. ഒരു പിഴച്ച പെണ്ണിന്റെ അടുത്തുനിന്ന് നിങ്ങളെ രക്ഷിക്കണമെന്നല്ല എന്റെ ജീവിതോദ്ദേശം.
0: കാന്തനാകട്ടെ തെയ്യം കെട്ടാനാകാത്തതിന്റെ ദുഃഖത്താൽ പെരുങ്കാളിയാട്ടം നടക്കുന്നിടത്തൊക്കെ അലയുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ആ ചുവന്ന പട്ടുമുണ്ടായിരുന്നു. അതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ പനിയൻ ചോദിക്കുന്നു.
1: എന്റെ
2: ഭാഗ്യത്തിന് ഈ പട്ട് കിട്ടിയത്.
1: നല്ല ചന്തം.
2: എങ്ങനെയാന്നോ എവിടുന്ന് വന്നു അറിയില്ല. ഉറക്കുണരുമ്പോ അരയിലുണ്ട് ഈ പട്ട്. കളിയല്ല പനിയാ, സ്വപ്നം പോലെ എനിക്ക് തോന്നണേ. ഏതായാലും പട്ട് കൈ വന്നോടെ മനസ്സിനൊരു തെളിച്ചുണ്ട്.
0: ഈ വിവരങ്ങൾ പനിയൻ പെരുമലയനോട് പറയുന്നു.
1: പെരുമലയുടെ കയ്യിലൊരു ചുവന്ന വെള്ളിപ്പെട്ടുണ്ടായിരുന്ന.
2: ഉണ്ടായിരുന്നോന്നല്ല, ഉണ്ട്.
1: ഓഹോ, അങ്ങനെയാണോ? എന്നാലേ ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു വേണം പറയാൻ.
2: എന്താ നീ പറയണേ?
1: ഞാൻ പറയണത് ശാന്തനായി കേൾക്കണം. അത് പെരുമലയൻ വാക്ക് കാരണം.
2: നീ പറയേ.
1: ആ വെള്ളിപ്പെട്ട് കാന്തന്റെ അടുത്തുണ്ട്. ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടാ.
0: എന്നിട്ടും പെരുമലയൻ താമരയെ അവിശ്വസിക്കുവാൻ തയ്യാറായിരുന്നില്ല. പട്ട് കാന്തന്റെ കയ്യിലിരിക്കുന്നതായി പനിയന് തോന്നിയതാവാം എന്നും താമരയ്ക്ക് ആ പട്ട് മറ്റാർക്കും കൊടുക്കാൻ സാധിക്കില്ല എന്നും പെരുമലയൻ പറയുന്നു. എന്നാൽ ഇതേസമയം പട്ട് കാണാതായതിൽ താമര അതീവ ദുഃഖിതയാകുന്നു. ആ വിവരം എങ്ങനെ പെരുമലയനോട് പറയും എന്നതായിരുന്നു അവളെ കൂടുതൽ വേദനിപ്പിച്ചത്. തൽക്കാലം പട്ട് കാണാതായ വിവരം പെരുമലയനോട് പറയണ്ട എന്ന് ചീർമയും മറ്റും പറയുന്നു. കളിയാട്ടം കഴിയുന്നതോടെ അത് കണ്ടുകിട്ടുമെന്നും അവർ പറയുന്നു. ഈ സമയമൊക്കെ പെരുമലയനും

0: അസ്വസ്ഥനായിരുന്നു. കാന്തൻ തെയ്യക്കോലം കിട്ടുന്നതിനെക്കുറിച്ച് താമര ചോദിക്കുമ്പോഴെല്ലാം അതെല്ലാം മറ്റൊരർത്ഥത്തിൽ പെരുമലയൻ ഉൾക്കൊള്ളുന്നു. ക്ഷേത്രത്തിൽ വെച്ച് അയാൾ താൻ നൽകിയ പട്ട് എവിടെയെന്ന് താമരയോട് ചോദിക്കുന്നുണ്ട്.
1: സത്യം പറ, അതെവിടെ? എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്, എന്റെ ജീവിതമാണ്.
2: ഏട്ടൻ വിഷയം മാറ്റുകയാണ്, ഞാൻ ചോദിച്ച കാര്യം നടത്താതിരിക്കാൻ കാന്തനെ തിരിച്ചെടുത്തൂടെ?
1: ആ പട്ട് എവിടെയെന്നാ ചോദിച്ചത്?
2: കാന്തന്റെ കാര്യം ഒന്ന് ശരിയാക്കി കൂടെ?
1: ആ പട്ട് എവിടെ?
2: സത്യമായിട്ടും ഏട്ടന്റെ ഭാഗത്താ തെറ്റ്.
1: എന്റെ ദൈവേ.
0: ചീർമ താമരയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താമര ദുഃഖിതയായിരുന്നു. പനിയന്റെ ഭാര്യ ചീർമയോട് പെരുമലയൻ താമരയെ കുറിച്ച് ചോദിക്കുന്നു. കാന്തന് അവളുമായി ബന്ധമുണ്ടോ എന്നും, എന്നാൽ അവർ തമ്മിൽ സത്യത്തിന് നിരക്കാത്തതായ യാതൊരു ബന്ധമില്ലെന്നും അതിനൊക്കെ താൻ സാക്ഷിയാണെന്നും ചീർമ പറയുന്നു. താമര പിഴച്ചവളല്ലെന്ന് അവർ ആണയിട്ട് പെരുമലയനോട് പറയുന്നു. താമരയെ കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നശിച്ചു പോകുമെന്നും ചീർമ ശപിക്കുന്നു. താമരയെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയത് പെരുമലയന്റെ ഭാഗ്യമാണെന്നും അവർ പറയുന്നു.
2: ദൈവങ്ങൾ
1: സാക്ഷ്യം,
2: ഇല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു
1: പറയണേ? മുമ്പിൽ
2: ഏട്ടന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഞാൻ കാരണാണോ ഇതെല്ലാം?
1: എന്തിനാ കുട്ടി, നീ ഇത്ര സുന്ദരിയായത്? നീ സൗന്ദര്യം കാരണം ഞാൻ നേരി
2: മരിക്കുകയാണ്.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
4: ബൈ ബൈ കേൾക്കൂ, റേഡിയോ ശാന്തനം 90.4 FM.
3: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: അറിഞ്ഞോ അറിയാതെയോ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് താമര ആവർത്തിച്ച് ചീർമയോടും പനിയനോടും പറയുന്നു. എന്നാൽ താമരയെ ആശ്വസിപ്പിച്ച പനിയൻ പെരുമലയനോട് അവളെക്കുറിച്ചുള്ള അവഖ്യാതി പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വെള്ളിപ്പട്ടം വിരിച്ച് കാന്തനുമായി അവൾ ശയിക്കുന്നതും മറ്റും പറഞ്ഞ് പെരുമലയനെ പനിയൻ കൂടുതൽ പ്രകോപിതനാക്കുന്നു, ഒപ്പം ദുഃഖിതനും. വഞ്ചിച്ചവളോട് വീണ്ടും പൊറുക്കുക എന്നത് കഷ്ടമാണെന്നും പെരുമലയന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ കളി മാറുമെന്നും അയാൾ പറഞ്ഞു വയ്ക്കുന്നു. താമരയും കാന്തനുമായുള്ള ബന്ധം കാന്തനിൽ നിന്ന് തന്നെ കേൾപ്പിക്കാമെന്നും ഒളിഞ്ഞു നിന്ന് എല്ലാം കേൾക്കുവാനും പനിയൻ പെരുമലയനോട് പറയുന്നു. ചതിയനായ പനിയൻ പെരുമലയൻ കേൾക്കുവാനായി കാന്തനോട് കാന്തന്റെ കാമുകിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. തന്റെ കാമുകിയെ കുറിച്ച് കാന്തൻ വ്യക്തമായി മറുപടിയും പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ താമരയെ കുറിച്ചുള്ളതാണെന്ന് മറഞ്ഞിരിക്കുന്ന പെരുമലയൻ വിശ്വസിക്കുന്നു. കാരണം അത്രയേറെ വിഷം നിറഞ്ഞ വാക്കുകൾ പനിയൻ അയാളിൽ കുത്തിവെച്ചിരുന്നു.
5: പുരുഷനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണ് എന്റെ ഓർമ്മയിലില്ല. കഷ്ടമുള്ള കാര്യം, ഞങ്ങള് വലിയ പ്രേമത്തിലാ. ഓളിപ്പോ എന്റെ അടുത്ത് വന്നിരുന്നു. എവിടെ പോയാലും ഓളെ കാണണം തോന്നു. കഴിഞ്ഞ ദിവസം കുമ്പിൽ വന്നിരിക്കണ് രാത്രിയില്. എന്നിട്ട് എന്റെ പായയില് ഞങ്ങൾ ഒന്നിച്ച് കിടന്നു. പോവാൻ പറയാൻ തോന്നിയില്ല.
0: കാന്തൻ തന്റെ കാമുകിയായ ദമയന്തിക്ക് നൽകിയ പട്ട് തിരികെ നൽകുവാൻ അവിടെ എത്തുന്നതും പെരുമലയൻ കാണുന്നു. കളഞ്ഞു കിട്ടിയ ആ പട്ട് കാന്തൻ തന്റെ കാമുകിക്ക് സമ്മാനമായി നൽകിയ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ഇതൊക്കെ മറഞ്ഞിരുന്നു കാണുന്ന പെരുമലയനിൽ കാന്തനെ എങ്ങനെ വധിക്കണം എന്ന ചിന്ത
1: ഉടലെടുക്കുന്നു.
6: എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എന്റെ ജീവനേക്കാളേറെ ഞാനോളെ സ്നേഹിച്ചതാ. ഇടമഞ്ച് പൊള്ളിക്കരിഞ്ഞിട്ടും തീക്കനലി കിടന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചതാ.
0: താമര അന്തിവിളക്കുകളൊക്കെ തെളിച്ചു തന്നിൽ നിന്ന് അകന്നു പോകുന്ന പെരുമലയനെ ഓർത്തുനിന്നു. പെരുമലയൻ അവിടെ എത്തുന്നു. മുഖത്തെ ചായം തേക്കുന്നതിന് മുൻപ് താമരയെ കാണാനാണ് അയാൾ എത്തിയത്. നെറ്റിയിൽ ഭസ്മം ചാർത്തി അവൾ അയാളെ യാത്രയാക്കുന്നു. ഒപ്പം തീയിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നും പറയുന്നു. പൂമാലക്കാവിൽ വെച്ച് തീച്ചാമുണ്ടി കെട്ടിയാടുമ്പോൾ പൊള്ളലേറ്റ് കിടന്ന പെരുമലയന്റെ ഭൂതകാലം അവൾ ഓർത്തു. അന്ന് വേദന മാറാൻ അവൾ പാടിയതും താമരയുടെ ഓർമ്മകളിൽ അലയടിച്ചു.

0: പെരുമലയൻ തെയ്യത്തിനായി തയ്യാറെടുക്കുന്നതിനിടയിൽ കാന്തനെ പനിയൻ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. താൻ കാന്തനെ കൊല്ലാമെന്നും താമരയെ പെരുമലയൻ കൊല്ലണമെന്നുമായിരുന്നു പനിയന്റെ വാ. എന്നാൽ ചതിയനായ പനിയൻ കാന്തനെ കുത്തിയ ശേഷം ചങ്ങാതിയായ ഉണ്ണിത്തമ്പ്രാനെയും കൊല്ലുന്നു. ഉണ്ണിത്തമ്പ്രാനെ കൊന്നത് കാന്തനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അത്. കാന്തൻ പരിക്കുകളോടെ പക്ഷേ രക്ഷപ്പെടുന്നു. തെയ്യം കഴിഞ്ഞ് ചായം തേച്ച മുഖത്തോടെ പെരുമലയൻ താമരയുടെ മുറിയിലെത്തുന്നു.
1: എനിക്കത് ബോധ്യായി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ, നിങ്ങളോട് എനിക്കത് പറയാൻ വയ്യ. ഞാൻ അവളുടെ രക്തം ചിന്തുകയില്ല. മഞ്ഞിനേക്കാൾ നിർമ്മലമായ അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. അവൾ മരിക്കണം. കുഴിയും മുമ്പ് ഞാൻ ഈ സൗരഭം നുകരട്ടെ. അവസാനമായി
0: വിളക്കുകൾ അണച്ച് ഉറങ്ങിക്കിടക്കുന്ന അവൾക്ക് അയാൾ ചുംബനം നൽകുന്നു. അവൾ ഉണരുന്നു. ദൈവത്തോടെന്തെങ്കിലും മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ അയാൾ താമരയോട് പറയുന്നു.
2: എനിക്ക് ഏട്ടനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ?
1: അതുകൊണ്ട് തന്നെയാണ് നീ മരിക്കാൻ പോകുന്നത്.
2: ഏട്ടൻ എന്തൊക്കെയാ കാണിക്കണേ? എനിക്ക് പേടിയാണോ?
1: മിണ്ടരുത്. എന്റെ ജീവിതം പട്ട് നീ കാന്തന് കൊടുത്തു.
2: എന്റെ ദേവിയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും അയാൾക്ക് കൊടുത്തിട്ടില്ല.
1: എന്റെ പട്ട് ഞാൻ അവന്റെ കയ്യിൽ കണ്ടു. ഞാൻ കണ്ടു.
2: ഒരിക്കലും ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല. സത്യം. കാന്തനെ വരച്ച് ചോദിച്ചോളൂ.
1: അതവൻ സമ്മതിച്ചു കഴിഞ്ഞു.
2: ഇല്ല, സമ്മതിക്കില്ല.
1: അവന്റെ നാവിന് ചലിക്കില്ല. പണിയൻ അത് ചെയ്തു കഴിഞ്ഞു.
0: അന്ധമായ വിശ്വാസത്തിലമർന്ന പെരുമലയൻ ഒരിക്കൽ തനിക്ക് അത്രയേറെ പ്രിയങ്കരിയായിരുന്ന താമരയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ഇതേ സമയം പനിയന്റെ ഭാര്യ ചീർമ അവിടെ എത്തുന്നു. ഉണ്ണിത്തമ്പുരാൻ കൊല്ലപ്പെട്ടുവെന്നും കാന്തനാണ് കൊന്നതെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നും ചീർമ പെരുമലയനോട് പറയുന്നു. കാന്തൻ മരിച്ചില്ലേ എന്ന് ചീർമയോട് പെരുമലയൻ ചോദിക്കുന്നുണ്ട്. താമരയെ താൻ കൊന്നുവെന്നും പെരുമലയൻ പറയുന്നു.
1: എന്റെ ഭർത്താവിനോട് ചോദിക്കേ, ഓനെല്ലാം അറിയാം.
2: എന്റെ ഭർത്താവിനോടോ?
1: അതെ, പനിയനാണ് എന്നോടെല്ലാം പറഞ്ഞത്. ഞാൻ കൊടുത്ത പട്ട് പോലും ഓള് കാന്തന് കൊടുത്തു. പനിയനാണ് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നത്.
0: ഇത് കേട്ടുവരുന്ന പനിയനാകട്ടെ തന്റെ ഭാര്യയായ ചീർമയും കൊല്ലുന്നു. ശേഷം പനിയൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. താമര പിഴച്ചിട്ടില്ലെന്നും പെരുമലയനെ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ചീർമ മരിക്കുന്നു. സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച പെരുമലയൻ പനിയന്റെ അടുത്ത് എത്തുന്നു. പനിയന്റെ രണ്ടു കാലുകളും കൈകളും പെരുമലയൻ തകർക്കുന്നു.
1: ഞാൻ കൊല്ലുന്നില്ല. മരണമെന്ന ദയ പോലും നീ അർഹിക്കുന്നില്ല. കൈയും കാലും ഇല്ലാത്ത മാംസബന്ധമായി നീ ജീവിക്കണം.
0: പിന്നീട് അയാൾ കാന്തന്റെ അടുത്തെത്തുന്നു.
1: ഈ ദൈവത്തോട് പുറക്ക് നല്ല ദേവരും. എന്റെ സ്ഥാനം ഇനി നിനക്ക്. എന്റെ ദൈവേ.
0: അത്രയും പറഞ്ഞുകൊണ്ട് പെരുമലയൻ മേലേരി തീയിലേക്ക് തെയ്യക്കോലവും ധരിച്ചുകൊണ്ട് എടുത്തു ചാടുന്നു. ആ തീയിൽ അയാൾ വെന്തു തീരുന്നു. പെരുമലയന്റെ ശരീരം അഗ്നിയും ഭൂമിയും ആകാശവും ഏറ്റുവാങ്ങുന്നു.

0: ജെ രാധാകൃഷ്ണൻ, എഡിറ്റർമാരായ ബി ലെനിൻ, ബി ടി വിജയൻ എന്നിവരും ഈ സിനിമയെ മികവുറ്റതാക്കി. ഒരു മികച്ച ടീം വർക്കിന്റെ ഫലം തന്നെയായിരുന്നു ദേശീയ പുരസ്കാരം നേടിയ ഈ മനോഹര ചിത്രം. അബ്രപാളിയിലെ അത്ഭുതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company 24/7.

ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557885 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM രാവിലെ 9 മുതൽ 11 വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രത്യേക അറിയിപ്പ്. കൊല്ലം ശക്തികുളങ്ങര വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ കോൺഫ്രിയ തിരുനാളിനോടനുബന്ധിച്ച് നാളെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പ്രത്യേക തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതിനാൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം രാവിലെ 11 മണി മുതൽ 12:15 വരെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥയും ഒരു കുഞ്ഞു കഥയാണ്. സദ്യ എന്നാണ് അതിന്റെ പേര്. മുള്ള നസറുദ്ദീൻ ഒരിക്കൽ ഒരു പ്രഭുവിന്റെ വീട്ടിൽ സദ്യ ഉണ്ണാൻ പോയി. വിളമ്പുകാർ നസറുദ്ദീന്റെ മുഷിഞ്ഞ വേഷം കണ്ടിട്ട് അവസാനത്തെ വരിയിലാണ് കൊണ്ടിരുത്തിയത്. അവിടെ വിളമ്പുകാർ വിളമ്പിയെത്താൻ വൈകും എന്ന് കണ്ട നസറുദ്ദീൻ വീട്ടിൽ പോയി. തലപ്പാവും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച് സദ്യ ഉണ്ണാൻ വന്നു. വിളമ്പുകാർ വലിയ ആരോ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പ്രഭുവിന്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി. ഭക്ഷണം വിളമ്പിയപ്പോൾ ഓരോ വിഭവവും എടുത്തു തന്റെ വസ്ത്രത്തിൽ തേച്ചു. പ്രഭു അന്വേഷിച്ചപ്പോൾ നസറുദ്ദീൻ പറഞ്ഞു, മുഷിഞ്ഞ വസ്ത്രമിട്ട് വന്നപ്പോൾ എന്നെ അവഗണിച്ചു, നല്ല വസ്ത്രമിട്ട് വന്നപ്പോൾ എന്നോട് വലിയ ബഹുമാനവും കാണിച്ചു. അപ്പോൾ ഈ സദ്യ വിളമ്പുന്നത് എനിക്കല്ല, എന്റെ വസ്ത്രങ്ങൾക്കല്ലേ, അതുകൊണ്ട് ഒരു പങ്ക് അവർക്കും കൊടുക്കുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ് അല്ലേ? അതായത് പൊങ്ങച്ചത്തിനും ആഡംബരത്തിനും പണത്തിനും പദവിക്കും ഒക്കെ തന്നെയാണ് പ്രഥമ സ്ഥാനം കൊടുക്കുക അല്ലേ? നമ്മൾ ഏതായാലും ഇക്കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഈ കഥ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കഥയുമായിട്ട് നാളെ വരാം. ശുഭരാത്രി.

റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഇറങ്ങി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. കഴിഞ്ഞ വാരം നടന്ന ടെക് വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച സംസാരിക്കുന്നത്. അതിൽ കുറേ ലോഞ്ചുകളുണ്ട്, AI റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജി അപ്ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ആപ്പുകളുടെ അപ്ഡേറ്റ്സ് ഉണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ മെസ്സേജ് വഴി, വാട്സാപ്പ് മെസ്സേജ് വഴി അറിയിക്കുക. നിങ്ങൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848558785. ഞാൻ ഒന്നുകൂടെ പറയാം, വാട്സാപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഗൂഗിൾ പിക്സലിൻ്റെ ഒരു ന്യൂസാണ് വരുന്നത്. അതായത് ഓഗസ്റ്റ് 12 ഗൂഗിൾ പിക്സലിൻ്റെ പുതിയ റേഞ്ച്, അതായത് പിക്സൽ 11 സീരീസ് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കുറേ ലീക്കുകളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ഇവാൻ ബ്ലാസ് എന്ന് പറഞ്ഞ ലീക്കറാണ്. അദ്ദേഹം കുറച്ച് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ്, അതിൻ്റെ കുറച്ച് റെൻഡേഴ്സ് ഒക്കെയാണ് നമുക്ക് വെബ്സൈറ്റ്, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് വഴി പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ ശരിക്കും പിക്സലിന്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും, ഇത്തവണ വരുന്ന പിക്സൽ 11 സീരീസിന്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ശരിക്കും പക്ഷേ ഒരു ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിക്സൽ 10-ൽ നിന്ന് വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ്, ആ ഡിസൈൻ വലിയ ചേഞ്ച് ഇല്ലാതെ തന്നെയാണ് അവർ പിക്സൽ 11 പുറത്തിറക്കിയിരിക്കുന്നത്. ഇതൊന്നും പക്ഷേ ഗൂഗിൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, കാരണം ഓഗസ്റ്റ് 12 അടുത്ത ആഴ്ചയാണ് അതിന്റെ ലോഞ്ച്. അപ്പൊ പക്ഷേ എങ്കിലും ഇദ്ദേഹം ഈ ഇവാൻ ബ്ലാസ് എന്ന് പറയുന്ന ലീക്കർ ഒട്ടുമിക്കവാറും ഗൂഗിളിന്റെ പിക്സലിന്റെ ലീക്സ് വരുന്ന എല്ലാം ഏകദേശം പുറത്തിറങ്ങുന്ന ഫോണുകളുമായിട്ട് ഒരു 99% ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡിസൈനിന്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഡിസൈനിലുള്ള വ്യത്യാസം ഇല്ലായ്മ, പിക്സൽ 10-ുമായിട്ടുള്ള വ്യത്യാസം ഇല്ലായ്മ ശരിക്കും അതേപോലെ തുടരും എന്നുള്ളത് തന്നെയാണ്. ആ ഡിസൈൻ തന്നെ ആയിരിക്കും പുതുതായിട്ട് വരുന്നതിൻ്റെ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ്. പിന്നെ ഇതിൽ ശരിക്കും കളേഴ്സിനെ കുറിച്ച്, അതായത് ആ റെൻഡേഴ്സിന്റെ അകത്ത് പിക്സലിന്റെ ആക്ച്വൽ കളേഴ്സ്, പിക്സൽ ഫോൺസിന്റെ ആക്ച്വൽ കളേഴ്സും അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. അതിന് 3-4 റേഞ്ച് ഓഫ് കളേഴ്സ് ഉണ്ട്. ഞാനത് പറയാം, കോപ്പറിന് അവർ ഡ്യൂൺ എന്നാണ് പറയുന്നത്, ഗ്രീൻ കളറിന് പൈൻ എന്നും, പെയിൽ വൈറ്റ് കളറിന് ലൈറ്റ് ഫോഗ് എന്നും, ഡാർക്ക് കളറിന് മിഡ് നൈറ്റ് ഗേസ് എന്നും, ഇത്രയും കളർ സീരീസ് ആണ് അവർ ഗൂഗിളിന്റെ പുതിയ പിക്സൽ ഫോണിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഡിസൈൻ വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു 10 Pro ലൈനുമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ക്യാമറയുടെ കേസ് വരുമ്പോൾ ഹോൾ പഞ്ച് ക്യാമറയാണ്, പിന്നെ സിമെട്രിക് ബെസൽസ് ആണ്, 4 സൈഡിലും റൗണ്ടഡ് എഡ്ജസും ഉണ്ട്. പിന്നെ പിക്സൽ ടു ഐ മീൻ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വളരെ കുറവാണ്. പിന്നെ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആണ്, അത് ആ പിക്സലിന്റെ പിക്സൽ 10-ൽ ഉള്ളതുപോലെ തന്നെ ആ ഹൊറിസോണ്ടൽ ബാർ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ സ്പെക്കിലേക്ക് പോകുമ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ് ടെൻസർ G6 ആണ്, പുതിയ 2 nanometer പുതിയ ടെൻസർ G6 ആണ്. അത് നേരത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ബാറ്ററിയുടെ കേസ് വരുമ്പോൾ 4850 mAh ആണ് പ്രോ സീരീസിന് വരുന്നത്, 5115 mAh പ്രോ എക്സലിന്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ പാനൽസ് സാംസങ്ങിന്റെ M16 OLED പാനൽസ് ആണ്. മീഡിയ ടെക്കിന്റെ M90 മോഡം, അതാണ് ഏറ്റവും വലിയ ഒരു ചേഞ്ച് വന്നേക്കുന്ന മീഡിയ ടെക്കിന്റെ ആ ഒരു മോഡത്തിലേക്കാണ്. അത് മീഡിയ ടെക്കിന്റെ M90 മോഡമാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് പിക്സൽ 10-നും പിക്സൽ 9-നും ഒക്കെ അവർ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും വലിയ ചേഞ്ച് ആണ് ഗൂഗിൾ ഈ മീഡിയ ടെക്കിന്റെ M90 മോഡം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ചിപ്പ് എന്ന് പറയുന്ന ഒരു ടൈറ്റാൻ M3 സെക്യൂരിറ്റി ചിപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് പോയിന്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കുന്ന പ്രൈസ് 256 GB, അതായത് പ്രോ 256 GB 1.37 lakhs ഉം പ്രോ എക്സലിന് അതായത് ടു പ്രോ എക്സലിൻ്റെ 256 GB 1.65 lakhs. എനിക്ക് തോന്നി ഇത്തവണ ഗൂഗിൾ 256 GB വരെ മറ്റേ 128 GB ആയിരുന്നു ടോപ്പ് എൻഡ്, ഇപ്പോൾ 256 GB അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വേർഷൻസ് പ്രോയുടെയും എക്സലിൻ്റെയും രണ്ട് വേർഷൻസ് ഒരു പക്ഷേ അവൈലബിൾ ആയിരിക്കും, 128 GB 256 GB. പിന്നെ ലോഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ August 12th ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ഇതിൻ്റെ ശരിക്കും ലാസ്റ്റ് പൈപ്പ് ലൈനിലുള്ള ലാസ്റ്റ് ടീസേഴ്സ് ആണിപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വർത്ത് നോട്ട് നോട്ട് വർത്തി ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ സ്റ്റാഗ്നേഷൻ, അതായത് കഴിഞ്ഞ പിക്സൽ 10 നിന്ന് വളരെ സേഫ് ആയിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത് പിക്സൽ 11, കാരണം വലിയ ഡിസൈൻ മാറ്റം ഇല്ലാതെ പഴയ അതേ രീതിയിൽ തന്നെ ക്യാമറ ഐലൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് അവർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡം സ്വിച്ച് മീഡിയ ടെക്കിന്റെ കാരണം അതിൻ്റെ ഒരുപാട് പിക്സലിൻ്റെ തന്നെ എക്സിനോസിന്റെ പ്രശ്നം കാരണം എക്സിനോസ് മോഡത്തിന്റെ ഒരുപാട് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ആ ഫീഡ്ബാക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് അവർ മീഡിയ ടെക്കിന്റെ മോഡത്തിലേക്ക് മാറിയിരിക്കുന്നത്. പിന്നെ ടെൻസർ G6 2 nanometer എങ്ങനെയായിരിക്കും അതിൻ്റെ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ചൂടാവുമോ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ അത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ പഴയ ടെൻസർ G5 ആയിട്ട്, അതൊക്കെയാണ് നമുക്കിനി ഫോൺ നേരിട്ട് കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണെല്ലാം നമ്മുടെ സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പിക്സൽ 11 പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിവ്യൂ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഗൂഗിൾ പിക്സലിനെ കുറിച്ച് ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. വൺ പ്ലസിന്റെ N6 എന്നൊരു മോഡൽ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ വൺ പ്ലസിന്റെ N6 എന്ന് പറഞ്ഞൊരു ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്പെക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫോൺ, അതായത് ഒരു ബിഗിനേഴ്സ് ഫോണാണ്. ഒരുപാട് സ്പെക്കും കാര്യങ്ങളൊന്നും ഇത് വൺ പ്ലസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.

ഇതിൻ്റെ താകപ്പാടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. അത് കാരണം 7000 mAh ഒരു ബാറ്ററി അവർ ഈ ഫോണിന് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ഫോണിലേക്ക് പ്രൈസിന്റെ പോയിന്റിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ശരിക്കും എടുത്തു പറയത്തക്ക ഒരു സ്പെക് ഇതിനില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇതിൽ ഇത് 7000 mAh ആണ്. പക്ഷേ ചാർജറിന്റെ കേസിലേക്ക് വരുമ്പോൾ വെറും 15 W ചാർജറാണ് ഈ ഫോണിന്റെ കൂടെ വരുന്നത്. അപ്പൊ ഈ 15 W ചാർജർ ഈ 7000 mAh ബാറ്ററി എത്ര നേരം കൊണ്ട് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ അത്രയും സമയം എടുക്കും. പിന്നെ അത് മാത്രമല്ല 5 W ഒരു റിവേഴ്സ് വയർഡ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ മറ്റെന്തെങ്കിലും ഇപ്പൊ ഒരു എന്താ പറയുന്ന ഒരു ബാറ്ററി പവർ ബാങ്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫോണിനെ യൂസ് ചെയ്യാം, കാരണം അത്രയും ബാറ്ററി ഉള്ളതുകൊണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇതിന്റെ പൊസിഷനിങ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും ഈ എൻ സീരീസിന്റെ അകത്തുള്ള ഒരു സെക്കൻഡ് ഫോൺ ആയിട്ടാണ്, എൻ സീരീസിന്റെ രണ്ടാമത്തെ ഫോൺ ആയിട്ടാണ് ഇവർ ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. OnePlus N6 തൊട്ടു പുറകെ ആയിട്ടാണ്. അപ്പൊ എൻട്രി ലെവൽ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഫോണാണിത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 19,000 രൂപയാണ് 4GB 64GB ഒരു വേരിയന്റിന്. 21,000 രൂപ 4GB 128GB. ഇപ്പൊ രണ്ടിനും 4GB മെമ്മറിക്കകത്ത് വ്യത്യാസമില്ല, രണ്ടും 4GB ആണ്. സ്റ്റോറേജിന് വേണ്ടി മാത്രമാണ് നമ്മൾ 2,000 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 1,500 രൂപ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. 6 months നോ കോസ്റ്റ് EMI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൺ പ്ലസ് നേരിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് സെയിൽ ശരിക്കും August 4 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാം നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 13 MP ഒരു ക്യാമറ മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 5 MP മാത്രമേ ഉള്ളൂ. അതിൽ ശരിക്കും 1080p 30 FPS ഒരു വീഡിയോ എടുക്കാൻ കഷ്ടിച്ച് സാധിക്കും. അൾട്രാ വൈഡ് ഇല്ല, 4K ഇല്ല. പിന്നെ ഡിസ്പ്ലേ വന്നിട്ട് 6.8 inch ഒരു HD+ ഡിസ്പ്ലേ ആണ്. പ്യുർ HD അല്ല, HD+, അതായത് 720p വരെ മാക്സിമം നമുക്ക് ലഭിക്കും. ഒരു LCD പാനലാണ്. 254 PPI ഉള്ള ലാർജ് സ്ക്രീൻ, ലോ ഷാർപ്നെസ്, 120Hz റിഫ്രഷ് റേറ്റ്, 900 nits പീക്ക് ബ്രൈറ്റ്നെസ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള സ്പെക്കുകൾ മാത്രമാണ് ഡിസ്പ്ലേയിലും വരുന്നത്. റാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4GB ആണ്. അതിന് മുകളിലേക്കുള്ള വേരിയന്റുകൾ അവൈലബിൾ അല്ല. അപ്പോൾ ആൻഡ്രോയിഡ് 16 ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന OS. ആൻഡ്രോയിഡ് 16 മിനിമം റാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB ആണ്. അപ്പം നമുക്ക് അതിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഭയങ്കരമായ ഒരു പെർഫോമൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ക്യാമറയോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാ ഒരു ബിഗിനർ സ്മാർട്ട് ഫോൺ എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി. പിന്നെ ഈ പ്രൈസിന് നമുക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആകപ്പാടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, MIL STD 810H എന്ന് പറയുന്നത് ഒരു ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ, അതായത് ഡ്രോപ്പ് ടെസ്റ്റും ഡസ്റ്റിന്റെ പ്രശ്നങ്ങളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ തരണം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോണാണിത്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. 13,280 sq mm ഡിസിപ്പേഷൻ ഏരിയ വെച്ചിട്ട് ഒരു പേപ്പർ ചേമ്പർ വൺ പ്ലസ് ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കാരണം 7000 mAh ബാറ്ററി ആയതുകൊണ്ട്. അത് കൂടാതെ തന്നെ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6360 എപെക്സ് എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ്. സ്വാഭാവികമായിട്ടും മീഡിയ ടെക്കിനുള്ള അതിന് ചൂടാവുന്ന ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പേപ്പർ ചേമ്പർ അവർ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് 16 OS ആണ് ഇവരുടെ കൂടെ പാക്ക് ചെയ്ത് വിടുന്നത്. അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 ആണ്, അപ്ഡേറ്റ്സ് ഒന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ട് വർത്തി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കുറെ ഫീച്ചേഴ്സ്. പിന്നെ അതിൻ്റെ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് 214 g ഉണ്ട്, 8.65 mm തിക്കും ഉണ്ട്. അപ്പം ബാറ്ററി 7000 mAh ആയതുകൊണ്ട് അത്രയും വെയിറ്റും അത്രയും തിക്നെസ്സും നമുക്ക് പ്രതീക്ഷിക്കാം, സ്വാഭാവികമാണത്. പിന്നെ ഇത് ആർക്കാണ്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഈ എൻഡ്യൂറൻസ്, അതായത് ഫോൺ ഈ താഴെ വീണ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ താഴെ വീണ് പൊട്ടുകയും നശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്ക് റഫായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റുന്ന അനുയോജ്യമായ ഒരു ഫോണാണ്. പിന്നെ ക്യാമറയും സ്ക്രീൻ ക്വാളിറ്റിയും ഒന്നും താല്പര്യമില്ലാത്ത ഫീൽഡ് വർക്കേഴ്സ്, പിന്നെ അധികം ഇച്ചിരി പ്രായമായ യൂസേഴ്സ്, സെക്കൻഡറി ഡിവൈസ് ബയേഴ്സ്, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 15 W ചാർജർ എൻ്റെ കൂടെ 7000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ചാർജർ, ഇത് എത്രത്തോളം നമ്മൾ എത്ര നേരം നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ ചാർജ് ആകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും വന്ന് കിട്ടിയിട്ടില്ല, കാരണം അത്രയും സമയം എടുക്കുന്ന ഒരു ഇതായിരിക്കും അത്. ഈ 15 W ചാർജിങ്, അതായത് 7000 mAh ബാറ്ററിക്ക് ഈ 15 W ചാർജർ ശരിക്കും അനുയോജ്യമല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് ഒരുപാട് നേരം എടുക്കും. പണ്ടത്തെ പഴയ ചാർജറുകളെ പോലെ തന്നെ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കുത്തിയിട്ടാൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു 50-60% എങ്കിലും ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഒരു ഡീൽ ബ്രേക്കറാണ്. പിന്നെ 720 പാനൽ ഇപ്പം ഈ കാലഘട്ടങ്ങളിൽ HD

പ്രോ എച്ച് ഡിയും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ 720p മാത്രമുള്ളൊരു പാനൽ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാ ഐഡിയയിലും. കാരണം ഈ പ്രൈസ് പോയിന്റ് കൂടെ നോക്കുമ്പോൾ ഏകദേശം 19,000 രൂപ കൊടുക്കുമ്പോൾ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ബാക്കി ഷാവമി ഒപ്പോ അവരൊക്കെ ശരിക്കും നല്ല നല്ല ഫോണുകൾ, നല്ല ഡിസ്പ്ലേ ഉള്ള നല്ല സ്ക്രീൻ റെസൊല്യൂഷൻ ഉള്ള ഫോണുകൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൺ പ്ലസ് N6 എങ്ങനെ N6X എങ്ങനെ കണ്ട് കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് വൺ പ്ലസിനെ കുറിച്ചുള്ള വന്നേക്കുന്ന ഒരു ന്യൂസ്. ഇനി അടുത്തത് വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ ലോഞ്ചിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സന്ദനം 90.4 FM.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ ഒരു ന്യൂസിനെ കുറിച്ചാണ്. അത് അതിലേക്ക് നമുക്ക് പോവാം. അത് വൺ പ്ലസ് സിക്സ്റ്റീൻ ശരിക്കും ലോഞ്ച് അടുത്തിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ആ കിട്ടിയിരിക്കുന്ന കൺഫർമേഷൻ. അത് ശരിക്കും ഇപ്പോൾ വൺ പ്ലസിൻ്റെ ചൈന GM ലിയു ബോയോ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്നാ കൺഫേം ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ, എവിടെ വെച്ചാണ് കൺഫേം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ സ്നാപ് ഡ്രാഗൺ ഗെയിമിംഗ് ടെക്നോളജി അവാർഡ്സിൽ വെച്ചാണ് ഇത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ ആഴ്ചയാണ് അത് ശരിക്കും ആ കൺഫർമേഷൻ നമുക്ക് പുറത്ത് കിട്ടിയിരിക്കുന്നത്. അതിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ വരുന്നത് 3 എക്സ്ക്ലൂസീവ് ഗെയിമിംഗ് ടെക്നോളജീസുമായിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൻചേസർ ഗെയിമിംഗ് കോർ, ഹൈ റിഫ്രഷ് റേറ്റ് ഇ സ്പോർട്സ് ട്രിപ്പിൾ ചിപ്പ് എന്നൊക്കെ പറയുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിമിംഗ് ടെക്നോളജീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഫോൺ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ശരിക്കും ഒരു പെർഫോമൻസ് ഫോൺ തന്നെയാണ്, വൺ പ്ലസ് സിക്സ്റ്റീൻ വൺ പ്ലസ് ഫിഫ്റ്റീൻ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 165 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആയിരിക്കും, സെയിം ആസ് വൺ പ്ലസ് ഫിഫ്റ്റീൻ തന്നെ. വൺ പ്ലസ് ഫിഫ്റ്റീന് 165 Hz ആയിരുന്നു. അതിൽ നിന്നൊരു സ്പെക് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെക് അപ്ഗ്രേഡ് ഇതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം. ചിപ്പ് സെറ്റ് പക്ഷേ ഒഫീഷ്യലി നമുക്ക് നേരത്തെ ലീക്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും, ഇതിൻ്റെ അകത്ത് അവർ സ്പെസിഫിക്കലി ഒരു അൺസ്പെസിഫൈഡ് സ്നാപ് ഡ്രാഗൺ SoC എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പക്ഷേ 8 Lite Gen 6 അല്ലെങ്കിൽ Gen 5 ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലീക്സുകൾ. പക്ഷെ അതിലേക്ക് ആ ഒരു കൺഫർമേഷൻ വൺ പ്ലസ് നമുക്ക് തന്നിട്ടില്ല ഇതുവരെ. പിന്നെ മാർക്കറ്റിംഗ് പോസ്റ്ററിൻ്റെ അകത്ത് അവർ പല ഡിസൈൻ റിയർ ക്യാമറ മോഡ്യൂളിൻ്റെയും സർക്കുലർ ഐലൻഡിൻ്റെ ഒക്കെ ഡിസ്പ്ലേ എങ്ങനെയായിരിക്കും വന്നേക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറയുടെ പൊസിഷനിങ് ആണ്. ക്യാമറ ശരിക്കും വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ അകത്ത് ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ഐലൻഡ് ആയിരുന്നു. അതിന് പകരം ഇത് പഴയ വൺ പ്ലസ് 13 ഒക്കെ സർക്കുലർ ഐലൻഡിലേക്ക് തന്നെയാണ് തിരികെ പോയിരിക്കുന്നത് വൺ പ്ലസ്. അപ്പോൾ അത് ആ ഒരു ഡിസൈൻ ചേഞ്ച് ആ ഒരു ഡിസൈൻ ഫീച്ചറായിട്ട് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുതിയ ഈ വൺ പ്ലസ് 16 അകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിന് പകരം ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 200 MP ഒരു പ്രൈമറി ക്യാമറയും ഒരു 50 MP സെക്കൻഡറി ക്യാമറയായിട്ടായിരിക്കാം. അത് 200 MP പെരിസ്കോപ്പാണ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന ലീക്സിലെല്ലാം അവർ പറഞ്ഞിരുന്നത്. അപ്പം 200 MP ഒരു പ്രൈമറി ക്യാമറയും 50 MP ഒരു സെക്കൻഡറി ക്യാമറയായിട്ടായിരിക്കും ആ ഒരു ക്യാമറ സെറ്റപ്പിലായിരിക്കും ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലായിരിക്കും വൺ പ്ലസ് 16 പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റെൻഡേഴ്സിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു സെപ്പറേറ്റ് റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ലീക്സിലെല്ലാം സ്നാപ് ഡ്രാഗൺ 8 Lite Gen 6 Pro അല്ലെങ്കിൽ Gen 5 ഒക്കെ ആയിരിക്കും ഇതിന് ചിപ്പ് എന്നുള്ളതാണ്. 9000 mAh വൂപ്പിംഗ് ബാറ്ററി, 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ക്യാമറ പ്രൈമറി ക്യാമറയായിരിക്കും അതിൻ്റെ കൂടെ വരുന്നതെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലോഞ്ച് നോക്കുകയാണെങ്കിൽ, ശരിക്കും കഴിഞ്ഞ വൺ പ്ലസ് 15 ചൈനയിൽ ആദ്യമേ ലോഞ്ച് ചെയ്തു, എന്നിട്ട് തൊട്ട് പുറകെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. പിന്നെ വൺ പ്ലസ് 15 നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ 8 Lite Gen 5 തന്നെ ആയിരുന്നു. 3 nm ഒക്ടാ കോർ, അഡ്രനോ 840 GPU, G2 Wi-Fi ചിപ്പ് സെറ്റും, അങ്ങനത്തെ കുറെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും വൺ പ്ലസ് 16 തുടരുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഗെയിമിംഗ് പൊസിഷൻ ആണ് ശരിക്കും നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇതിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഗെയിമിംഗ് പൊസിഷൻ ആണ്. കാരണം ഇത്രയും 3 ഡിഫറെൻറ്റ് ഗെയിമിംഗ് ടെക്നോളജി ഉള്ളൊരു ഫോൺ ശരിക്കും ഇപ്പം മാർക്കറ്റിൽ നിലവിലില്ല. അപ്പോൾ വൺ പ്ലസ് 16 അത്രത്തോളം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടായിരിക്കും അവർ പുറത്തു കൊണ്ടുവരിക. പിന്നെ ഈ ഡ്യുവൽ വേഴ്സസ് ട്രിപ്പിൾ ക്യാമറ, അതാണ് നമുക്ക് മറ്റൊരു നോട്ട് വർത്തി പോയിന്റ്. പിന്നെ 9000 mAh ബാറ്ററി, അത്രയും 9000 mAh 10000 mAh ലേക്കൊക്കെ എല്ലാ ഫോണുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൺ പ്ലസ് 16 9000 mAh ബാറ്ററി കാരണം അത്രത്തോളം പവർ ഹംഗ്രി ആയിട്ടുള്ളൊരു ഫോൺ തന്നെയായിരിക്കും ഈ വൺ പ്ലസ് 16 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ 9000 mAh ബാറ്ററി തന്നെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ വൂക്കായി അവരുടെ പിന്നെ വൺ പ്ലസിൻ്റെയും ഓപ്പോയുടെയും വിവോയുടെ ഒക്കെ ഉള്ള പോലെ ഫാസ്റ്റ് ചാർജിങ്ങിന് ചാർജേഴ്സ് ഉള്ള ഒരു ഫോൺ തന്നെയായിരിക്കും വൺ പ്ലസ് 16 എന്നും കൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വൺ പ്ലസ് 16 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്തത് IQ Z11 ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ഇടവേള എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഐക്യുവിന്റെ C11 എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിന്റെ കുറച്ച് ലീക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ന്യൂസ് ആണ് നമുക്കിപ്പോൾ കയ്യിലുള്ളത്. അതിൽ ശരിക്കും ഐക്യു അവരുടെ വെബ്സൈറ്റിൽ ഒരു ഇൻസ്റ്റഗ്രാമിലും വെബ്സൈറ്റിലും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും 3 binary സ്ട്രിങ്സ് ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ട്വിറ്ററിനകത്തും ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 3 binary ആണ്. അപ്പൊ അതെന്താണ് ശരിക്കും പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് ഓഡിയൻസിന്റെ സംശയം. പക്ഷെ അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് Z11 തന്നെയാണ്. ഈ ബൈനറി സ്ട്രിങ്സ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്: 010111010, 00110001, 00110001. ഇങ്ങനെ 3 binary ആണ് അവർ കൊടുത്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ശരിക്കും Z11 തന്നെയാണ് വരുന്നത്. അപ്പൊ അതൊരു ഒരു കൗതുകകരമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് Z11 ഉടനെ ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഡേറ്റോ അല്ലെങ്കിൽ ചിപ്സെറ്റോ ക്യാമറയോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഡീറ്റെയിൽസോ ഒന്നും ഒഫീഷ്യലി ഐക്യു അവർ കൺഫേം ചെയ്തിട്ടില്ല. എങ്കിലും നമുക്ക് ചൈനയിൽ ഇത് ഓൾറെഡി ഈ ഫോൺ ലോഞ്ച് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഉൾക്കാഴ്ച ഈ ഫോണിനെ കുറിച്ചുണ്ട്. അപ്പൊ ഇത് ശരിക്കും ചൈനയിൽ മാർച്ചിലാണ് ലോഞ്ച് ആയത്. അപ്പൊ ഓഗസ്റ്റിൽ ഏത് സമയവും ഇത് ലോഞ്ച് ആകത്തക്ക രീതിയിലാണ് ഐക്യു മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ഇന്റേണലി നമുക്ക് കിട്ടുന്ന ന്യൂസ്. ശരിക്കും സോഴ്സസിന്റെ അന്ന് അറിയാൻ പറ്റുന്നത് ലോഞ്ച് വിൻഡോ ശരിക്കും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഓഗസ്റ്റിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻ ദ മിഡ് ക്വാർട്ടറെങ്കിലും മാക്സിമം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ്. പിന്നെ ഇന്ത്യ സ്പെസിഫിക് ചേഞ്ചസ്, ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് അല്ല അവർ മാറ്റം വരുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുറസി പ്രൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിപ്പ് മീഡിയ ടെക്കിൻ്റെ മീഡിയ ടെക് ഡയമൻസിറ്റി 7500 ടെർബോ എന്ന് പറയുന്ന ഒരു സീരിയസ് ചിപ്പാണ് അവർ ഇന്ത്യയിലെത്തിക്കുക. നേരെ മറിച്ച് ചൈനയിൽ അവർ ഡയമൻസിറ്റി 8500 അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് തന്നെയായിരുന്നു. അത് ശരിക്കും ഈ പ്രൈസിങ്ങിൻ്റെ ഇന്ത്യയിൽ അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് കമ്പനി പറയുന്നത്. ഈ ഇന്ത്യ ആയിരിക്കും ശരിക്കും ഡയമൻസിറ്റി 7500 ടെർബോ ഫോണിൻ്റെ ആദ്യത്തെ മാർക്കറ്റ്. ശരിക്കും ഐക്യു അത് ടെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐക്യു തന്നെ ആയിരിക്കും ഇന്ത്യയിൽ അത് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 3D കർവ്ഡ് ഡിസ്പ്ലേ ഇന്ത്യൻ വേരിയൻറ്റിന് ഉണ്ടാവും. അത് ചൈനീസ് വേരിയൻറ്റിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3D കർവ്ഡ് ഡിസ്പ്ലേയുടെ ഒരു ഭംഗി ശരിക്കും ആ ഫോണിന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ചൈന മോഡൽ സ്പെക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 6.83 inch അമോലോഡ് സ്ക്രീനാണ്, 165 Hz. നേരത്തെ വൺ പ്ലസിൻ്റെ കാര്യം പറഞ്ഞ 1+16 കാര്യം പറഞ്ഞ പോലെ 165 Hz റിഫ്രഷ് റേറ്റ്, 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും എല്ലാം ഉണ്ട്. 100% DCI-P3 കവറേജ് വിത്ത് HDR സപ്പോർട്ട്. അത് ശരിക്കും കളറിൻ്റെ അകത്തൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ്. 16 GB റാം ഉണ്ട്, അപ് ടു 512 GB വരെയുള്ള സ്റ്റോറേജ് ഉണ്ട്. 3 കളർ കോമ്പിനേഷനിലാണ് അത് വരുന്നത്. പിന്നെ അത് ആ കളർ കോമ്പിനേഷൻസ് എല്ലാം അത് ചൈനീസ് വേരിയൻറ്റിൻ്റെ അകത്തുള്ളത് പോലെ തന്നെ ഇന്ത്യൻ വേരിയൻറ്റിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ശരിക്കും ഇതിൻ്റെ അകത്തുള്ള നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഫ്രെയിമിംഗ്, അതായത് കർവ്ഡ് പാനൽ, ഞാൻ നേരത്തെ പറഞ്ഞത് 3D കർവ്ഡ് പാനൽ ശരിക്കും ചൈനയിൽ കിട്ടാത്തൊരു സാധനം തന്നെയാണ് ഇന്ത്യയിൽ വരുന്നത്. പിന്നെ പ്രൈസിങ് എത്രത്തോളം വരും എന്നുള്ളതാണ്. കാരണം ചിപ്പ് ഈ 7500 ചിപ്പ് ഡൗൺഗ്രേഡ് വന്നതുകൊണ്ട് ഒരു പക്ഷേ ചൈനീസ് വേരിയൻറ്റിനേക്കാൾ വിലക്കുറവായിരിക്കും ഇന്ത്യയിൽ വരുന്നതെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് എന്നത്തേക്കാണ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഓഗസ്റ്റിൽ എപ്പോൾ വേണേലും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മിഡ് ഓഗസ്റ്റിൽ അവർ ലോഞ്ച് ചെയ്യത്തക്ക രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ഇത്രയാണ് നമുക്ക് ഐക്യുവിനെ കുറിച്ച്, ഐക്യുവിൻ്റെ Z11 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ശരിക്കും ഐക്യുവിൻ്റെ ഒരു ലൈനപ്പ് ഈ വർഷം ഇനി ബാക്കിയുള്ള മാസങ്ങളിൽ ഒരു ഫോണുകളുടെ ഒരു ലൈനപ്പ് തന്നെ ഉണ്ട് ലോഞ്ചിന് വേണ്ടി.

വേരിയസ് സെഗ്മെന്റ്സിലോ, അതായത് പ്രീമിയം സെഗ്മെന്റ്, മീഡിയം സെഗ്മെന്റ്, സ്റ്റാർട്ടർ സെഗ്മെന്റ്, അങ്ങനെ പല സെഗ്മെന്റിലേക്കും അവർ ലോഞ്ച് ചെയ്യാൻ, ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ അഗ്രസീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് ഐക്യു. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ ന്യൂസുകളും നമ്മൾ ഐക്യുവിനെ കുറിച്ച് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകും. അപ്പൊ ഇതാണ് നമുക്ക് Z11, ഐക്യുവിന്റെ Z11 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്തത് ഇനി നമ്മൾ AIയിലേക്ക് പോവാണ്. ഇപ്പം ചൈനയിലെ മൂൺ ഷോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി കിമി K3 എന്ന് പറഞ്ഞൊരു മോഡൽ, AI മോഡൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ശരിക്കും ഭയങ്കരമായ ന്യൂസ് ആണ് ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള AI കമ്പനികൾക്കൊക്കെ വലിയൊരു ത്രെട്ടായി മാറുകയാണ് ഈ മൂൺ ഷോട്ടിന്റെ കിമി എന്ന് പറയുന്ന K3 സീരീസ്. അപ്പൊ അതിന്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇടപെടൽ എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM.

അരികേത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തനം 90.4 FM. അടുത്ത ന്യൂസ് നമുക്ക് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും മൂൺ ഷോട്ട് എന്ന് പറഞ്ഞ കമ്പനി കിമി കേത്രി എന്ന് പറഞ്ഞൊരു മോഡൽ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ അത് ശരിക്കും വലിയൊരോളമാണ് ടെക് ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ജൂലൈ 27 മൂൺ ഷോട്ട് AI കിമി കേത്രി പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഓപ്പൺ സോഴ്സ് AI ഏജന്റ് ആണ്. ഇത് ശരിക്കും മൂന്നാം ലോകത്ത് ഉള്ള പുതിയ, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള AI ഏജൻസിന്റെ ഇത് എടുക്കുകയാണെങ്കിൽ, ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് മൂന്നാമത്തെ പൊസിഷനാണ് കേത്രിക്ക് ഇപ്പോൾ. ശരിക്കും എല്ലാവരും റിവ്യൂ ചെയ്തിരിക്കുന്നവരെല്ലാം കൊടുത്തിരിക്കുന്നത് അത് ക്ലോഡിന്റെ ഫേബിൾ 5 GPT 5.6 ഓൾ മാക്സ് എന്നൊക്കെ പറയുന്ന മോഡൽസിന് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ കിമി കേത്രി എന്ന് പറയുന്നത്. അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാം പെയ്ഡ് ആണ്, പക്ഷേ ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഇത് ചൈനയാണ്, ഈ മൂൺഷോട്ട് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ്. ശരിക്കും ചൈനീസ് ഗവൺമെന്റിന് ഇതിൻ്റെ അകത്ത് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും ഈ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന മോഡൽസ് നമ്മളിപ്പം വേൾഡ് വൈഡ് ഇന്റർനാഷണൽ മോഡൽസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഈ ഗ്യാപ്പ്, ചൈനീസ് മോഡൽസും US മോഡൽസും ഒക്കെ ആയിട്ടുള്ള ഗ്യാപ്പ് വളരെ അന്തരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം അതിൻ്റെ പെർഫോമൻസിലും അതിൻ്റെ ഫീച്ചേഴ്സിലും അതിൻ്റെ ആക്ടിവിറ്റീസിലും എല്ലാം ആ ഗ്യാപ്പ് വളരെ കുറവാണ് ഇപ്പം. ശരിക്കും കാരണം മൾട്ടിലിംഗ്വലാണ് ഇപ്പം ചൈനയിൽ നിന്ന് വരുന്ന മോഡൽസ് ആയാലും US നിന്ന് വരുന്ന മോഡൽസ് ആണ് എല്ലാം മൾട്ടിലിംഗ്വലാണ്. ഈവൻ ഹിന്ദി, അറബിക്ക്, സ്വാഹിലി ഇതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ കമ്പയർ ഈ ശരിക്കും പല രാജ്യങ്ങളും അവരുടെ AI മോഡൽസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിന് കാശ് കൂടുതലാകുന്ന ശരിക്കും അവരുടെ സോഫ്റ്റ്വെയർ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് കോർപ്പറേറ്റ് കമ്പനീസിന് അവർ ഒരുപാട് റെന്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിന് ആയാലും ഗൂഗിളിനായാലും ആമസോൺ ആയാലും ആ ഒരു മോഡലാണ്. അതായത് നമ്മൾ അവരുടെ ഈ സോഫ്റ്റ്വെയർ റെന്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ AI മോഡൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ കിമി കേത്രി ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മോഡലിനെ അവർ മാറ്റിമറിച്ചിരിക്കുകയാണ്. കാരണം ഈ റെക്കറിംഗ് ലൈസൻസ് കോസ്റ്റ് കിമി കേത്രിക്ക് ബാധകമായി വന്നിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല ഹാർഡ്വെയറിൻ്റെ അകത്തുള്ള ഡിപ്പെൻഡൻസ്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹാർഡ്വെയർ ശരിക്കും കൂടുതലാണ്. കാരണം ഒരുപാട് ഇപ്പം തന്നെ നമ്മൾ ഈ ഫോണുകളുടെയൊക്കെ വില കൂടുന്ന കാര്യം പറഞ്ഞത് ഈ AI കമ്പനീസ് ഒരുപാട് പൈസ ചിപ്പ് പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ട്, അത് കാരണം ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള GPUസും APUസും ഒക്കെ മേടിച്ചു കൂട്ടുന്നതിൻ്റെ അകത്ത് അവർ മെമ്മറി ഡിവൈസസും ഒക്കെ മേടിച്ചു കൂട്ടുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ കിമി കേത്രി ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ടെക്നോളജിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം കോസ്റ്റ് വളരെ എഫക്റ്റീവായിട്ടാണ് ഈ കിമി കേത്രി പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഇത്രയും ട്രേഡ് ഓഫ്സ് ഉണ്ടായിട്ട് പോലും പെർഫോമൻസിൻ്റെ അകത്ത് അണുകിട വ്യത്യാസം വരുത്താതെ, അതായത് ക്ലോഡായിട്ടും ChatGPT ആയിട്ടും ജെമിനി ആയിട്ടൊക്കെ ഒരു വ്യത്യാസവും വരുത്താതെ തന്നെയാണ് കിമി കേത്രിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കെയിൽ ഓഫ് എക്സ്പോഷർ, അപ്പോൾ $30 billion US ഒക്കെയാണ് ശരിക്കും ഡാറ്റാ സെൻറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, ഓരോ കമ്പനീസ് കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇപ്പം ശരിക്കും $45 billion അവർ ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രാജ്യം, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ, UAE അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയാണ് പല കമ്പനീസും റെൻ്റായിട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിന് ഷെയർഡ് സ്പേസിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നത്. നേരെ മറിച്ച് കിമി കേത്രി ഓപ്പൺ സോഴ്സ് മോഡൽസിൻ്റെ അകത്ത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചർ ഉള്ളതിൻ്റെ അകത്തെല്ലാം ശരിക്കും ഫ്രീ ആയിട്ടുള്ള, അതായത് ഡാറ്റാ സെൻറ്റേഴ്സ്, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസസിംഗ് പവേഴ്സ് ഉള്ള ഒരുപാട് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കിമി കേത്രി ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല മൾട്ടി ലിംഗ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ലിംഗ്വൽ ആൻഡ് മൾട്ടി മോഡലാണ്. ശരിക്കും പല ലാംഗ്വേജസ്, ഈവൻ ഹിന്ദി, അറബിക്ക്, സ്വാഹിലി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ക്ലൗഡിൻ്റെ ഫേബിൾ 5 ChatGPT 5 ഒരു പരിധിവരെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ അത്രത്തോളം പ്രോപ്പർ അല്ലെങ്കിൽ പോലും കിമി കേത്രിക്കകത്ത് ഹിന്ദിയൊക്കെ വളരെ പ്രോപ്പറായിട്ട് തന്നെയാണ് നമുക്ക് ലാംഗ്വേജ് ട്രാൻസിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പലരും പറയുന്നത് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും അത്രയും, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ഇപ്പോൾ ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈവെയർസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പൊതുവേ ഉള്ള വിശ്വാസം. പക്ഷേ കിമി കേത്രി ആ ഒരു വിശ്വാസം തകർത്തിരിക്കുകയാണ്. കാരണം അങ്ങനത്തെ ഒരു വിധത്തിലുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ സ്പൈവെയർ ഒന്നും ഇല്ലെന്ന് കിമി കേത്രിയുടെ കമ്പനി മൂൺ പാരന്റ് കമ്പനിയായ മൂൺഷോട്ട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സോവറിൻ AI ഇൻഡെക്സിൽ ശരിക്കും 139 പ്രൊജക്റ്റുകളും, അതായത് 56 രാജ്യങ്ങളിൽ നിന്നുള്ള 139 പ്രൊജക്റ്റുകൾ ഓൾറെഡി കിമി കേത്രി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ശരിക്കും മെറ്റയുടെ ലാമ, ഡീപ് സീക്ക് അങ്ങനെയുള്ള കമ്പനീസ് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് മൂൺഷോട്ടിൻ്റെ കിമി കേത്രി ചെയ്യുന്നതായിട്ട് ഈ ഈ പ്രൊജക്റ്റുകളിലെല്ലാം വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ഒരു ടെസ്റ്റിമോണിയലായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം

0: ഷാവസിന്റെ ഒരു ഒരു കീ ലൈൻ ഇതാണ്, ബെഞ്ച് മാർക്ക് പൊസിഷൻ ഈ കിമി കത്രയുടെ നോക്കുകയാണെങ്കിൽ ശരിക്കും ബാക്കിയുള്ള ബിൽഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാതെ. കാരണം ഗവൺമെന്റ്സ് പോലും ഈ കിമി കത്രയുടെ ആവശ്യകത അവർ മനസ്സിലാക്കിയിട്ട് പല ഗവൺമെന്റ്സും ഇപ്പൊ കിമി കത്രയിലേക്ക് ട്രാൻസ്ഫർ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തന്നെ, കാരണം അത് ശരിക്കും ക്ലോഡിനും ശരിക്കും ചാറ്റ് ജി പി ടിക്കും ഒക്കെ വലിയൊരു ത്രെട്ടായി മാറുകയാണ്. കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൊജക്ടുകളാണ്, ശരിക്കും ഗവൺമെന്റ് പ്രൊജക്ടുകളാണ് ഈ കിമി കത്രയിലേക്ക് മാറുന്നത്. അപ്പൊ അത് ഒരു വലിയ ഒരു ഇഷ്യൂ ഉണ്ടാക്കി, എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ പല കമ്പനീസിനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കിമി കത്രയെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ നമുക്കതൊരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പം ശരിക്കും ഇതിന്റെ എഫക്ട്സ്, അതായത് ഇപ്പൊ നമ്മള് കിമി കത്രയ മാത്രമല്ല, നമ്മള് ക്ലോഡിന്റെ ആയാലും, നമ്മൾ നേരത്തെയൊക്കെ പറയുകയുണ്ടായി എഐയുടെ വ്യാപകമായ യൂസേജ് ഒരുപാട് റിസോഴ്സിനെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ റിസോഴ്സ് ഹംഗ്രി ആയിട്ടുള്ള പ്രോജക്ട്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഷോർട്ടേജസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം തന്നെ നമുക്ക് ഒരുപാട് ഷോർട്ടേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഷോർട്ടേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, പിന്നെ മൈനിങ് ഒരുപാട് ആവശ്യം വരും. അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മളെ സന്തുലാവസ്ഥ ഒരുപാട് ബാധിക്കും എന്നൊക്കെ ഉള്ളത് വാഗ്ദാനങ്ങൾ നടക്കുന്നതിന് ഇടയിലാണ് ഈ കിമി കത്രയുടെ ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടർ മോഡൽ സിസ്റ്റംസ്, അല്ലെങ്കിൽ എഐ ഇത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ മോഡലിൽ ഇറക്കാൻ പറ്റും എന്നുള്ളത് ചൈന കാണിച്ചു തരുന്നത്. അപ്പൊ അത് തന്നെ വലിയൊരു ഒരു ഇന്നോവേറ്റീവ് ഫീച്ചറിലേക്ക് പോകുന്ന ഒരു കാര്യം. ബാക്കിയുള്ള കമ്പനികളും അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഇനി വരുന്ന മോഡലുകളൊക്കെ ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പൺ സോഴ്സ് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ ആൾക്കാർക്ക് ശരിക്കും എഐയുടെ ഉപയോഗം, അല്ലെങ്കിൽ എഐ കൊണ്ടുള്ള ഉപയോഗം വളരെ കൂടുതലായി മാറാൻ ചാൻസസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് മുൻഷോട്ട് കിമി കത്രയെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അപ്പൊ ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ തീരെയാണ്. അടുത്ത ആഴ്ച പുതിയ കുറെ ന്യൂസുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8848585785. അപ്പോ അടുത്ത ടെക് ബൈറ്റ്സിലേക്ക് കാണും വരെ ഞാൻ അനൂപ് സൈനിങ് ഓഫ്. ബൈ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4.

0: are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഈ അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളുമായി അക്ഷരമുദ്രയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളെയും നിരവധിയായ ലേഖനങ്ങളെയും ആത്മകഥയെയും ഒക്കെ കുറിച്ചും വളരെ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് അറിവ് പകരുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത് ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ കുറേയധികം വിശേഷങ്ങളാണ്. ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിലെ ഏതാനും കുറച്ചു ഭാഗങ്ങളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചാപ്ലിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ചാപ്ലിൻ ലോക സിനിമയിലേക്ക് നടന്നുകയറിയ നിമിഷങ്ങളെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ചാർലി ചാപ്ലിൻ കുട്ടിക്കാലത്ത് തന്നെ അഭിനയം ആരംഭിച്ചു. നിശബ്ദ സിനിമാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണല്ലോ നമ്മുടെ ചാർലി ചാപ്ലിൻ. ശബ്ദ സിനിമകളുടെ പ്രാരംഭകാലത്ത് അതിലേക്ക് ചുവടുമാറ്റാൻ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ചാപ്ലിൻ. ചാപ്ലിൻ്റെ മാസ്റ്റർ പീസുകളൊക്കെ ആ കാലഘട്ടത്തിൽ വളരെയധികം ഹിറ്റായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ മനുഷ്യരെ കുടുകുടെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 കഴിഞ്ഞിട്ടും ലോകത്തിന് ഇന്നും ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ തന്നെയാണ് അല്ലേ? നമുക്ക് പൊട്ടിച്ചിരിയുടെ പര്യായമായി ചാപ്ലിനെ വിശേഷിപ്പിക്കാം. ചാപ്ലിനോളം നമ്മുടെ ലോകത്തെ ചിരിപ്പിച്ച മറ്റൊരാളുണ്ടോ? നമുക്ക് ചിരിയുടെ പര്യായമായി ചാപ്ലിൻ്റെ പേര് ചേർത്ത് വയ്ക്കാം അല്ലേ? ചാപ്ലിൻ തീർത്ത പൊട്ടിച്ചിരികൾ പുതുതലമുറയെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. മോഡേൺ ആംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അങ്ങനെ കുറേയധികം സിനിമകൾ. മറ്റ് പല ഹാസ്യതാരങ്ങളെപ്പോലെയും കഠിനമായ ജീവിതവും വേദനകൾ നിറഞ്ഞ ബാല്യവുമൊക്കെയാണ് ചാപ്ലിൻ്റെ ഈ ഹാസ്യത്തിന് പിന്നിൽ എന്ന് ചാപ്ലിൻ തന്നെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സുള്ളപ്പോഴാണ് ചാപ്ലിൻ ആദ്യമായി അരങ്ങിലെത്തിയത്. ഒരു സ്റ്റേജ് ഷോയുടെ ഇടയിൽ മാതാവായ ഹന്നായ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടപ്പോഴാണ് പാടാനാകാതെ തൻ്റെ മാതാവ് വേദിയിൽ സ്തബ്ധയായി പോയി

ഇത് ചാപ്ലിനെ വളരെയധികം വിഷമത്തിലാക്കി. അങ്ങനെയാണ് ചാപ്ലിൻ ആ വേദിയിലേക്ക് കടന്നു വന്നത്. വളരെ അവിചാരിതമായിരുന്നു ചാപ്ലിൻ്റെ ആ രംഗപ്രവേശം. അങ്ങനെ ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസ താരം അന്ന് അവിടെ ജനിക്കുകയായിരുന്നു. നാം ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് അല്ലേ? കറുത്ത തൊപ്പിയും നീളൻ വടിയും വലിയ പാൻസും മുറിമീശയും ഒക്കെ ചേർന്ന ചാപ്ലിനെ കണ്ടാൽ തന്നെ ചിരി വരുന്ന ഒരു രൂപമായി നമുക്ക് തോന്നും അല്ലേ? ചാപ്ലിൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ട്രാമ്പ് എന്ന കഥാപാത്രത്തിൻ്റെതാണ് ഈ വേഷവും രൂപവും എന്നൊക്കെ തന്നെ നമ്മിൽ എത്ര പേർക്കറിയാവുന്ന കാര്യമാണ്. ഇതിഹാസ തുല്യമായ രീതിയിൽ ചാപ്ലിൻ എത്തിയതിനു പിന്നിൽ ഈ കഥാപാത്രത്തിൻ്റെ വളരെ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. വളരെ ഗൗരവതരമായ കാര്യങ്ങളെ ഏറെ നർമ്മഭാവത്തോടെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ചാപ്ലിൻ്റെ കഴിവ് വളരെ വലുതാണ്. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച അഡോൾഫ് ഹിറ്ററെ പരിഹസിച്ചുകൊണ്ട് 1940 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അതുമാത്രം മതി അദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളുന്ന ഹാസ്യാത്മകമായ ആ ഒരു മികവിനെ നമുക്ക് വിലയിരുത്താൻ. കഥ, തിരക്കഥ, സംഗീത സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയിൽ ചാപ്ലിൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. 2 തവണയാണ് ചാപ്ലിനെ തേടി ഓസ്കാർ അവാർഡ് എത്തിയത്. ചാപ്ലിനും ജ്യേഷ്ഠനായ സിഡ്നിക്കും അത്യന്തം സങ്കടകരമായ കാര്യമായിരുന്നു തൻ്റെ അമ്മയുടെ മാനസിക രോഗം. ഇടയ്ക്കിടയ്ക്ക് തങ്ങളെ അനാഥരാക്കിക്കൊണ്ട് അമ്മ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുമായിരുന്നു. സമ്പന്നമായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ചാപ്ലിൻ ഓർക്കുന്നുണ്ടായിരുന്നു. നിറയെ ഭക്ഷണമുള്ള ഒരുപാട് മുറികളുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ചാപ്ലിനും സിഡ്നിയും അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയതോടെ അനാഥമാക്കപ്പെട്ട ആ ഒരു കുടുംബം ഒരു ഒറ്റ മുറിയിലേക്ക് മാറുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഈ ആത്മകഥയിലെ കുറച്ചൊരു ഭാഗം ഞാൻ വായിക്കാം. തൊഴിൽ കേന്ദ്രത്തിലേക്ക് താമസം മാറുന്നതിലെ അപമാനത്തെപ്പറ്റി ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും ബോധവാന്മാരായിരുന്നു. അത് കൂടുതൽ രസകരവും ഇടുങ്ങിയ ഒറ്റമുറിയിലെ താമസത്തിൽ നിന്നൊരു മോചനവുമാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരു മാറ്റമായിരുന്നു. പക്ഷേ വിഷാദനിർഭരമായ ആ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. തൊഴിൽ കേന്ദ്രത്തിൻ്റെ കവാടം കടക്കുന്നതുവരെ ഞാൻ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അവിടെ വച്ച് വളരെ നിസ്സഹായമായ ഒരു പരിഭ്രാന്തി എന്നെയും ജ്യേഷ്ഠനായ സിഡ്നിയെയും ബാധിച്ചു. കാരണം ഞങ്ങൾക്ക് അമ്മയുമായി വേർപിരിയേണ്ടി വന്നു എന്ന നടുക്കുന്ന സത്യം ഞാനും സിഡ്നിയും തിരിച്ചറിഞ്ഞു. അമ്മയ്ക്ക് സ്ത്രീകളുടെ വിഭാഗത്തിലേക്കും ഞങ്ങൾക്ക് മറ്റൊരു ഭാഗത്തുള്ള കുട്ടികളുടെ വിഭാഗത്തിലേക്കുമായിരുന്നു പോകേണ്ടിയിരുന്നത്. പിന്നീട് പരസ്പരമുള്ള ആദ്യ സന്ദർശന ദിവസത്തെ ഹൃദയഭേദകമായ വേദനയോടെ ഞാൻ എത്ര നന്നായി ഓർക്കുന്നുവെന്നോ എന്നാണ് ചാപ്ലിൻ തന്റെ ആത്മകഥയിൽ പറയുന്നത്. തൊഴിൽ കേന്ദ്രത്തിലെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അമ്മ സന്ദർശക മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോഴുണ്ടായ നടുക്കം എന്റെ മനസ്സിൽ മാറുകയില്ല. എത്ര നിസ്സഹായതയും സംഭ്രമവുമായിരുന്നു അമ്മയുടെ മുഖത്ത് അന്ന്. ഒരാഴ്ച കൊണ്ട് അമ്മ വളരെയധികം മെലിയുകയും പ്രായമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളെ കണ്ട മാത്രയിൽ ആ മുഖം പ്രകാശിച്ചു. ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും തേങ്ങി തേങ്ങി കരഞ്ഞു. ഞങ്ങളുടെ വിഷമം അമ്മയെ വല്ലാതെയാക്കി. വലിയ കണ്ണുനീർത്തുള്ളികൾ അമ്മയുടെ കവിളിലൂടെ അങ്ങനെ ഒലിച്ചിറങ്ങി. ഒടുവിൽ അമ്മ സംയമനം വീണ്ടെടുക്കുകയും ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരുവരത്ത ബെഞ്ചിലിരിക്കുകയും ചെയ്തു. അമ്മ മടിയിൽ വെച്ചിരുന്ന ഞങ്ങളുടെ കൈകളെ മൃദുവായി തഴുകിക്കൊണ്ടേയിരുന്നു. അധികം താമസിയാതെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരുമെന്നും പറഞ്ഞു. മുടി പറ്റ വെട്ടിയ ഞങ്ങളുടെ തലയിൽ അവർ സാന്ത്വനപൂർവ്വം വിരലോടിച്ചു. തൻ്റെ പുറംകുപ്പായ കീശയിൽ നിന്നും തേങ്ങാമിഠായിയുടെ ഒരു സഞ്ചി അമ്മ എടുത്തു തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. നേഴ്സുമാരിലൊരാളുടെ കുപ്പായ കൈകളിൽ ലേസ് തുന്നിപ്പിടിപ്പിക്കുന്ന ജോലിയിൽ നിന്നും കിട്ടിയ പ്രതിഫലം കൊണ്ട് തൊഴിൽ കേന്ദ്രത്തിലെ കടയിൽ നിന്നും അമ്മ അന്ന് വാങ്ങിയതായിരുന്നു അത്. സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം അമ്മ എത്ര പ്രായമായിരിക്കുന്നു എന്ന് സിഡ്നി ദുഃഖപൂർവ്വം എന്നോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിട

അക്ഷരമുദ്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തിരികെ എത്താം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ കൃതികളുടെ ഒരവലോകനമാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോക സിനിമയിലെ അതുല്യ പ്രതിഭയായ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൻ്റെ അവലോകനമാണ്. ചാപ്ലിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ ആത്മകഥയിൽ ചാപ്ലിൻ വേദനയോട് കുറിച്ചുവെച്ച കുറേയധികം കാര്യങ്ങളെ ശ്രോതാക്കളിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ എത്തിക്കുന്നുണ്ട്. ദി ട്രാമ്പ് എന്ന അനശ്വര കഥാപാത്രത്തിലൂടെ ജീവിതവിധകളെ നർമ്മത്തിൽ ചാലിച്ച് ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഹാസ്യനടനും സംവിധായകനുമൊക്കെയായി തീർന്ന ചാർലി ചാപ്ലിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പുതുതലമുറയിലെ നിരവധി പേർ ചാപ്ലിൻ്റെ സിനിമകളെ ഇന്നും നെഞ്ചോട് ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരേ തമാശ ആവർത്തിക്കുമ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരേ സങ്കടമോർത്ത് നാം വീണ്ടും വീണ്ടും കരയുന്നത് എന്തിനാണ് എന്നാണ് ചാർലി ചാപ്ലിൻ ചോദിച്ചത്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ തൻ്റെ ആത്മകഥയെ കുറിച്ച് കുറേ കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. സമ്പന്നമായ ഒരു ബാല്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് അനാഥമായ തൻ്റെ കുടുംബവും ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ കഷ്ടപ്പെടുന്ന തൻ്റെ അമ്മയുമൊക്കെ ചാപ്ലിൻ്റെ മനസ്സിൽ ഒരു വേദനയായി ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. വിഷാദത്തിൻ്റെ ആവരണത്തിലായിരുന്നെങ്കിലും സിഡ്നിയും ഞാനും തൊഴിൽ കേന്ദ്രത്തിലെ ജീവിതവുമായി വേഗം തന്നെ പൊരുത്തപ്പെട്ടു എന്ന് ചാപ്ലിൻ പറയുന്നു. അവിടുത്തെ സംഭവങ്ങൾ കൂടുതലായി ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നീണ്ട ഊളുമേശയിലെ ഉച്ചഭക്ഷണം ഹൃദ്യവും കാത്തിരിക്കാൻ തക്കതുമായിരുന്നു. തൊഴിൽ കേന്ദ്രത്തിലെ 75-കാരനായ ഒരു നല്ല വൃദ്ധന്റെ അധ്യക്ഷതയിലായിരുന്നു ഉച്ചഭക്ഷണ സമയം. നേരിയ താടിയും വിഷാദഭരിതമായ കണ്ണുകളുമുള്ള അദ്ദേഹത്തിന്റെ മുഖത്ത് ശാന്തത നിറഞ്ഞു നിന്നിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനും മുടി വെട്ടുന്നതിന് മുൻപ് ഞാനായിരുന്നതിനാൽ തൊട്ടടുത്തിരിക്കാൻ അദ്ദേഹം എന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അദ്ദേഹം എന്നെ ടൈഗർ എന്ന് വിളിച്ചു. വളർന്നു വലുതാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പിൻസീറ്റിൽ കിന്നര തലപ്പാവണിഞ്ഞ് കൈകൾ പിണച്ചു വെച്ച് ഞാനിരിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികം നാളുണ്ടായിരുന്നില്ല എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് എന്നെക്കാൾ പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിക്കാരനുമായ ഒരു കുട്ടി വരികയും അവൻ എൻ്റെ സ്ഥാനം അപഹരിക്കുകയും ചെയ്തു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത് എന്നൊരു വിചിത്രമായ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തു. 3 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളെ ലാമ്പത്തിലെ ആ തൊഴിൽ കേന്ദ്രത്തിൽ നിന്നും അനാഥരും അശരണരുമായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ഹാൻഡ്വെൽ സ്കൂളിലേക്ക് അയച്ചു. അത് അന്ന് ലണ്ടനിൽ നിന്നും ഏകദേശം 12 മൈൽ അകലെയായിരുന്നു. കുതിരകളെ പൂട്ടിയ ബേക്കറി വാനിലുള്ള യാത്ര ആവേശവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. എന്തെന്നാൽ ഹാൻഡ്വെല്ലിന്റെ ചുറ്റുപാടുമുള്ള ദേശം അക്കാലത്ത് ചെസ്റ്റ്നട്ട് മരങ്ങളുടെ നിരകളായിരുന്നു. വിളഞ്ഞുവരുന്ന ഗോതമ്പ് പാടങ്ങൾ, ഫലസമൃദ്ധമായ തോട്ടങ്ങൾ എന്നിവയാൽ വളരെ മനോഹരമായി അവിടം കാണപ്പെട്ടു. പിൽക്കാലത്ത് മഴ കഴിഞ്ഞുള്ള ഗ്രാമപ്രദേശങ്ങളുടെ സമൃദ്ധമായ ആ ഒരു സൗരഭ്യം എന്നിലെപ്പോഴും ഹാൻവെല്ലിൻ്റെ ഓർമ്മകൾ പകർത്തിയിരുന്നു എന്നും ചാപ്ലിൻ ഇവിടെ ഓർക്കുന്നു. എത്തിയ ഉടനെ അനുമതി ലഭിക്കാനുള്ള വിഭാഗത്തിലേക്കാണ് ഞങ്ങളെ അയച്ചത്. ശരിയായ സ്കൂളിലേക്കുള്ള പ്രവേശനത്തിന് മുൻപുള്ള വൈദ്യപരിശോധനയും മാനസിക ആരോഗ്യ നിരീക്ഷണവുമാണ് അന്ന് അവിടെ നടന്നത്. 300-400 കുട്ടികളിൽ ഒരാളെങ്കിലും മന്ദബുദ്ധിയായോ അസുഖമുള്ളവനായോ കാണപ്പെട്ടിരുന്നതിനാൽ അത്തരം കുട്ടികൾ സ്കൂളിന് തലവേദനയുളവാക്കും എന്നുള്ളതുകൊണ്ടാണ് അന്ന് ആ പരിശോധന നടത്തപ്പെട്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്കും ആ സ്കൂളിലെ പ്രവേശനം വിഷയമാകുമായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ദുഃഖവും വളരെ നിരാശയും അനുഭവപ്പെട്ടു എന്നും ചാപ്ലിൻ പറയുന്നു. എന്തെന്നാൽ തൊഴിൽ കേന്ദ്രത്തിൽ വെച്ച് അമ്മ അടുത്തെവിടെയോ ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഹാൻവെലാകട്ടെ മൈലുകളോളം ദൂരത്തിലും പ്രാഥമിക അനുമതി ലഭ്യമായ സിഡ്നിയും ഞാനും ശരിയായ സ്കൂളിലന്ന് പ്രവേശിക്കപ്പെട്ടു. അവിടെ ഞങ്ങൾ തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു. സിഡ്നി മുതിർന്ന കുട്ടികളുടെ വിഭാഗത്തിലേക്കും ഞാൻ ശിശുവിഭാഗത്തിലേക്കുമായിരുന്നു പോയത്. വ്യത്യസ്ത
കെട്ടിടങ്ങളിൽ ഉറങ്ങിയിരുന്നതിനാൽ വല്ലപ്പോഴുമേ ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നുള്ളൂ. 6 വയസ്സിൽ അല്പം കൂടുതൽ മാത്രം പ്രായമുള്ള ഞാൻ തനിച്ചായത് എന്നെ അന്ന് വല്ലാതെ അശരണനാക്കി. പ്രത്യേകിച്ച് വേനൽക്കാല സായന്തനത്തിൽ കിടക്കുന്നതിന് മുൻപുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്കായി മറ്റ് 20 കുട്ടികളോടൊപ്പം രാത്രി കുപ്പായം അണിഞ്ഞ് വാർഡിൻ്റെ നടുക്ക് മുട്ടുകുത്തി നിന്ന് ഉയരമുള്ള ജാലകത്തിലൂടെ അസ്തമയത്തിൻ്റെ ആഴവും നിമ്നോന്നതമായ കുന്നിൻ പ്രദേശവും നോക്കിക്കൊണ്ട് പരസ്പര പൊരുത്തമില്ലാത്ത ഈണത്തിൽ തൊണ്ട തുറന്നു പാടുമ്പോൾ എല്ലാത്തിനോടും എനിക്ക് അന്യഭാവം അന്ന് തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്നെ അതിശയകരമായി സന്തോഷിപ്പിച്ചുകൊണ്ട് 2 മാസത്തിനുള്ളിൽ അമ്മ ഞങ്ങളെ അവിടെ നിന്നും വിടുതൽ ചെയ്യിച്ചു എന്നുള്ളതാണ്. അന്ന് എൻ്റെ മനസ്സിൽ അത്യധികം സന്തോഷമാണ് ഉണ്ടായത്. അങ്ങനെ ലണ്ടനിലേക്കും ലാംബത്ത് തൊഴിൽ കേന്ദ്രത്തിലേക്കും ഞങ്ങൾ വീണ്ടും അയക്കപ്പെട്ടു. അമ്മ സ്വന്തം വസ്ത്രങ്ങൾ അണിഞ്ഞ് ഗേറ്റിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം മാത്രമായിരുന്നു തൻ്റെ മക്കളുടെ കൂടെ ചെലവഴിക്കാൻ അമ്മയ്ക്ക് പെർമിഷൻ കിട്ടിയത് എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏതാനും മണിക്കൂറുകൾ പുറത്ത് ചിലവഴിച്ചതിന് ശേഷം അന്ന് തന്നെ തിരിച്ചെത്താമെന്ന വ്യവസ്ഥയിൽ തൊഴിൽ കേന്ദ്രത്തിലെ അന്തേവാസി എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ കഴിയാൻ അമ്മയ്ക്ക് ഇതുമാത്രമേ മാർഗമുണ്ടായിരുന്നു എന്നുള്ളത് അമ്മ എന്നോടും ജ്യേഷ്ഠനായ സിഡ്നിയോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. തൊഴിൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഞങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ടിരുന്നു. എന്നാലോ അവ മടക്കിത്തന്നത് ഇസ്തിരി ഇടാതെയായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അതിനാൽ അമ്മയും സിഡ്നിയും ഞാനുമൊക്കെ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലാണ് അന്ന് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. അതിരാവിലെ ആ സമയം ഞങ്ങൾക്ക് മറ്റെങ്ങും പോകാനില്ലാതിരുന്നതിനാൽ ഞങ്ങൾ ഏതാണ്ടൊരു മൈലകലെയുള്ള കെന്നിങ്ടൺ പാർക്കിലേക്ക് നടന്നു. സിഡ്നിയുടെ കയ്യിലെ തൂവാലയിൽ കെട്ടിവച്ചിരുന്ന 9 പെൻസ് ഉപയോഗിച്ച് ഞങ്ങൾ 1/2 പൗണ്ട് കറുത്ത ചെറിപ്പഴങ്ങൾ വാങ്ങുകയും അത് തിന്നുകൊണ്ട് പാർക്കിലെ സിമെന്റ് ബെഞ്ചിലിരുന്ന് ആ പ്രഭാതം കഴിച്ചുകൂട്ടുകയും ചെയ്തു. സിഡ്നി ഒരു പത്രത്താൾ ചുരുട്ടിയെടുത്ത് ഏതോ നാരുകൊണ്ട് കെട്ടി ഒരു പന്തുണ്ടാക്കുകയും കുറച്ചു നേരം ഞങ്ങൾ 3 പേരും അതുപയോഗിച്ച് പന്ത് കളിക്കുകയും ചെയ്തു. ഉച്ചയ്ക്കാകട്ടെ ഞങ്ങളൊരു ഭക്ഷണശാലയിൽ പോയി ബാക്കി ഉണ്ടായിരുന്ന പണത്തിൽ നിന്ന് 2 പെനിക്ക് 1 ടീ കേക്കും 1 പെനിക് ബ്ലോട്ടറും മേടിച്ചു. 1/2 പെനി വീതമുള്ള 2 കപ്പ് ചായയും അന്ന് സിഡ്നി വാങ്ങി. തമ്മിൽ അന്നത് പങ്കുവെച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് പാർക്കിലേക്ക് തന്നെ മടങ്ങി വരികയും സിഡ്നിയും ഞാനും കളി തുടരുകയും ചെയ്തു. അമ്മയ്ക്കപ്പോൾ തുന്നൽ ജോലിയിൽ ഏർപ്പെടാനുള്ള ഒരു സമയമായിരുന്നു. വൈകുന്നേരം ഞങ്ങളാകട്ടെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് മടങ്ങി. നമ്മൾ ചായ സമയത്ത് തന്നെ എത്തും എന്ന് അമ്മ ലാഘവത്തോടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. തൊഴിൽ കേന്ദ്രത്തിലെ അധികാരികൾക്ക് അന്ന് ഞങ്ങളോട് കടുത്ത അമർഷമുണ്ടായി. അവർക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ വീണ്ടും കഴുകിയെടുക്കേണ്ടി വന്നു എന്നത് വളരെയധികം കോപം ഞങ്ങളോട് അവർക്ക് ജനിക്കാൻ കാരണമായിത്തീർന്നു. അങ്ങനെ ഞാനും അമ്മയും സിഡ്നിയും തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു എന്നും ചാപ്ലിൻ തൻ്റെ ഈ ആത്മകഥയിൽ ഓർക്കുന്നുണ്ട്. നിശബ്ദ സിനിമകളുടെ കാലഘട്ടത്തിലായിരുന്നു ചാപ്ലിൻ്റെ വരവെങ്കിലും ശബ്ദ സിനിമകളിലും അദ്ദേഹം തൻ്റെതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സെല്ലുലോയിഡുകളിൽ പൊട്ടിച്ചിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഫ്രെയിമുകളിൽ ചാർലി ചാപ്ലിൻ കരയുകയായിരുന്നു. ചാപ്ലിൻ്റെ ഓരോ സിനിമയിലും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ അദ്ദേഹം നേരിട്ട കടുത്ത പ്രതിസന്ധികളെ വളരെ അനായാസമായി കൈകാര്യം ചെയ്തിരുന്നതും തരണം ചെയ്തിരുന്നതുമായ നിരവധി കാര്യങ്ങളെയാണ് ചാപ്ലിൻ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്നും പതറാതെ മുന്നോട്ടു പോകണം എന്നൊരു സന്ദേശം ചാപ്ലിൻ്റെ മിക്ക സിനിമയിലും ഉണ്ടായിരുന്നു. വിഖ്യാത ചലച്ചിത്രകാരനായ ചാപ്ലിനെ ലോകം സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയെ നാം കാണുന്നത്. തൻ്റെതായ നിലപാടുകളിൽ ഉറച്ചുനിന്ന ചാപ്ലിന് ജീവിതത്തിൽ നിരവധി തിരസ്കാരങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ കടുത്ത വെല്ലുവിളികളെ വളരെ അനായാസമായി ചാപ്ലിൻ തരണം ചെയ്തതാണ് നാം ഈ ആത്മകഥയിൽ കാണുന്നത്. ചാപ്ലിന് അന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് ക്ഷണം ലഭിച്ചു. അദ്ദേഹം മരണം വരെ സ്വിറ്റ്സർലൻഡിൽ തുടർന്നു എന്നുമാണ് ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നത്. മഹാനായ ഈ അത്ഭുത പ്രതിഭ 1977 ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു മരിച്ചത്. ഉറക്കത്തിലുണ്ടായ

സ്ട്രോക്കാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. 88-ാമത്തെ വയസ്സിൽ ചാർലി ചാപ്ലിൻ എന്ന ചിരിയുടെ ചക്രവർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. കോർഷൻവേവിലെ കൊച്ചുപള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ന് സംസ്കരിക്കപ്പെട്ടു. എന്നാലോ അവിടെയും ഒരു വിവാദമുണ്ടായി എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമായിരുന്നു. ചാപ്ലിൻ്റെ കല്ലറ 2 മാസങ്ങൾക്ക് ശേഷം തുറന്നതായി കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അന്ന് അതിൽ നിന്ന് ആരോ തുറന്നെടുത്തിരുന്നു. വൈകാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തേടി നിരവധി അജ്ഞാത ഫോൺ കോൾസ് എത്തി. 6.5 ലക്ഷം ഡോളർ നൽകിയാൽ ചാപ്ലിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഞങ്ങൾ തിരികെ തരാം എന്നുള്ളതായിരുന്നു ആ ഫോൺ കോൾ. പണമായിരുന്നു അവരുടെ ആ ഒരു ഉദ്യമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. പണത്തിനു വേണ്ടിയാണ് തങ്ങൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ അയാളോട് ചാപ്ലിൻ്റെ ഭാര്യ പക്ഷേ ക്ഷമിച്ചു എന്നും, എന്നാൽ അന്ന് സ്വിസ് പോലീസ് ഇവരെ പിടികൂടി ജയിലിലടച്ചു എന്നും ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വീണ്ടും ചാപ്ലിൻ്റെ ഭൗതിക ശരീരം ആ കല്ലറയിൽ തന്നെ സംസ്കരിച്ചു. കലുഷിത മനസ്കരായ മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഹാസ്യത്തിന് ഇടമുണ്ടാക്കാം എന്ന ചിന്തയാണ് ചാപ്ലിൻ്റെ സിനിമകളിലൂടെ, ചാപ്ലിനിലൂടെ ലോകം കണ്ടത് എന്ന് നമുക്കറിയാം. ഓരോ പുതിയ തലമുറയും തീർച്ചയായും ചാപ്ലിനെ ഓർക്കും. ഹാസ്യത്തിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് കറുത്ത തൊപ്പിയും മുറിമീശയും അതൊക്കെയുള്ള ചാപ്ലിൻ്റെ ആ മുഖമായിരിക്കും എന്നും നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ചാർലി ചാപ്ലിൻ തൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ വിശേഷങ്ങളാണ്. തൻ്റെ ജീവിതത്തിലുടനീളം താൻ പിന്നിട്ട വ്യഥകളെയും ദുഃഖങ്ങളെയും സന്തോഷത്തെയും തൻ്റെ അഭിനയ ജീവിതത്തെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിലാണ് ചാർലി ചാപ്ലിൻ ഈ ആത്മകഥയിൽ എഴുതി വച്ചിട്ടുള്ളത്. ചാപ്ലിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം നേരിട്ട നിരന്തരമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ചൊക്കെ ചാപ്ലിൻ വളരെ ആഴത്തിൽ നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ ചാപ്ലിൻ്റെ കുറേയധികം വിശേഷങ്ങൾ. ഈ ആത്മകഥയിൽ ചാപ്ലിൻ എഴുതിയിരിക്കുന്ന നാം അറിയേണ്ട നിരവധി വിശേഷങ്ങളുമായി തുടർന്നു വരുന്ന അക്ഷരമുദ്രയിലൂടെ ഞാൻ നിങ്ങളിലേക്കെത്താം. നിങ്ങളോടൊപ്പം ഞാൻ രജനി ഗിരീഷ് ആയിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ.

diam asal, bangun bangun.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

கிட தஜோம் கிட தக்க தரி கிட தக்க தஜோம் தஜோம் தஜோம் தீம் தீம்.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

பலம் தரும்.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.